ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:27. ഇന്ന് ശകവർഷം 1948 ആഷാഢം 8, കൊല്ലവർഷം 1201 മിഥുനം 15, 2026 ജൂൺ 29 തിങ്കളാഴ്ച. 103.6 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം
1: വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ.കെ. ദിനേശൻ.
2: മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. മറ്റുള്ളവരുമായി സഹകരിക്കാതെ അവന് ജീവിക്കാനാവില്ല. എനിക്ക് ആരുടെയും ഒരു സഹായവും വേണ്ട, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നൊക്കെ ചിലർ വീമ്പ് പറയാറുണ്ട്. അത് വെറും തോന്നലാണ്, അഹങ്കാരവുമാണ്. സമ്പത്തുള്ളവരാണ് അധികവും അങ്ങനെ പറയുന്നത്. ജീവിക്കാൻ പണം മാത്രം പോരാ. തൻ്റെ കയ്യിലെ പണം കൊണ്ട് വലിയ വീട് വെച്ച്, ചുറ്റുമതിലും നിർമ്മിച്ച്, ഗേറ്റും വെച്ച് പൂട്ടി, വാതുക്കൽ ഒരു വളർത്തുനായയെയും കെട്ടിയിട്ടാൽ ജീവിതം ധന്യമായി എന്ന് കരുതിയവർക്ക് തെറ്റി. തൻ്റെ കാറ് സ്റ്റാർട്ടാകുന്നില്ലെങ്കിൽ ഉടനെ മെക്കാനിക്കിനെ വിളിക്കും. അവൻ്റെ സഹകരണമില്ലെങ്കിൽ വണ്ടി ഓടില്ല. ടാങ്കിലേക്ക് വെള്ളമടിക്കുന്ന മോട്ടോർ വർക്ക് ചെയ്തില്ലെങ്കിലും ഉടൻ തന്നെ അത് നന്നാക്കാൻ ആളെ തപ്പി ഇറങ്ങും. തൻ്റെ കാവൽക്കാരനായി കരുതുന്ന വളർത്തുനായയ്ക്ക് സുഖമില്ലാതായാൽ മൃഗഡോക്ടറുടെ സഹകരണം തേടും. ഇങ്ങനെ ഏതു കാര്യത്തിലും പരസഹായം അത്യന്താപേക്ഷിതമാണ്. ഉറുമ്പിൻ്റെ ജീവിതം ശ്രദ്ധിച്ചിട്ടില്ലേ? അവ വരിവരിയ

0: ായി ഒത്തൊരുമിച്ച് സഞ്ചരിക്കുന്നു. വലിയ ജീവികളെ അവർ കൂട്ടം ചേർന്ന് വലിച്ചുകൊണ്ടുപോകുന്ന കാഴ്ച രസകരവും പഠനാർഹവുമാണ്. കാളവണ്ടി ഓടിക്കുന്നവന് കാളയുടെയും കുതിരവണ്ടി ഓടിക്കുന്നവന് കുതിരയുടെയും സഹകരണം വേണം. മനുഷ്യന് നീക്കാനാവാത്ത വൻമരങ്ങൾ ആനയെക്കൊണ്ട് വലിപ്പിക്കുന്നു. അസംഖ്യം ആളുകളുടെ സഹകരണവും അധ്വാനവും കൊണ്ടാണ് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നത്. പുരാതനങ്ങളായ ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, കെട്ടിടങ്ങൾ, പാലങ്ങൾ എന്നിവ കണ്ടാൽ നമ്മൾ അമ്പരന്നു പോകും. എങ്ങനെ ഇത് സാധിച്ചു എന്ന് നാം വിചാരിക്കും. മനുഷ്യരുടെ അനേക വർഷത്തെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് അവയെല്ലാം. സഹകരിച്ചു ജീവിച്ചാൽ ദുഃഖങ്ങൾ ലഘൂകരിക്കാനും പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. ആധുനിക ഉപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും കണ്ടുപിടുത്തത്തിന് മുമ്പ് തന്നെ മനുഷ്യൻ അവൻ്റെ സംഘടിത ശക്തി കൊണ്ട് മഹാസൗധങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പുരാണത്തിലേക്ക് കടന്നാൽ ആശ്ചര്യകരങ്ങളായ ഒരുപാട് കാഴ്ചകൾ കാണാം. രാമായണത്തിൽ വർണ്ണിച്ചിട്ടുള്ള സേതുബന്ധനം അവയിലൊന്നാണ്. 100 യോജന വിസ്താരമുള്ള ദക്ഷിണ സമുദ്രത്തിൽ ഒരു ചിറ കെട്ടണമെങ്കിൽ വാനരശ്രേഷ്ഠന്മാർ എത്ര നാൾ എത്രമാത്രം കഷ്ടപ്പെട്ടിരിക്കണം. ചുരുക്കത്തിൽ, പരസ്പര സഹകരണമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് AK ദിനേശൻ.

FM പ്രധാന വാർത്തകൾ. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാബർദ്ധനെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3-ാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് ബൂത്തുകളിൽ തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ ഖദിർ പദ്ധതി വിപുലമായി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. എലത്തൂർ നിയോജകമണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ന് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ PC മഹലനോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസാഞ്ചൽസിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. 2-ാം പകുതിയുടെ അവസാന 2-ാം മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ച്. 6:10 കാവ്യാഞ്ജലി, ഒ എൻ വി കുറുപ്പിന്റെ വാടക വീട്ടിലെ വനജ്യോത്സ്ന എന്ന കവിത, ആലപിക്കുന്നത് ജ്യോതി മേനോൻ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതിമധുരം. 6:40 ശോഭിക വെഡ്ഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരിസൺസ് ചായ ഹാപ്പി ജേണി, പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: മാർക്കറ്റ് പൾസ്. 7 മണിക്ക് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ സഹപ്രായോജകർ ചേതന സെൻറ്റർ ഫോർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ, 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, ഞാൻ എൻ്റെ വായന, 7:15 ഡോക്ടർ ശങ്കേഴ്സ് ENT സെൻറ്റർ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വെയർ, 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം, 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. എഴുന്നാൽപ്പത്തിയഞ്ചിന് സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ, 7:50 ചേതന സെൻറ്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. ഈ പരിപാടിയുടെ സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര, 7:55 HNK യൂറോളജി സെൻറ്റർ നോവൽ ടൈം അടിയാളപ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ, 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. എട്ട് 30 ആർട്ട് കഫേ, 8:45 ആർട്ട് കഫേയിൽ ചലച്ചിത്ര ഗാനങ്ങൾ, 9:02 ഗാനോഭാരം, 9:15 BMH ആരോഗ്യജാലകം സ്പോൺസേഡ് പരിപാടി, 9:30 വാർത്താ തരംഗിണി, 9:45 10:02 10:25 ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് തുടർന്ന് പ്രിയഗീതം, 11:02 യുവ ചോയ്സ്, 12:02 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്, ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
1: This is Akashvani. The news read by Anuja Kumar. Prime Minister Narendra Modi attended the National Day celebrations marking the 50th anniversary of independence of Seychelles. Mr. Modi attended the celebrations as the guest of honor, becoming the first Indian Prime Minister to be accorded this honor. An Indian marching contingent comprising Navy and Army teams participated in the parade. An Indian Naval Band also formed part of the Indian marching unit, underlining the close and special India-Seychelles partnership. In a special gesture, INS Tarkash and INS Ikshak were docked at Port Victoria, highlighting India's long-standing friendship with Seychelles. Mr. Modi arrived in Seychelles on Saturday at the invitation of the President of Seychelles, Patrick Hermini. Prime Minister Modi was conferred the Guardian of the Blue Horizon, Seychelles' highest distinction for leadership in environmental conservation and sustainable development. The award, which was presented by President of Seychelles Patrick Hermini, acknowledges PM Modi's long-standing push for sustainable growth and his green vision. PM Modi thanked the people and the government of Seychelles after being conferred the Guardian of the Blue Horizon. Prime Minister Narendra Modi met his Mauritius counterpart Dr. Navindra Chandra Ramgulam in Seychelles yesterday. The two leaders discussed the ongoing cooperation between India and Mauritius. They further reviewed the progress made in the implementation of the special economic package extended by India. The two prime ministers agreed on the significance of the India-Mauritius enhanced strategic partnership under India's Vision Mahasagar and Neighbourhood First policy and their shared commitment to the Global South. Commerce and Industry Minister Piyush Goyal is leading a high-level Indian business delegation to Athens in Greece after concluding his visit to the United Kingdom with a focus on strengthening trade, investment and strategic economic cooperation. The Commerce and Industry Ministry said

0: ഇതുവരെ കേട്ടത് ഒ എൻ വി കുറുപ്പിന്റെ വാടക വീട്ടിലെ വനജോത്സ്ന എന്ന കവിതയിൽ നിന്നുള്ള ഭാഗങ്ങൾ. ആലപിച്ചത് ജ്യോതി മേനോൻ.
1: കാവ്യാഞ്ജലി.

103.6. പ്രഭാത വന്ദനം.

0: 103.6 റിയൽ എഫ്എം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ആദ്യം നദി എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ഭക്ഷ്യ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം, അത് പ്രദർശിപ്പിച്ചിരിക്കുകയും വേണം. രണ്ടാമതായിട്ട് തട്ടുകടകളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം. മൂന്നാമതായി സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന വെള്ളം NABL അക്രഡിറ്റേഷനുള്ള ലാബിൽ പരിശോധിച്ചതിൻ്റെ പരിശോധനാ ഫലം സ്ഥാപനത്തിൽ സൂക്ഷിക്കുകയും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് അത് പരിശോധനയ്ക്കായിട്ട് സമർപ്പിക്കുകയും വേണം. ഈ മൂന്ന് രേഖകളും അടിസ്ഥാനപരമായിട്ട് ഏതൊരു ഭക്ഷ്യസ്ഥാപനത്തിലും വേണം എന്നുള്ളതുപോലെ തന്നെ തട്ടുകടകൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഷിഗല്ല പോലെയുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വെള്ളം കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥാപനത്തിൽ സൂക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. തട്ടുകടകളിൽ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു വലിയ പോരായ്മ എന്ന് പറയുന്നത് പാത്രങ്ങളും ഗ്ലാസുകളും മറ്റു പാചക ഉപകരണങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം റണ്ണിങ് വാട്ടറിൽ തന്നെ അല്ലെങ്കിൽ ടാപ്പ് വാട്ടറിൽ തന്നെ കഴുകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിരിക്കണം. ഇതില്ലാത്ത സ്ഥാപനങ്ങൾ നമുക്ക് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം പ്രവർത്തിന് അനുമതി കൊടുക്കാൻ സാധ്യമല്ല. ഷിഗല്ല പോലെയുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഉള്ള തട്ടുകടകൾക്ക് മാത്രമേ പ്രവർത്തനാനുമതി നൽകാനുള്ള നിർവാഹമുള്ളൂ.
1: കുടിവെള്ളത്തെ പോലെ കൈ കഴുകാനും പാത്രം കഴുകാനും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മഴക്കാലമായതിനാൽ വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നടത്തുന്ന പരിശോധനയിൽ ഇക്കാര്യത്തിലാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. എലത്തൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ വിമൽ CA.
2: ഓപ്പറേഷൻ മൺസൂൺ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് സവിശേഷ ശ്രദ്ധ നൽകുന്ന ഒരു മേഖലയാണ് സ്കൂളുകൾ. പ്രധാനമായിട്ടും സ്കൂളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂളിലെ വെള്ളമാണ്. സ്കൂളുകളിൽ പൊതുവെ രണ്ട് തരത്തിലുള്ള വെള്ളം ഉണ്ടാവാറുണ്ട്, കിണറുകളിൽ അല്ലെങ്കിൽ കുഴൽക്കിണറുകളിലുള്ള വെള്ളം, അതേപോലെ തന്നെ സർക്കാർ സംവിധാനത്തിലൂടെ ജലജീവൻ മിഷനിലൂടെയൊക്കെ വരുന്ന വെള്ളം. രണ്ടിനും വ്യത്യസ്തമായ ടാങ്കുകൾ ഉണ്ടാകും. ഈ രണ്ട് ടാങ്കുകളും ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, അവിടെ ഉപയോഗിക്കുന്ന വെള്ളം ടെസ്റ്റ് ചെയ്ത് ഗുണനിലവാരം ഉറപ്പുവരുന്ന റിപ്പോർട്ട് സ്കൂളിൽ സൂക്ഷിക്കേണ്ടതാണ്. ടെസ്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് അക്രഡിറ്റഡ് ആയ ലാബിൽ തന്നെ പരിശോധിക്കുക. ഇനി ടെസ്റ്റ് നടത്തിയ ശേഷം എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ അത് തിരുത്തിയ ശേഷം റീടെസ്റ്റ് ചെയ്തിട്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തണം. സ്കൂളുകളിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അവർ മെഡിക്കൽ ഫിറ്റ്നസ് നിർബന്ധമായിട്ടും എടുക്കണം. സ്കൂളിലെ ഭക്ഷ്യവസ്തുക്കൾ റോ മെറ്റീരിയൽസ് ഉൾപ്പെടെ സൂക്ഷിക്കുന്നതിൽ കൃത്യമായ ജാഗ്രത പുലർത്തണം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്, ആദ്യം വരുന്നത് ആദ്യം ഉപയോഗിക്കണം. അരി പോലെയുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ കൃത്യമായിട്ട് തട്ടടിച്ച് തട്ടിന് മുകളിൽ സൂക്ഷിക്കണം. റോ മെറ്റീരിയൽസ് ഒന്നും തുറന്ന് സൂക്ഷിക്കരുത്, ഇപ്പോൾ വളരെ കുറവാണ്. എന്നാലും വിറക് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെക്കണം. സ്കൂളിൽ നൽകുന്ന മെനുകളിൽ താൽക്കാലികമായിട്ടെങ്കിലും കൃത്യമായിട്ട് കുക്ക് ചെയ്യാത്ത ലൈക്ക് സാലഡ്സ്, അതേപോലെ തന്നെ മോര്, ചട്നി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊതുവെ ഈ ഒരു കാലഘട്ടത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക. ഒരിക്കലും ചൂടുവെള്ളത്തിലേക്ക് പച്ചവെള്ളം ചേർക്കാതിരിക്കുക. പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കൂളുകളിലേക്ക് കുട്ടികൾക്ക് സ്നാക്സ് കൊടുത്തയക്കുമ്പോൾ ഫ്രഷ് ആൻഡ് ഹൈജീനിക് ആയിട്ട് അയക്കുക. ജങ്ക് ഫുഡ്സ് ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖ ലക്ഷണങ്ങളുണ്ടെങ്കിൽ സ്വയം ചികിത്സയ്ക്ക് വിധേയമാകാതെ ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം തേടുക. കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടനുബന്ധിച്ച് നമ്മൾ ആ തലക്കുളത്തൂർ പഞ്ചായത്തിൽ തന്നെയുള്ള 11 സ്കൂളുകളിലെ വെള്ളം ശേഖരിച്ച് ലാബിൽ അയച്ചിരുന്നു. ഇവിടെയുള്ള വെള്ളത്തിലൊന്നും തന്നെ ഷിഗല്ലയോ അല്ലെങ്കിൽ മറ്റു അണുക്കളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കൂടാതെ നമ്മൾ സ്കൂളുകളിൽ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ഏകദേശം 62 ഫുഡ് ഹാൻഡ്ലേഴ്സും അതേപോലെ തന്നെ അംഗനവാടിയിലെ 47 അംഗനവാടി ഹെൽപ്പേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, അതായത് ഒരു ബോധവൽക്കരണ പരിപാടിയാണ് അത് സംഘടിപ്പിച്ചിരുന്നു. പലപ്പോഴും സർക്കാർ

0: മേഖലയിലുള്ള സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും സവിശേഷമായ ശ്രദ്ധ ഈ മേഖലയിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളിൽ പ്രത്യേകിച്ചും വെള്ളം പരിശോധിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു അലംഭാവം കാണാറുണ്ട്. തീർച്ചയായിട്ടും സ്കൂളുകളിലെ വെള്ളം പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി റിപ്പോർട്ട് സൂക്ഷിക്കുക. പിന്നീട് വീഴ്ച കണ്ടെത്തുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാല് പാത്രം കഴുകുന്നതിനും അതുപോലെ തന്നെ കൈ കഴുകുന്നതിനും വായ കഴുകുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വെള്ളം അതിന് ഗുണനിലവാരം വേണ്ട എന്നൊരു ധാരണ പലർക്കും ഉണ്ട്. അങ്ങനെയല്ല, ഇത്തരത്തിൽ പാത്രം കഴുകുന്നതിനും കൈ കഴുകുന്നതിനും ഒക്കെയുള്ള വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തപ്പെടേണ്ടതുണ്ട്. സ്കൂളുകളോടനുബന്ധിച്ച് ക്യാൻറ്റീനുകൾ ഉണ്ടെങ്കിൽ ആ ക്യാൻറ്റീന് ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുത്തിരിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും PTIയുടെയും എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരുടെയും ഒക്കെ പരിപൂർണമായ ജാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കൂട്ടായിട്ട് മുന്നേറാം.
1: മലയാളികളിൽ പലരും ഒരു നേരമെങ്കിലും പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളവരാണ്. കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമാണോ എന്ന് നോക്കാനുള്ള സംവിധാനം ഉപഭോക്താവിനില്ല. വിപണിയിൽ ലഭിക്കുന്നവയുടെ ഗുണനിലവാരവും സുരക്ഷയും നാം മനസ്സിലാക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിലൂടെ മാത്രമാണ്. മായം കലർന്നതും വൃത്തിഹീനമായ സാഹചര്യത്തിലും ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്ന കടകൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി തടയുന്നതടക്കമുള്ള കർശന നടപടികൾ കൈക്കൊണ്ടാൽ മാത്രമേ ഈ രംഗം കാര്യക്ഷമമാവൂ. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് C. ഉദയചന്ദ്രൻ. ആശയം നിർവഹണം ഫഹദ് രാസ.

0: ശ്രദ്ധ സമാപിക്കുന്നു.
1: ചുറ്റുവട്ടം.
0: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ: ചേളന്നൂർ എ കെ കെ ആർ ഗേൾസ് സ്കൂൾ, ചേളന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനാചരണം, ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം സ്വപ്ന 11 മണിക്ക്. അശോകപുരം ചേംബർ ഭവൻ, കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ദ ഗ്രോത്ത് ഷിഫ്റ്റ് ശില്പശാല 4 മണിക്ക്. വാർമുഗിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സംഘടനകളുടെ മെന്റർ ആയ ആർ ജയന്ത്കുമാറിനും ഹിമാലയൻ കാർ റേസർ ഹെന്ന ജയന്തിനും സ്നേഹാദരം. മെഹ്ഫിൽ 6:15 വേദി ഓഡിറ്റോറിയം.
1: ചുറ്റുവട്ടം.
0: ട്രെയിൻ സമയം 7:27 ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന മെയിൽ 41 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റെല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു. ട്രെയിൻ സമയം സമാപിക്കുന്നു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: 2 5 1 4 2.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളിക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾക്ക് അദ്ദേഹം പുരസ്കാരം സമർപ്പിച്ചു. സുസ്ഥിര ജീവിതരീതി പിന്തുടരാൻ ലോകത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നരേന്ദ്രമോദി ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പ്രസിഡന്റ് പാട്രിക് ഹർമിനിയുടെ ക്ഷണപ്രകാരം ശനിയാഴ്ചയാണ് നരേന്ദ്രമോദി സീഷെൽസിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകുലം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോ നവീൻ ചന്ദ്ര റാംകുലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ വിപുലീകരിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ പുരോഗതി ചർച്ചയിൽ അവലോകനം ചെയ്തു. നിലവിലെ ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, സമ്പദ്വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി JP നദ്ദ സമഗ്ര ശിശുബാൽ സ്വാസ്ഥ്യ കാര്യക്രം യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും. അനീമിയ മുക്ത് ഭാരത് അഭിയാന്റെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പുറത്തിറക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക്

0: ഉള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 1980,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. 88.53% കുട്ടികൾക്ക് ഇന്നലെ തുള്ളിമരുന്ന് നൽകി. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകും. സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈ എടുക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെന്റ് തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിന്റെ നിലപാടെന്നും മൂന്നാറിലെ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു.
0: സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് UDF ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. CK ഗോവിന്ദൻ നായർ AC ഷൺമുഖദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. AC ഷൺമുഖദാസ് പഠന കേന്ദ്രവും NCPS ജില്ലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൺമുഖദാസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിണറായി വിജയൻ സമ്മാനിച്ചു. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയയപ്പുമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് പരക്ക് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ചൊവ്വാഴ്ച എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ മഴ ശക്തിയായി തുടരാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: ഇന്ന് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ PC മഹല നോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണത്തിന്റെയും നയരൂപീകരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചൽസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടാം പകുതിയുടെ അവസാന 2 മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ആക്രമിച്ചും പ്രതിരോധിച്ചും ഇരു ടീമുകളും മികച്ച ഫുട്ബോൾ പുറത്തെടുത്ത മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലെ നിർണായക ഗോളിൽ കാനഡയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക വീണു. 2026 ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി കാനഡ ചരിത്രം കുറിച്ചു. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച സമയത്ത് കളിയുടെ 92 മിനിറ്റിലായിരുന്നു കാനഡയുടെ വിജയ ഗോൾ. സ്റ്റീഫൻ എസ്റ്റിക്കോയുടെ മിന്നും ഷോട്ട് ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പറെ കീഴടക്കി വലയിലെത്തി. പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്തുനിന്നും തൊടുത്തുവിട്ട തകർപ്പനടി ചെറുക്കാൻ ദക്ഷിണാഫ്രിക്കയുടെ ഗോളി വില്യംസ് നന്നായി പരിശ്രമിച്ചെങ്കിലും പന്ത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. നാളെ നടക്കുന്ന നെതർലാൻഡ്സ് മൊറോക്കോ മത്സര വിജയികളായിരിക്കും കാനഡയുടെ പ്രീ ക്വാർട്ടർ എതിരാളികൾ. ഇന്ന് രാത്രി വസീറിയ നോക്കൌട്ട് പോരാട്ടത്തിൽ ടൂർണമെന്റിലെ ഫേവറേറ്റുകളിലൊന്നായ ബ്രസീൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനുമായി ഏറ്റുമുട്ടും.
0: നാളെ പുലർച്ചെ 2 ജർമ്മനി പരഗ്വയെ നേരിടും. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2

0: പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്. ഹോക്കി ലോകകപ്പിന് മുൻപ് ഇന്ത്യയുടെ അവസാന FIH ഹോക്കി പ്രോ ലീഗ് മത്സരമാണിത്. ICC വനിതാ 2020 ലോകകപ്പ് അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 wicketsന് പരാജയപ്പെടുത്തി. ലണ്ടനിലെ ലോർഡ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 4 wicket നഷ്ടത്തിൽ 170 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 19 ഓവറിൽ 4 wicket നഷ്ടത്തിൽ 172 റൺസ് എടുക്കുകയായിരുന്നു. അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ 2 പുരുഷ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ അയർലൻഡ് ഇന്ത്യയെ 1 റണ്ണിന് പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സര പരമ്പര അയർലൻഡ് സ്വന്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. എലത്തൂർ നിയോജകമണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒട്ടേറെ അവസരങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാവണമെന്നും പ്രിയങ്കാഗാന്ധി MP പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും മെറിറ്റ് ഈവ് 2026 ഉദ്ഘാടനവും കോഴിക്കോട് മുക്കത്ത് നിർവഹിക്കുകയായിരുന്നു അവർ. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സെഷൽസ് ദേശസ്യ രാഷ്ട്രീയ ദിവസസ്യ സ്വർണജയന്തി സമാരോഹേ മുഖ്യ അതിഥിരൂപേണ ഭാഗം ഗൃഹീതവാൻ. ഭാരതീയ സൈനികബലസ്യ അഥ നൌസേനാബലസ്യ ദലാനി അപി അസ്മിന് പഥസഞ്ചലനകാര്യക്രമേ ഭാഗം ഗൃഹീതവന്തഃ. അസ്മിന്നവസരെ ശ്രീമോദി സെഷൽസ് ദേശസ്യ നാഗരികേഭ്യഃ ഭാരതപരം വർദ്ധാപനം പ്രകടിതവാൻ. വിക്ടോറിയ ഇത്യത്ര രാഷ്ട്രപതിനാ പാട്രിക് ഹർമനി ഇത്യനേന സഹ ദ്വിപക്ഷീയ വാർത്താനന്തരം ശ്രീമോദി ഉക്തവാൻ യത് ഭാരതം താദൃശീം ഹിന്ദ് മഹാസാഗരസ്യ കൽപ്പനാം കരോതി യത്ര സമുദ്രീയ സുരക്ഷയാ സഹ ആർത്ഥിക സമൃദ്ധിരപി സുനിശ്ചിതാ സ്യാത്.
2: മേരി സെഷൽസ് കി യാത്രാ കാ സന്ദേശ് സ്പഷ്ട ഹൈ. ഭാരത് ഐസേ ഹിന്ദ് മഹാസാഗർ കി കൽപ്പന കർത്ത ഹൈ ജഹാ സമുദ്രീയ സുരക്ഷ കെ സാത്ത് ആർത്ഥിക സമൃദ്ധി ഭീ ബഡേ, ജഹാ ഹമാരി സാജേദാരി ആകാർ നഹീ ആപസി സമ്മാൻ ഓർ വിശ്വാസ് പർ ആധാരിത ഹോ ഓർ ജഹാ ഹം ഹർ ദേശ് കെ പാസ് പാസ് നഹീ സാത് സാത് ചലേ. അവർ വിജൻ ഈസ് ടു മേക് ഇന്ത്യൻ ഓഷൻ ഇൻ ടു എൻ ഓഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി.
1: പര്യാവരണ സംരക്ഷണസ്യ സതത വികാസസ്യ ച നേതൃത്വായ സെഷൽസ് ദേശേന പ്രധാനമന്ത്രിണേ ശ്രീ നരേന്ദ്രമോദിനെ പര്യാവരണ നേതൃത്വസ്യ സർവോച്ച സമ്മാന ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രദത്ത. സെഷൽസ് ദേശസ്യ രാഷ്ട്രപതിന പാട്രിക് ഹർമനി ഇത്യനേന പ്രദത്ത അയം പുരസ്കാര സ്ഥായി അഭിവൃദ്ധ്യർത്ഥം പ്രധാനമന്ത്രിണ ദീർഘകാലീന സമ്പലസ്യ തസ്യ ഹരിതദൃഷ്ടേ ച പ്രതീകഃ വർത്തതേ. ശ്രീമോദി ജലവായു പരിവർത്തനസ്യ സമാഹ്വാനാനാം വിരുദ്ധം സംഘർഷം കുർവതാം രാഷ്ട്രാണാം കൃതേ ഏതം പുരസ്കാരം സമർപ്പിതവാൻ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സെഷൽസ് ദേശേ ഹ്യഃ മാരിഷസ് ദേശസ്യ സമകക്ഷേന ഡോക്ടർ നവീനചന്ദ്ര രാമഗുലാമേന സഹ മിലിതവാൻ. ദ്വാവപി നേതാരൌ ഭാരതസ്യ മാരിഷസ്യ ച വർത്തമാന സഹകാര്യസ്യ വിഷയേ ചർച്ചാം കൃതവന്തൌ. ഭാരതേന പ്രദത്ത വിശേഷ ആർത്ഥിക അനുദാനസ്യ കാര്യാന്വയനസ്യ പ്രഗതേഹ അപി തൌ സമീക്ഷാം കൃതവന്തൌ. ദ്വാവപി നേതാരൌ ഭാരതസ്യ വിജൻ മഹാസാഗർ ഇത്യസ്യ തഥാ നേബർഹുഡ് ഫസ്റ്റ് ഇതി നീതേഹ അന്തർഗതം ഭാരത മാരിഷസ് വർദ്ധിത രണനീതിക സഹയോഗസ്യ മഹത്വസ്യ വിഷയെ വൈശ്വിക ദക്ഷിണസ്യ പ്രതി തേഷാം പ്രതിബദ്ധതായാ വിഷയേ ച സഹമതിം പ്രകടിതവന്തൌ. മഹാരാഷ്ട്ര

0: शिक्षकपात्रतापरीक्षा पेपर लीक प्रकरणे भिवाण्डीनगरस्य सत्र न्यायालयेन त्रयाणाम् आरोपिणां कृते 6 जुलै पर्यन्तं बन्धनं विहितम्। आरक्षि अन्वेषकाः अन्ताराज्यपरीक्षातस्कराणां संलग्नतायाः शङ्कां कृतवन्तः। भिवाण्डी आरक्षिणः न्यायालयं निवेदयन् यत् आरोपी दिल्लीतः भिवाण्डीनगरं गत्वा उक्त TET प्रश्नपत्रम् 1,50,00,000 रूप्यकेषु विक्रीतवान्। आरक्षि अन्वेषकाः लीक् कृतस्य कागदस्य स्रोतः अन्वेष्टुं वित्तीयव्यवहारस्य परीक्षणं कर्तुं महाराष्ट्रे अन्यत्र कागदं विक्रीतम् अस्ति वा इति ज्ञातुं तस्करसमूहस्य अन्येषां सदस्यानां परिचयं कर्तुं च 10 दिनानाम् आरक्षि अभिरक्षणं याचितवन्तः आसन्। अधिकारिणः अवदन् यत् अन्वेषणेन अन्तर्राज्यस्य राष्ट्रियस्तरस्य च जालस्य संलग्नता ज्ञाता वर्तते। स्वास्थ्यपरिवारकल्याणमन्त्री जगत् प्रकाश नड्डा अद्य नवदिल्ल्यां केन्द्रीयस्वास्थ्यपरिवारकल्याणपरिषदः 16 सम्मेलने समग्रशिशुबालस्वास्थ्यकार्यक्रमस्य विमोचनं करिष्यति। श्रीनड्डा अस्मिन् एव सम्मेलने अनीमिया मुक्तभारत अभियानस्य परिचालनमार्गदर्शिकाः अपि विमोचयिष्यति। एनिमिया मुक्त भारत अभियानम् इत्ययं कार्यक्रमः भारतस्य एनिमिया विरुद्ध युद्धे महत्वपूर्णं सोपानं भविष्यति। वाणिज्य उद्योगमन्त्री पीयूषगोयलः संयुक्तराज्यस्य भ्रमणस्य समाप्तेः अनन्तरं ग्रीस् देशस्य एथेन्स् नगरे व्यापारं निवेशं सामरिकम् आर्थिकसहकार्यञ्च सुदृढीकर्तुं भारतीय व्यापार प्रतिनिधिमण्डलस्य उच्चस्तरीयसम्मेलनस्य नेतृत्वं कुर्वन् वर्तते इति वार्ताः।
1: आकाशवाणी कोझिकोड। ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
2: അമേരിക്കൻ കവയിത്രിയായ എമിലി ഡിക്കിൻസൺ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു കവിതയിൽ പുസ്തകത്തെ ഒരു രഥത്തിനോടാണ് ഉപമിക്കുന്നത്. മനുഷ്യാത്മാവിനെ അകലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു രഥം. അത്തരം പുസ്തകയാത്രകൾ ഇല്ലായിരുന്നെങ്കിൽ ജീവിതം എത്രമേൽ പരിമിതവും വിരസവും ആയിരിക്കും എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്.
3: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരിയായ MD രാധിക.
2: നന്നയ ചെറുപ്പം മുതലുള്ള വായനയാണ് 13-ാമത്തെ വയസ്സിൽ എന്നെ ഒരു എഴുത്തുകാരിയാക്കിയത് എന്നെനിക്ക് ഉറപ്പുണ്ട്. വായനയിൽ ആത്മവഞ്ചന ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഇഷ്ടമുള്ളത് മാത്രമേ വായിക്കൂ എന്നൊരു നിർബന്ധ ബുദ്ധിയും എനിക്കുണ്ട്. നമുക്കൊക്കെ ചെറിയ ഒരു ജീവിതമേ ഉള്ളൂ. വായിക്കാൻ കിട്ടുന്ന സമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സമയം കൊല്ലി വായനയ്ക്ക് ഒരിക്കലും മുതിരാറില്ല. പോപ്പുലർ ഫിക്ഷൻ എൻ്റെ വായനയുടെ പരിധിയിൽ തീരെ വരാത്ത ഒന്നാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിൽ പലതരം വായനക്കാരികൾ ഉണ്ട് എന്ന്. 10-30 വർഷം ഒരു കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അധ്യാപിക എന്ന നിലയിൽ ഒരുപാട് വായിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു എഴുത്തുകാരി, ഒരു അന്വേഷി, ഒരു ഗവേഷക, ഒരു സ്ത്രീവാദി, ഇവരൊക്കെ എൻ്റെ ഉള്ളിലെ പലതരം വായനക്കാരാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കവിത നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ആ കവിയുടെ മറ്റു രചനകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം ജീവിച്ച കാലഘട്ടം, ആ കവിതയെയും അദ്ദേഹത്തിൻ്റെ കൃതികളെപ്പറ്റി പൊതുവായും ഉള്ള നിരൂപക മതം എന്നിങ്ങനെ വിശദാംശങ്ങൾ തേടി നമ്മുടെ വായന പരന്നു പരന്നു പോകും. എന്നാൽ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വായിക്കുമ്പോൾ ഭാഷയുടെ സാധ്യതകളാണ് ഞാൻ അന്വേഷിക്കാറ്. എഴുത്തിലൂടെ ആ കൃതിയുടെ രചയിതാവ് തൊടുന്ന ഉയരങ്ങളും ആഴങ്ങളും എത്ര എന്നുള്ള ഒരു അന്വേഷണം കൂടിയാണ് എന്നിലെ എഴുത്തുകാരിയുടെ വായന. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈയിടെ വായിച്ചൊരു പുസ്തകമാണ്, 2024 ബുക്കർ സമ്മാനം നേടിയ സമാന്ത ഹാർവി എന്ന എഴുത്തുകാരി എഴുതിയ ഓബിറ്റിൽ എന്ന നോവൽ. ഭൂമിയിലെ കാര്യങ്ങൾ വർണ്ണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊതുവെ ഭാഷ ഉപയോഗിക്കാറ്. ഇത് ബഹിരാകാശ കാഴ്ചകളെ

0: നിർമ്മിക്കുന്ന ഒരു നോവലാണ്. അതുകൊണ്ട് തന്നെ ഭാഷയിൽ വലുതായ മാറ്റം അവർക്ക് വരുത്തേണ്ടി വന്നിട്ടുണ്ട്. അത് വളരെ മാന്ത്രികമായ ഒരു മാറ്റമായിട്ട് വായിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു. വായനയിൽ എനിക്കുള്ള ഒരു വിചിത്രമായ ശീലം ഒരേ സമയം 6-7 പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട് എന്നതാണ്. ആന്തരിക ചോദന അനുസരിച്ച് വായിക്കുന്ന പുസ്തകങ്ങൾ വ്യത്യസ്തമാവും. ചിലപ്പോൾ കവിതയാണ് വായിക്കാൻ തോന്നുന്നെങ്കിൽ അത്, ചിലപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ ഫിക്ഷനിലേക്ക് പോകണമെന്നായിരിക്കും ആഗ്രഹം, അത് കഴിഞ്ഞ് നോൺ ഫിക്ഷനായിരിക്കും. മറ്റൊന്ന്, പുസ്തകത്തോട് നേരത്തെ മുതലേ പ്രണയം തുടങ്ങിയത് കാരണം പുസ്തകത്തെ പറ്റിയുള്ള പുസ്തകങ്ങളും വായിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടമാണ്. അത്തരത്തിൽ ഞാൻ രസിച്ച് വായിച്ച ചില പുസ്തകങ്ങളാണ് അൽബർട്ടോ മാങ്ക്വിൽ എഴുതിയ എ ഹിസ്റ്ററി ഓഫ് റീഡിംഗ്, പ്രദീപ് സെബാസ്റ്റ്യന്റെ ദ ഗ്രോണിംഗ് ഷെൽഫ് ആൻഡ് അതർ ഇൻസ്റ്റൻസസ് ഓഫ് ബുക്ക് ലവ്, ജെൻ ക്യാമ്പൽ എഴുതിയ ദ ബുക്ക് ഷോപ്പ് ബുക്ക് എന്നിവ. പുസ്തകങ്ങളുടെ തെറപ്യൂട്ടിക് വാല്യൂ അല്ലെങ്കിൽ സാന്ത്വന മൂല്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ എനിക്കത് അനുഭവമായിട്ടുണ്ട്. വലിയൊരു മനോവേദന മറികടക്കാൻ എന്നെ സഹായിച്ചത് ജെ കൃഷ്ണമൂർത്തിയുടെ ചിന്തകളടങ്ങിയ ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ സംഗീത ചികിത്സ പോലെ പുസ്തക ചികിത്സയും സാധ്യമാണ് എന്നെനിക്കറിയാം. നാരറ്റീവ് തെറപ്പി, പോയട്രി ഫാർമസി തുടങ്ങിയ ആശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത് അങ്ങനെയാണല്ലോ. മറ്റൊന്ന്, പുസ്തകങ്ങളുടെ പരിവർത്തന മൂല്യത്തിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ വ്യക്തിയുമായാണ് സംവദിക്കുന്നതെങ്കിലും സാവധാനം വ്യക്തികളിലൂടെ അത് സമൂഹത്തിലെ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. പോയട്രി മേക്സ് നത്തിങ് ഹാപ്പൻ എന്നൊക്കെ WH ഓഡനെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊന്നും ഉണ്ടാവുന്ന മാറ്റമായിരിക്കില്ല, എങ്കിലും സാവകാശത്തിൽ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ തീർച്ചയായും പുസ്തകങ്ങൾക്ക് കഴിയും. അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മൾക്ക് മനുഷ്യചരിത്രത്തിൽ കാണാനും പറ്റും. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിത്തുപാകിയത് പുസ്തകങ്ങളാണ് എന്ന് നമ്മൾക്കറിയാം. നമ്മുടെ മഹാത്മാഗാന്ധിയെ തന്നെ സ്വാധീനിച്ചത് അമേരിക്കൻ എഴുത്തുകാരനായ തോറോ, ബ്രിട്ടീഷ് എഴുത്തുകാരനായ റസ്കിൻ, റഷ്യക്കാരനായ ടോൾസ്റ്റോയ് എന്നിവരാണല്ലോ. ആ തരത്തിൽ എനിക്ക് പുതിയ കണ്ണുകൾ, ലോകത്തെ നോക്കാൻ പുതിയ കണ്ണുകളും ഒരു പുതിയ നൈതികതയും സമ്മാനിച്ച പുസ്തകങ്ങളാണ് ഫെമിനിസ്റ്റ് സിദ്ധാന്തത്തെക്കുറിച്ചുള്ളവ. അവ എന്നെ പഠിപ്പിച്ചു പലതും, പലതും അൺലേൺ ചെയ്യാനും അവ എന്നെ സഹായിച്ചിട്ടുണ്ട്. കഥ എഴുതുന്ന ആളാണെങ്കിലും എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടം എന്നും കവിതയായിരുന്നു. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് പരത്തി പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒതുക്കവും മുറുക്കവും ഉള്ള ഭാഷാ പ്രയോഗമാണ് എഴുത്തിലും വായനയിലും ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതാവാം പിന്നീട് കഥ എഴുതുന്ന ആളാണെങ്കിലും കുറച്ചൊക്കെ കവിത എഴുത്തിലേക്കും കടക്കാൻ എനിക്ക് ഒരു പ്രേരണയായത്. ഇഷ്ടപ്പെട്ട പാട്ടിലേക്കെന്ന പോലെ ഞാൻ വീണ്ടും വീണ്ടും തിരിച്ചു ചെല്ലാൻ ഇഷ്ടപ്പെടുന്ന ചില പുസ്തകങ്ങളുണ്ട്. അതിൽ 3 എണ്ണത്തെപ്പറ്റി ഞാൻ പറയാം. 1, രബീന്ദ്രനാഥ് ടെഗോറിന്റെ ആദ്യകാല കവിതാ സമാഹാരമായ ദ ഗാർഡനർ. വേറൊന്ന്, ഖലീൽ ജിബ്രാന്റെ ദ പ്രോഫറ്റ്. 3-ാമത്തേത് ജർമ്മൻ മഹാകവിയായ റെയ്ന മെറിയ റിൽക്കെ എഴുതിയ ലെറ്റേഴ്സ് ടു എ യങ് പോയറ്റ്. 3 ചെറിയ പുസ്തകങ്ങളാണ്, പക്ഷേ മഹത്തായ കൃതികളാണ്. ഈയിടെ ഞാൻ വായിച്ച ചില നല്ല പുസ്തകങ്ങൾ, 1, എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു, സന്ധ്യാമേരിയുടെ മെറിയ വെറും മെറിയ, പിന്നെ ബോബി തോമസ് എഴുതിയ ശ്രമണ ബുദ്ധൻ എന്ന ശ്രദ്ധേയമായ പുസ്തകം. ഇംഗ്ലീഷ് വായന എടുക്കുകയാണെങ്കിൽ ജാപ്പനീസ് എഴുത്തുകാരിയായ ബനാന യോഷിമോട്ടോ എഴുതിയ ഡെഡ് എൻഡ് മെമ്മറീസ് എന്ന് പറഞ്ഞ ഒരു ചെറുകഥാ സമാഹാരം. ഇപ്പോൾ ഞാൻ വായിക്കുന്നത് പ്രശസ്ത ആന്ത്രപ്പോളജിസ്റ്റായ ഇരാവതി കാർവേയുടെ ഒരു ജീവചരിത്രമാണ്. ഇരു എന്ന പേരിൽ ആണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അത് എഴുതിയത് അവരുടെ പേരക്കുട്ടിയായ ഊർമിള ദേശ്പാണ്ഡെയും ഒരു ബ്രസീലിയൻ ആന്ത്രപ്പോളജിസ്റ്റും ചേർന്നാണ്. വായന മനുഷ്യനെ സ്വയം നവീകരിക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ടെനസിന്റെ യൂളിസീസിനെ പോലെ പ്രായമാകുമ്പോഴും ഒരു പുതുയാനം കൊതിക്കുന്ന ഒരാൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാവും. ജീവിതത്തെ, മനുഷ്യനെ, പ്രപഞ്ചത്തെയൊക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ജിജ്ഞാസു. ആ ആൾ സജീവമായിരിക്കുക എന്നത് ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മരണം വരെ ഉള്ളിലെ ആ ഒരു അറിയാൻ കൊതിക്കുന്ന മനുഷ്യൻ സജീവമായിരിക്കുക എന്നത്, അതിന് എന്നെ സഹായിച്ചിട്ടുള്ളത് പുസ്തകങ്ങളാണ്. അത് ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. മനസ്സുകൊണ്ട് ചെറുപ്പമായിരിക്കാൻ എന്നെ സഹായിക്കുന്ന പുനർനവയാണ് പുസ്തകം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
1: എഴുത്തുകാരിയായ എം ഡി രാധികയാണ്.

0: ആരോഗ്യം അമൂല്യം.
1: യോഗയിലെ ആറ് തത്വങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ PES സ്കൂളിലെ ഭാഷാധ്യാപികയും യോഗ പരിശീലകയുമായ ശ്രീമതി സിന്ധു PU.
2: യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും ആസനങ്ങളാണ് വരുന്നത്. തല കീഴായി നിന്ന് കാലൊക്കെ മുകളിലേക്ക് വെച്ചുകൊണ്ട് പലതരത്തിൽ നമ്മുടെ ശരീരത്തെ വളച്ചൊടിക്കുന്ന ആസനങ്ങൾ. എന്നാൽ അത് വാച്യാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സന്തുലിതമായ യോജിപ്പാണ് യോഗ എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ശരീരമാണ്. ശരീരം ആണ് ആദ്യം വരുന്നത്, അതുകൊണ്ട് തന്നെ മനസ്സല്ല. ഇത് ശരീരവും മനസ്സും സന്തുലിതമാകണമെങ്കിൽ അവിടെ പ്രാണൻ വേണം, ശ്വാസോച്ഛ്വാസം വേണം. ശ്വാസമില്ലെങ്കിൽ ശരീരമില്ല, മനസ്സുമില്ല, അതും നിർജീവമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആത്മാവിന് അത്രയധികം പ്രാധാന്യം വരുന്നത് തന്നെ. ആത്മാവ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം വന്നേക്കാം, ആത്മാവിനെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. പക്ഷെ പറയുന്നത് ആത്മാവാണ്. ആത്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ബോധമാണ്. ബോധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ അറിയാതെ പറയാണ്, ഓ ഇന്നലെ രാത്രി ഞാൻ നന്നായി ഉറങ്ങി. അപ്പോഴവിടെ ആരോ ഒരാൾ ഉണർന്നിരിക്കുന്നുണ്ട്. അതാണ് ബോധം. അതുതന്നെയാണ് ആത്മാവ്. നമ്മുടെ ഉൾക്കാഴ്ചയാണ് ആത്മാവ് എന്നുള്ളത്. അവ തമ്മിലുള്ള ഒരു യോജിപ്പാണ് യോഗ എന്നുള്ളത്. അതിൽ ആസനങ്ങൾ, പ്രാണായാമം, ധ്യാനം എന്നിവയൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ ആസനങ്ങളും പ്രാണായാമങ്ങളും മാത്രമല്ല യോഗയിലുള്ളത്. അവ പ്രാവർത്തികമാകണമെങ്കിൽ യോഗയിലെ ആറ് തത്വങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ശരിയായ ശുചിത്വം. എന്താണ് ശുചിത്വം എന്ന് പറഞ്ഞാൽ, ശരീരശുദ്ധി വരുത്തലാണ് ശുചിത്വം. അവ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബാഹ്യശുദ്ധി, ആന്തരിക ശുദ്ധി. അപ്പോൾ ഈ ബാഹ്യശുദ്ധി എന്നുള്ളത് നമ്മൾ ദിവസവും കൈകാൽ കഴുകൽ, കുളി എന്നിവയൊക്കെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് ആന്തരിക ശുദ്ധി. ആന്തരിക ശുദ്ധി എന്ന് പറയുമ്പോൾ യോഗയിൽ ഷഡ്കർമ്മങ്ങൾ പോലുള്ള ക്രിയകളുണ്ട്. അത് ഏതെങ്കിലും അറിയാവുന്ന ഗുരുക്കന്മാരുടെ അടുത്തു നിന്നുമാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തേതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശരിയായ ആഹാരം, മിതാഹാരം എന്ന് പറയുന്നു. മിതാഹാരം എന്ന് പറയുമ്പോൾ അല്പാഹാരവുമല്ല അമിതാഹാരവുമല്ല, രണ്ടിനും ഇടയിലായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. പിന്നെ യോഗ പറയുന്നത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണ്. എന്താണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്? നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് നമ്മൾ അറിയണം, അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായി ചവച്ചരച്ച് അത് നമ്മുടെ വായ്ക്കകത്തുള്ള സലൈവറി ഗ്ലാൻഡ് ആയി മിക്സായിട്ട് വേണം അകത്തേക്ക് കടക്കാൻ. എന്നാൽ മാത്രമേ ദഹനം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. പിന്നെ അന്നം എന്ന് പറയുന്നത് ഊർജമാണ്, ദൈവമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക. നാം ആരെ ധ്യാനിക്കണം? നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവത്തെ ധ്യാനിക്കുക. അന്നാത് ദൈവം, അന്നാത് ബ്രഹ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ യോഗയിൽ മിതാഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ മധ്യാഹ്നേ ച സായാഹ്നേ ഭോജനം ദ്വയമാചരേത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും രണ്ടു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ യോഗ ശുപാർശ ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ. അതിനെ നമ്മൾ മധ്യാഹ്നേ സായാഹ്നേ രാത്രിയാന്നേ അർദ്ധരാത്രിയാന്നേ സുപ്രഭാതാനേ എന്ന് അഞ്ച് നേരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോഗ ശുപാർശ ചെയ്യുന്ന തരത്തിലുള്ള ഈ മിതാഹാര ശൈലി പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ആരോഗ്യ പരിപാലനം കാത്തു സംരക്ഷിക്കാൻ പറ്റും. യോഗയിലെ

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: പി ലീല പാടിയ ഒരു ഗ്രാമഫോൺ ഭക്തിഗാനം.

0: നിങ്ങൾ കേട്ടത് പി ലീല പാടിയ ഒരു ഗ്രാമഫോൺ ഭക്തിഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കൃഷിദീപം.
1: കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാക്കുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പദ്ധതിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങിയ

തുടങ്ങി വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMFME, SMAM, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 8137008197 മറ്റൊരു ഫോൺ നമ്പർ 8921540233 ഒരു ഫോൺ നമ്പർ കൂടിയുണ്ട്. 9020006057

0: സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 8137001197. മറ്റൊരു ഫോൺ നമ്പർ 8921540233. ഒരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 9020060507.
1: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
4: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, മാത്തമാറ്റിക്സ് കാറ്റഗറി നമ്പർ 599/2024 തസ്തികയിലേക്കുള്ള അഭിമുഖം ജൂലൈ 1, 2, 3, 22, 23, 24 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ചും ജൂലൈ 1, 2, 3, 29, 30, 31 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ചും നടക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ എന്നിവ വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള ഇന്റർവ്യൂ മെമ്മോ ഡൌൺലോഡ് ചെയ്ത് അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 04832734308. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04832734308. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ അംഗ തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ 2026 ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 1 വരെ ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. മറ്റു വിവിധ കോഴ്സുകൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പിനുള്ള ഉന്നത വിദ്യാഭ്യാസ ധനസഹായം അപേക്ഷ ഈ വർഷത്തെ ക്ലാസ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസത്തിനകം ഓഫീസിൽ ലഭ്യമാക്കണം. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ബോർഡ് അംഗീകൃത കോഴ്സുകൾ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നതിനുള്ള രേഖകൾ ഹാജരാക്കണം. പാരലൽ കോളേജിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കില്ല. ഫോൺ നമ്പർ 04832738452. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04832738452. നല്ലൂർക്കാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലേക്കാണ് നിയമനം. 1 തസ്തികയിലേക്ക് 7ാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 2ാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം ജൂലൈ 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 8281212702. ഒരിക്കൽ കൂടി 8281212702. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ്പ് കേരളയും ഹെൽത്ത് കെയർ സെക്ടർ സ്കിൽ കൌൺസിലും സംയുക്തമായി നടത്തുന്ന യോഗ വെൽനസ് ട്രെയിനർ കോഴ്സിന്റെ ജൂലൈ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസത്തെ കോഴ്സിൽ യോഗാസനങ്ങൾ, പ്രാണായാമം, മെഡിറ്റേഷൻ, അനാട്ടമി, ഹെൽത്ത് മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം ലഭിക്കും. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9495999669. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495999669. കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ എം എം ഗനി അവാർഡിന്റെ 2023-24 2024-25 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ.

0: സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 20 വരേക്ക് നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0494240754. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0494240754.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
0: Sevana Varthakal samapikkunnu. ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ, ഗാർഡ് ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനി. ബഹുമതി ലഭിച്ചതിൽ സെയ്ഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സെയ്ഷെൽസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരേഡിൽ നാവിക കരസേന സംഘങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ മാർച്ചിംഗ് സംഘം അണിനിരന്നു. പോർട്ട് വിക്ടോറിയയിൽ നങ്കൂരമിട്ട നാവികസേനയുടെ INS തർക്കശ്, INS ഇഷ്ക കപ്പലുകൾ പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. സമുദ്ര മേഖലയ്ക്കൊപ്പം സാമ്പത്തികാഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ മഹാസമുദ്രത്തെ അവസരങ്ങളുടെ സമുദ്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിൽ സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു. സെയ്ഷെൽസിൽ UPI നടപ്പാക്കാൻ ധാരണയായതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു.
1: ഹം ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ ഭാരത് കെ സഫൽ അനുഭവം കോ സെയ്ഷെൽ കെ സാത് സാജാ കരെങ്കേ ഓർ മുജെ പ്രസന്നത ഹൈ കി ആജ് UPI കോ സെയ്ഷെൽ മേ ലാഗു കർനേ കെ ലിയേ MOU കിയാ ജാ റഹാ ഹൈ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സെയ്ഷെൽസിൽ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൗറീഷ്യസ് സഹകരണം, പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ നടപ്പാക്കൽ തുടങ്ങിയവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. നിലവിലുള്ള ഉഭയകക്ഷി പദ്ധതികൾ, മൗറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം

0: സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അതിജീവനം, വളർച്ച, പോഷകാഹാരം, ആദ്യകാല മസ്തിഷ്ക വികസനം എന്നിവയ്ക്ക് ആദ്യത്തെ 3 വർഷം നിർണായകമാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം മാതാവിന്റെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. യു കെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏതൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി സംഘം ചർച്ച നടത്തും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമൂസിൽ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. തിരിച്ചടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതോടെയാണ് സ്ഥിതി വീണ്ടും വഷളായത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ദേശീയ പൾസ് പോളിയോ ദിനമായ ഇന്നലെ രാജ്യത്ത് ഉടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: 4th വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, ഉക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് കാനഡ ദക്ഷിണാഫ്രിക്കയെ കീഴ്പ്പെടുത്തിയത്. പ്രീ ക്വാർട്ടറിൽ നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെ കാനഡ നേരിടും. 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 ഇന്ത്യയുടെ വിജയം. കേരളത്തിൽ 1st ഹയർ സെക്കൻഡറി ക്ലാസുകൾ July 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഹയർ സെക്കൻഡറിയിലെ മെറിറ്റ് കോട്ടയിലെ 3rd അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് രാവിലെ 11 മുതൽ ആരംഭിക്കും. July 3 വൈകിട്ട് 5 പ്രവേശന നടപടികൾ പൂർത്തിയാക്കും. 3rd അലോട്ട്മെന്റിലെ പ്രവേശനത്തിന് ഒപ്പം തന്നെ വിവിധ കോട്ടകളിൽ അർഹതയുള്ളവരുടെ പ്രവേശനവും നടക്കും. ഇപ്പോൾ നടക്കുന്ന മുഖ്യ അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിക്കും.
0: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3rd അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം

0: ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ധേമാജി ജില്ലയിലും അയൽ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് അന്തർ സംസ്ഥാന അതിർത്തിയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏകദേശം 60 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കറാച്ചിയിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: English matters.
3: കറി റെഡിയാണ്. ഇനി ചപ്പാത്തി ആക്കണ്ടേ? ഗോതമ്പ് മാവ് എവിടെ? ഇനി കുഴയ്ക്കണം, പരത്തണം, ചുട്ടെടുക്കണം. ആദ്യം ഗോതമ്പ് മാവ് എടുക്കാം, കൂടെ അല്പം മൈദയും ചേർക്കാം. Let's take wheat flour and add some all purpose flour. FLOUR, flour എന്നാൽ മാവ്. ഫ്ലവറും ഫ്ലോറുമല്ല, ഫ്ലാ. വീറ്റ് ഫ്ലാ, ഗോതമ്പ് മാവ്. WHEAT, വീറ്റ്. FLOUR, ഫ്ലാ. വീറ്റ് ഫ്ലാ. ഓൾ പർപ്പസ് ഫ്ലാ എന്താണെന്നോ?
4: നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യയിൽ, മൈദ മാവാണ് ഓൾ പർപ്പസ് ഫ്ലാ.
3: ALL, ഓൾ. PURPOSE, പർപ്പസ്. FLOUR, ഫ്ലാ. ഓൾ പർപ്പസ് ഫ്ലാ. ഓൾ പർപ്പസ് എന്നാൽ എല്ലാ ഉദ്ദേശ്യങ്ങളും. കുറേയേറെ വൈവിധ്യമാർന്ന വിഭവങ്ങളിൽ ഒരു ചേരുവ അഥവാ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ടാവണം മൈദമാവിന് ഓൾ പർപ്പസ് ഫ്ലാ എന്ന് പേര് വന്നത്. മാവിൽ അല്പം വെള്ളം ചേർത്ത് കുഴയ്ക്കാം. ആഡ് സം water to the flour and knead. Knead, KNEAD, knead. കുഴയ്ക്കുക. Add some water to the flour and knead. മാവ് നന്നായി കുഴയ്ക്കുക. Knead the dough well. Dough, dough. എന്നാൽ കുഴച്ച മാവ്. കുഴച്ച മാവ് അല്പനേരം മൂടിവെക്കാം. കീപ് ദ ഡോ കവേർഡ് ഫോർ സം ടൈം. കീപ് ദ ഡോ കവേർഡ് ഫോർ സം ടൈം. ചപ്പാത്തിക്ക് മാത്രമല്ല, പൂരി, ഭട്ടൂര, നാൻ തുടങ്ങിയ എല്ലാതരം റൊട്ടി ഇനങ്ങൾക്കും, ബ്രെഡ്, പിസ്സ തുടങ്ങിയവയ്ക്കും കുഴച്ചു വച്ച മാവിന് ഡോ എന്നാണ് പറയുക. അപ്പോ ദോശമാവ് ഡോ അല്ലേ? അല്ല. മാവ്, മുട്ട, പാൽ തുടങ്ങിയവ ചേർത്ത് കുഴമ്പ് പരുവത്തിൽ തയ്യാറാക്കുന്ന എല്ലാ കൂട്ടുകൾക്കും ബാറ്റ എന്നാണ് പറയുക. ബാറ്റ, BATTER, ബാറ്റ. ദോശ ബാറ്റ, ദോശക്കൂട്ട്. കേക്ക് ബാറ്റ, കേക്കിനുള്ള കൂട്ട്. ചപ്പാത്തി പരത്തണ്ടേ? ലെറ്റ് അസ് റോൾ the chapatis. Roll, ROLL, roll. Parattuga. Let us roll the chapati. endu upayogichana

0: പരത്തുക അഥവാ റോൾ ചെയ്യുക. ലെറ്റ് അസ് റോൾ ദ ചപ്പാത്തി യൂസിംഗ് എ റോളിംഗ് പിൻ. സേഫ്റ്റി പിൻ എന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്താണപ്പ ഒരു റോളിംഗ് പിൻ? പേടിക്കണ്ട, ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന കോലാണ് റോളിംഗ് പിൻ. ആർ ഒ എൽ എൽ ഐ എൻ ജി റോളിംഗ്, പി ഐ എൻ പിൻ, റോളിംഗ് പിൻ അഥവാ ചപ്പാത്തിക്കോൽ. ചപ്പാത്തി പരത്തുന്ന പലകയാണ് ബോർഡ് അല്ലെങ്കിൽ റോളിംഗ് ബോർഡ്, ബി ഒ എ ആർ ഡി ബോർഡ്. ചപ്പാത്തിക്കല്ല് അഥവാ തവ നന്നായി ചൂടാക്കി അതിന്മേൽ ചപ്പാത്തി ചുട്ടെടുക്കാം. ടു കുക്ക് ദ ചപ്പാത്തി, പ്ലേസ് ഇറ്റ് ഓൺ എ ഹോട്ട് ഗ്രിഡിൽ. ഗ്രിഡിൽ, ജി ആർ ഐ ഡി ഡി എൽ ഇ, ഗ്രിഡിൽ എന്നാൽ ചപ്പാത്തിക്കല്ല് അഥവാ തവ.
1: English Matters, presented by Smita Manikoth.
2: Novel Time, Adiyala Pretham, P.F. Matthews ezhuthiya novel.
3: Tomahawk ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന കറുത്ത മനുഷ്യൻ ആ ചിന്തകളെല്ലാം വായിച്ചതുപോലെ മനുഷ്യരുടെ കാതുകൾക്കും കണ്ണുകൾക്കും പിടികൊടുക്കാത്ത ഏതോ സ്ഥായിയിലും പ്രതലത്തിലും വണ്ടി നിർത്തി ബെഞ്ചമിനെ നോക്കി കൈവീശി വിളിച്ചു പറഞ്ഞു, ബെഞ്ചമിനെ, ഇനിയും നമുക്ക് കാണാം. നിന്റെ ആഴമേറിയ ഉറക്കത്തിനിടയിൽ വരുന്ന ഫോൺ സന്ദേശങ്ങളായും അവിചാരിതമായി നീ കാണുന്ന രൂപങ്ങളായും ചില ബിംബങ്ങളായും നമുക്ക് കാണാം. തൽക്കാലം വിട. സന്ധ്യയ്ക്ക് ഷൺമുഖം നിരത്തോരത്തെ കായലിന്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വെള്ളിൽപ്പറവകൾ വിവരിക്കാനാകാത്ത രൂപങ്ങളിലൂടെ ചിലത് വിനിമയം ചെയ്യുന്നുണ്ടെന്ന് ബെഞ്ചമിന് തോന്നി. എന്നാൽ ആ രൂപഭാഷ അഴിച്ചെടുത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ത്രാണി തനിക്കിനിയും കൈവന്നിട്ടില്ലെന്ന തിരിച്ചറിവിൽ ദുഃഖിതനായി ബെഞ്ചമിൻ കരിങ്കൽ മതിലിലിരുന്നു. കഥകളും ചരിത്രവും ചുഴിപോലെ ചുറ്റും കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട്. അതിൽ നിന്നൊന്നും പഠിക്കാനില്ലെന്ന തിരിച്ചറിവും വന്നുകഴിഞ്ഞു. ഗതികെട്ട നേരത്ത് തുണയ്ക്കാനും നയിക്കാനും പോരുന്ന പ്രചോദനങ്ങളൊന്നും കീഴാള ജീവിതത്തിന്റെ അടിമട്ടിൽ പോലും ഊറിക്കൂടിയിട്ടില്ലെന്ന് ഇത്തിരി വൈകിയാണെങ്കിലും ചീരയ്ക്ക് പിടികിട്ടി. കൊതിച്ചതെല്ലാം വെട്ടിപ്പിടിച്ചുവെന്ന വിചാരം പോലും അർത്ഥമില്ലാത്തതായിരുന്നു. അന്തിച്ചോപ്പ് പോയി കട്ടിയിരുട്ട് വന്നു. മക്കൾ രണ്ടും കുറച്ച് വറ്റും കഞ്ഞിവെള്ളവും കഴിച്ചുറക്കമായി. കുഞ്ഞുമാക്കോതയാണെങ്കിൽ എത്തിയിട്ടുമില്ല. അയാൾ അത്ര അകലേക്കൊന്നും പോയിട്ടില്ല. തൊട്ടയൽപ്പക്കത്ത് തന്നെ ഉണ്ടെന്ന് പറയാം. എന്നാലൊട്ട് കാണാനും പറ്റില്ല. ചവിട്ടടികളുടെ ദൂരത്തിലാണ് അയാളെങ്കിലും ചീരയ്ക്ക് ചെന്ന് എത്തിപ്പെടാനാകില്ല. പരന്നുകിടക്കുന്ന പറമ്പിന്റെ അറ്റത്തേക്ക് അവൾ നോക്കി. ഇത്തിരി അകലത്തിൽ നേരിയ വെട്ടത്തിൽ മങ്ങിക്കാണുന്ന പാണ്ഡ്യാലക്കൽ തറവാട്ടിലേക്ക് കാലുകുത്താൻ അവൾക്ക് എക്കാലവും പേടിയായിരുന്നു. പേരില്ലാത്ത പേടിയുടെ കാരണത്തെക്കുറിച്ച് അവൾ പലവട്ടം ആലോചിച്ചു നോക്കിയിട്ടുണ്ട്. വീടിനു മുന്നിലുള്ള ഭീമൻ ആഞ്ഞിലിമരം കാപ്പിരിയുടെ പ്രേതത്തിന്റെ നിഴലെന്ന പോലെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളെ പേടിയുടെ കഥകളാൽ പുതപ്പിച്ചിരുന്നു. നാളിതുവരെ ആ ആഞ്ഞിലിയെയും അച്ചമ്മിമാപ്പിളയെയും വേർതിരിച്ച് കാണാൻ അവൾക്ക് കഴിഞ്ഞിട്ടുമില്ല. അയാൾ മുഴുവൻ മനുഷ്യനല്ല. അതെ, അതാണ് നേര്. അവൾ അങ്ങനെയും ചിന്തിച്ചു. അന്നംകുട്ടിത്താത്തി പാണ്ഡ്യാലക്കൽ കെട്ടിവന്ന കാലം തൊട്ടേ മനുഷ്യപ്പറ്റുള്ളവളാണ്. ഇവിടെ വന്ന് കുടിപാർത്ത ദിവസം മുതൽ പലവട്ടം സ്നേഹത്തോടെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അവളാ തറവാട്ടിലേക്കും തൊടിയിലേക്കും പോയിട്ടില്ല. കുഞ്ഞുമാക്കോതയാണെങ്കിൽ ആ തൊടിയിന്ന് പോരാറുമില്ല. പറമ്പിന്റെ അതിരിൽ അവർക്ക് കുടിലു കെട്ടിക്കൊടുത്ത് താമസിപ്പിച്ചത് അച്ചമ്പിയാണെങ്കിലും അതിന്റെ പിന്നിൽ അന്നംകുട്ടിത്താത്തിയുടെ പട്ടുപോലുള്ള മനസ്സാണുള്ളതെന്ന് ചീര വിചാരിച്ചിരുന്നു. കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ലെന്ന് വെളിപ്പെടുത്തിയത് താത്തി തന്നെയാണ്. അവർക്ക് കുടിലു കെട്ടിക്കൊടുത്തത് അച്ചമ്പി സ്വന്തം ഇഷ്ടത്താലാണെന്നും അതിനു പിന്നിൽ ദുഷ്ടലാക്കുണ്ടെന്നും അവർ പറഞ്ഞു. എന്റെ കെട്ടിയവനെ അങ്ങനെ വിശ്വസിക്കാനൊന്നും കൊള്ളൂല. ദൈവത്തിന് നിരക്കാത്ത കാര്യമേ അങ്ങോര് ചെയ്യൂ. സ്വന്തം ചേട്ടത്തി പറയണമെന്ന് കരുതിക്കോ. കുഞ്ഞുമാക്കോതേനെയും കൂട്ടി കാപ്പിരി സേവയാണ് അങ്ങോര് നടത്തുന്നത്. അങ്ങേരുമായിട്ടുള്ള ഇടപാടിന്ന് എങ്ങനെയും കുഞ്ഞുമാക്കോതനെ പിന്തിരിപ്പിക്കണം. അല്ലേ പിന്നെ നിനക്ക് നിന്റെ കെട്ടിയാന ജീവനോടെ കിട്ടൂല മോളെ. കാപ്പിരി പാവമാണെന്നൊക്കെ നാട്ടുകാർ പറയും. എത്ര വന്നാലും ചത്തുപോയ മനുഷ്യന്റെ പ്രേതമല്ലേ.

0: ഭേദങ്ങളെല്ലാം പിശാചുക്കളാണ്. പിശാചുക്കളുടെ ലോകത്ത് കടക്കാൻ നമ്മ മനുഷ്യന്മാരിക്ക് അനുവാദമില്ല. അങ്ങനെ കടക്കണവര് തിരിച്ചു വന്നിട്ടില്ല.
1: നോവൽ ടൈം അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

2013 സംവിധായകൻ ഭരത് ബാല ഒരുക്കിയ മരിയൻ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് ഇന്നത്തെ ഗാനം. കപിലിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് AR റഹ്മാൻ. വിജയ് പ്രകാശ്, ശ്വേതാമോഹൻ എന്നീ ഗായകരുടെ ഹൃദ്യമായ ആലാപനം ഈ ഗാനത്തെ അനശ്വരമാക്കിയിരിക്കുന്നു.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: അൽഫോൺസ് ജോസഫ് എന്ന സംഗീതജ്ഞൻ മലയാളത്തിലെ ഇതുവരെയുള്ള ചെറിയ കരിയറിൽ ഒരുപാട് നല്ല പാട്ടുകൾ, ശ്രദ്ധേയമായ ഗാനങ്ങൾ മലയാളികൾക്ക് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചതും സ്നേഹിച്ചതും ജലോത്സവം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ശേഷമാണ് എന്ന് തോന്നുന്നു. നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന ഗാനം

0: ഈ ഗാനം ശുദ്ധമായ സരസ്വതി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ചലച്ചിത്ര ഗാനങ്ങളിൽ രാഗങ്ങൾ ഒരു ബേസ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ രാഗം എന്ന് പറയുന്നത് രാഗത്തിൻ്റെ സ്വരമല്ല എന്നുള്ളതാണ് സത്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശങ്കരാഭരണം എന്ന രാഗം ഒരു ചലച്ചിത്ര ഗാനത്തിന് അധികം ഉപയോഗിക്കാത്തത് ഒരു പക്ഷേ അത് 100% അതിൻ്റെ ഗമകങ്ങളിലാണ് ആ രാഗം കുടികൊള്ളുന്നത്. ശങ്കരാഭരണത്തിലൊരു ലളിതമായി ഒരു ഗാനം ഒരാൾ ചിട്ടപ്പെടുത്തിയാലും അത് വെസ്റ്റേൺ മ്യൂസിക്കിലെ മേജർ സ്കെയിലിൽ ചെയ്തതെന്ന് പറയും.
1: സരിഗമപധനീസ
0: എന്ന് പാടുമ്പോഴേ ശങ്കരാഭരണം ശങ്കരാഭരണം ആവുകയുള്ളൂ.
1: സരിഗമപധനീസ
0: എന്ന് പാടുമ്പോൾ ശങ്കരാഭരണമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. നമുക്ക് തിരിച്ച് സരസ്വതിയിലേക്ക് എത്താം.
1: സരിമപധസ സനിധപമരേസ
0: സരസ്വതി രാഗത്തിൻ്റെ സ്വരങ്ങൾ എന്ന് പറയുന്നത് ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശിക നിഷാദം എന്നിവയാണ്. ഇത് 64-ാമത്തെ മേളകർത്ത രാഗമായ വാചസ്പതിയുടെ ജന്യമാണ്. നമുക്ക് കേരനിരകളാടും എന്ന ആ ഗാനം ഒന്ന് കേൾക്കാം.

ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നാദങ്ങളുടെ പുതുവിസ്മയങ്ങൾ നമുക്ക് അനുഭവിക്കാനാകും രാജയുടെ ഗാനങ്ങളിൽ. പ്രകൃതിയും പരിസരവും സംഗീതത്തിൽ ഒരുപോലെ ലയിച്ചു കേൾക്കാനാകും. കണിശമായ താളവട്ടം, നാട്ടുലാവണ്യം, തികഞ്ഞ സാങ്കേതിക മികവ്, അങ്ങനെയും ഒരു ഗാനമിത. ചിത്രം മൈക്കിൾ മദന കാമരാജൻ, പാടിയത് എസ് ജാനകി, കമലഹാസൻ.

0: രചന എൻ അജിത്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.

ഇന്ന് രാവിലെ 8:30 ആർട്ട് കഫേ കേൾക്കാം. തുടർന്ന് ലളിതഗാനങ്ങൾ, 9:00 സുവർണ മലരുകൾ, 9:30 നാടകഗാനങ്ങൾ, 9:45 വാർത്താതരംഗിണി, 10:00 NHM റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ എന്നീ പരിപാടികൾ കേൾക്കാം.

0: States and Iran agree to halt counter-strikes and resume talks in Qatar's capital Doha tomorrow. President Draupadi Murmu to present gallantry awards at defense investiture ceremony at Rashtrapati Bhavan today. IMD issues red alert for very heavy rainfall over sub-Himalayan West Bengal and Sikkim today. And in hockey, India beat England 3-2 in penalty shootout to finish FIH Pro League campaign on a winning note. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി കോഴിക്കോട്.
2: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400024440.
3: 9400024440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
4: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
7: ആട്ടക്കാരി എന്ന പേരിൽ അറിയപ്പെടുന്ന നന്ദിനി ശ്രീ ലണ്ടനിലെ മിനിസ്ട്രി ഓഫ് സൗണ്ട്സിൽ പരിപാടി അവതരിപ്പിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ഡി ജെ ആണ്. യു കെയിൽ പല വേദികൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇന്ത്യയിൽ പല നഗരങ്ങൾ, ആട്ടക്കാരിയുടെ ശ്രദ്ധേയമായ അരങ്ങുകൾ അനവധിയാണ്. ടെലിവിഷൻ അവതാരക, റേഡിയോ ജോക്കി, ചലച്ചിത്ര നടി എന്നീ നിലകളിലും പ്രശസ്തയാണ് നന്ദിനി. ടൂൾ റൂം റെക്കോർഡ്സ് പോലുള്ള പ്രമുഖ പ്രൊഡക്ഷൻ ഹൌസുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ സർഗജീവിതത്തെക്കുറിച്ച് നന്ദിനി ശ്രീ ആർട്ട് കഫേയിൽ സംസാരിക്കുന്നു.
8: നമസ്കാരം, ആർട്ട് കഫേയിലേക്ക് സ്വാഗതം.
9: നമസ്കാരം.
8: ഇന്ന് നമുക്കിപ്പം നന്ദിനി ഡി ജെ ആയും റീസെന്റ്ലി റിലീസായ കല്യാണി ട്രിപ്പ് എന്നൊരു പുതിയ വേർഷൻ ഓഫ് ഇലക്ട്രോണിക് മ്യൂസിക്, അതിലെ പ്രൊഡക്ഷനിലേക്കും കയറിയ കലാകാരിയാണ്.
9: എങ്ങനെയാണ് മ്യൂസിക്കിലേക്ക് എത്തിയത്? ഒരു ആർട്ടിസ്റ്റിക് സൈഡാണ് എന്നുള്ള
10: മ്യൂസിക്കിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വളരെ ചെറുപ്പം മുതലേ മ്യൂസിക് ഹസ് ഓൾവേസ് ബിൻ പാർട്ട് ഓഫ് മൈ ലൈഫ്. അതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സാണ് ഞാൻ കൊച്ചിലെ മുതൽ കേട്ട് തുടങ്ങിയത്. ഈ കൊച്ചിലത്തെ ഇൻഫ്ലുവൻസ് നമ്മളുടെ ലൈഫിനെ മുഴുവൻ ബാധിക്കുമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ എണീക്കുമ്പോൾ തന്നെ അമ്മ സോപാന സംഗീതം അല്ലെങ്കിൽ കഥകളി സംഗീതം, ഫ്ലൂട്ട്, ഇതുപോലത്തെ സിനിമാ പാട്ടുകളല്ല ഞാൻ കേട്ടിരുന്നത്, ഇതുപോലത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഭജനയാണെങ്കിലും അങ്ങനത്തെ പല ജോണേഴ്സിലുള്ള പാട്ടുകൾ കേട്ടാണ് ഞാൻ എണീക്കുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി ഉണ്ടെനിക്ക്, ചേച്ചി തമിഴ് ഹിന്ദി ഡാൻസ് നമ്പേഴ്സ് മാത്രം കേൾക്കുന്ന ഒരു ചേച്ചി. ഓഫ് കോഴ്സ് അതിന്റെ കൂടെ തന്നെ മെലഡി ഉണ്ട്. അപ്പൊ ചേച്ചിയുടെ അങ്ങനത്തെ ഒരു ലിസ്റ്റ്. അത് കൂടാതെ എന്റെ അച്ഛൻ, അച്ഛൻ ഇംഗ്ലീഷാണ്, അബ്ബ ക്വീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തെ അവരുടെ ടൈമിലുള്ള മറ്റേ കുളിയോ ബാൻസ് സിംഗേഴ്സ്. അപ്പൊ അങ്ങനെ കേട്ട് ഇത് ഞാൻ അറിയാതെ തന്നെ എന്റെ തലയിൽ ഈ മ്യൂസിക് കയറി പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു മ്യൂസിക്കിലേക്ക് വരും, ഫുൾ ടൈം മ്യൂസിഷ്യൻ ആകും എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പാട്ട് പാടാൻ അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം, എല്ലാത്തിനും ചാടി കയറി പേര് കൊടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കയറി കയറി വന്ന് പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഡാൻസ് ആയിരുന്നു കൂടുതൽ ക്രേസ്. അപ്പൊ ഡാൻസർ ആകണമായിരുന്നു. ഞാൻ ദുബായിലാണ് പഠിച്ചത് വളർന്നതൊക്കെ. 21 വയസ്സായപ്പോഴത്തേക്കും നമുക്ക് ക്ലബിങ്ങിന് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടി. അപ്പൊ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ പോകും. അവിടെ ചെന്ന് ഈ ഡി ജെ എന്ന് പറയുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ കാണുമ്പോഴത്തേക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം, കോക്പിറ്റ് പോലൊക്കെ ഇരിക്കുന്ന ഒരു സാധനം എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പൊ ഇത് നമുക്ക് ഭയങ്കര ഫാസിനേഷൻ ആണ് അവര്. പക്ഷെ ചില സമയത്തുണ്ടല്ലോ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല ഇവര് പാട്ടിടുന്നത്, ഞാൻ പറയും ഈ പാട്ടല്ല, ഇത് കഴിഞ്ഞിട്ട് ഈ പാട്ടാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ ചില പാട്ടുകൾ കേട്ട് കഴിയുമ്പോൾ അടുത്തത് ഈ പാട്ട് കേൾക്കണം, അതിന്റെ ഒരു മൂഡ് പിടിച്ച് ഇതിലേക്കാണ് പോകേണ്ടതെന്ന് നമുക്കൊരു ഉള്ളിൽ നിന്നൊരു വിളിയുണ്ടല്ലോ, ആ ഒരു സ്ട്രോങ് സെൻസ് ആണ് ഡി ജെയിങ്ങിന് വേണ്ടത്. ഐ തിങ്ക് ഐ ഹാഡ് ഇറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഇറ്റ്സെൽഫ്. അപ്പം ഐ വാസ് വെരി അൺഹാപ്പി വിത്ത് ദ ടീച്ചേഴ്സ്. ഈ പാട്ടല്ല, ഇത് കഴിയുമ്പോൾ അടുത്ത പാട്ട് ഇതാണ്. അങ്ങനെ ഡാൻസിങ് വേണ്ട, ഡി ജെയിങ് പഠിക്കാം എന്നുള്ളൊരു ഇതിലെത്തി. പക്ഷേ ഡിജെയിങ് പഠിക്കാൻ നമ്മുടെ വീട്ടിൽ നിന്നും അങ്ങനെ സമ്മതിക്കില്ല, നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. ഇതിന്റെ ഇടയിൽ ഞാൻ റേഡിയോയിൽ ജോയിൻ ചെയ്തു. റേഡിയോയിൽ പോക്കറ്റ് മണിക്ക് വേണ്ടി മാത്രം ജോയിൻ ചെയ്തതാണ് ഗ്രാജുവേഷന്റെ സമയത്ത്. റേഡിയോയിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഈ ഓഡിയോ

0: സോഫ്റ്റ്വെയർസ്, ഇതിനൊക്കെ ആക്സസ് കിട്ടി, മൈക്രോഫോണിലേക്ക് ആക്സസ് കിട്ടി, ഒരുപാട് പാട്ടുകൾ, എക്യുപ്മെന്റ്സ്, പാട്ടുകൾ, അത് ഇത് എല്ലാം കിട്ടി. അപ്പൊ ഇതൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇത് വെച്ച് ആ സമയത്ത് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ റീമിക്സ് ആണ് എന്ന് അറിയാത്ത ഒരു സമയത്ത് ഞാനൊരു ട്രാക്ക് റീമിക്സ് ചെയ്തു. ഇതാണ് ആ ട്രാക്ക്, ആ ട്രാക്ക് ഉണ്ടല്ലോ, അത് കേട്ടപ്പോ അതിനൊരു പഴയ ഫീല്, ട്രാക്കിന്റെ ഒരു ക്വാളിറ്റി ഇല്ല. ഞാൻ ഇതിനകത്ത് നമുക്ക് കുറച്ച് പുതിയ ബീറ്റ്സ് ഇട്ട് കുറച്ചും കൂടെ ഒരു രസം വരും. ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കര രസം, പക്ഷെ ആ പ്രായത്തിൽ ആ സമയത്ത് എനിക്ക് ഇത് റീമിക്സ് ആണെന്ന് അറിയില്ല. അതൊക്കെ ആ സമയത്ത് വിട്ടു, അങ്ങനെ കുറെ എക്സ്പെരിമെന്റേഷൻ അന്ന് നടന്നു. പക്ഷെ അഗൈൻ പ്രൊഡക്ഷനിലേക്കോ മ്യൂസിക്കിലേക്കോ ഒന്നും വന്നിട്ടില്ല. പിന്നീടാണ് ഞാൻ ഇവിടെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദുബായിൽ നിന്ന് ഇടയ്ക്ക് ഞാൻ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ ഡൽഹിക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ കൊച്ചിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസ്ബുക്കിൽ ഡിജെയിങ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടു. അപ്പൊ തന്നെ അവരെ വിളിച്ച് ഞാൻ അവിടെ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. ആ സമയത്ത് ഞാൻ ഇവിടെ റേഡിയോയിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അഗൈൻ നമുക്ക് ആക്സസ് ഉണ്ട് ഈ എക്യുപ്മെന്റ്സുമായിട്ട്, അഗൈൻ സോഫ്റ്റ്വെയറുമായിട്ട്, ഓൾ ഓഫ് ദാറ്റ്. ഡിജെയിങ് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 2013 ഡിജെയിങ് തുടങ്ങുന്നത്. ആ സമയത്ത് ഇവിടെ ഫീമെയിൽ ഡിജേസ് വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളൂ. അപ്പൊ എനിക്ക് വളരെ ഈസി ആയിട്ട് ഷോസ് കിട്ടാൻ തുടങ്ങി. ഷോസ് കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഫസ്റ്റ് ഷോ ഞാൻ പേടിച്ച് വിറച്ചുകൊണ്ടൊക്കെയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോഴല്ലോ ഒരു ഫസ്റ്റ് 5-10 minutes കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങോട്ട് കയറാൻ തുടങ്ങി. ഐ റിയലൈസ് ദാറ്റ് ഐ എം ഗുഡ് അറ്റ് ഇറ്റ്. കുഴപ്പമില്ല, ഇത് നമ്മളെ കൊണ്ട് പറ്റും, ഇത് നമ്മുടെ ബ്ലഡിലോട്ട് കയറാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള വർഷങ്ങളെല്ലാം ഇതിനു ഒരിക്കലും ഡിജെയിങ് വിട്ടിട്ടില്ല. പക്ഷേ ഡിജെയിങ് എപ്പോഴും ഒരു സൈഡായിട്ടേ ഞാൻ വെച്ചിട്ടുള്ളൂ. ആങ്കറിങ് മീഡിയയില്, ഫിലിംസില് അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് ഇങ്ങനെ അതുവഴി ഇതുവഴിയൊക്കെ പോയി. ഡിജെയിങ് പക്ഷെ എപ്പോഴും സൈഡിലുണ്ട്. പലതും ട്രൈ ചെയ്യുമ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ഉണ്ടായിരുന്നത് ഡിജെയിങ് ആണ്. അഗൈൻ ഞാൻ റിയലൈസ് ചെയ്യുന്നില്ല മ്യൂസിക്കിലേക്കായിരിക്കും ഞാൻ ചെന്ന് എത്തിപ്പെടുന്നത് എന്നുള്ളത്. ഒരു സൈഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എന്റെ ഉള്ളിൽ ഈ മ്യൂസിക് ഉണ്ട് എന്നുള്ള ആ ഒരു എന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, അതിങ്ങനെ പുറത്തു വരണം എന്നുള്ള ആ ഒരു ഒരു. അപ്പൊ ആ ത്വര കാരണം ഞാൻ വെച്ച് മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കും, കാരണം എന്റെ ഉള്ളിൽ എന്തോ മ്യൂസിക് ഉണ്ട്, ഐ വോണ്ട് ടു ലൈക്ക് ബ്രിങ് ഇറ്റ് ഔട്ട്. പക്ഷെ അതൊന്നും വർക്ക്ഔട്ടായില്ല. ഞാൻ ഇവിടെ മ്യൂസിക് പ്രൊഡക്ഷൻ ഇവിടെ നാട്ടിൽ ഞാൻ പലയിടത്ത് ജോയിൻ ചെയ്തു, ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. അത് കഴിഞ്ഞിട്ട് കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വെച്ച് ശരി കോവിഡൊക്കെ അല്ലേ, ആ സമയത്ത് ഷോസ് എല്ലാം നിന്ന് പോയി, വർക്ക് ഒന്നുമില്ല, കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയി, എസ്പെഷ്യലി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. അപ്പോ യു കെക്ക് പോയി. പക്ഷെ അഗൈൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടും മ്യൂസിക് ആണ് എന്റെ ചോസൺ ഇതെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടും ഞാൻ പോയി ഒരു MBA ചെയ്തു. പക്ഷെ ഈ MBA ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഗൈൻ മ്യൂസിക് ആണ്, അവിടെയും ഞാൻ ഡിജെയിങ് ചെയ്യുന്നുണ്ട് അഗൈൻ ഓൺ ദ സൈഡ്. പക്ഷെ ഈ മനസ്സിൽ ഇങ്ങനെ കിടക്ക ഈ സാധനം, ഐ എം നോട്ട് ഹാപ്പി വിത്ത് മൈ ലൈഫ്, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, എനിക്ക് ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നിങ്ങനെ. അവസാനം ഞാൻ അവിടെ ടൂൾ റൂം എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ലേബിളാണ് ടൂൾ റൂം, ടെക് ഹൗസ് ലേബിൾ നിന്ന്. അത് ഇലക്ട്രോണിക് മ്യൂസിക്കിലെ ഒരു ജോണറാണ് ടെക് ഹൗസ്. ഇലക്ട്രോണിക് മ്യൂസിക്കിൽ ഒരുപാട് ജോണേഴ്സ് ഓഫ് മ്യൂസിക് ഉണ്ട്, ലൈക്ക് ഇലക്ട്രോ ഹൗസ്, ടെക് ഹൗസ്, ഡ്രം ആൻഡ് ബേസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സോ മെനി. അതിലൊരെണ്ണമാണ് ടെക് ഹൗസ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ജോണറാണ്, ഞാൻ പ്ലേ ചെയ്യുന്ന ജോണറാണ് ടെക് ഹൗസ്. അവിടെ ഡിജെയിങ് ചെയ്ത് അവിടെ കാശ് ഉണ്ടാക്കി ഞാൻ അത് പഠിച്ചു. MBA പഠിക്കാനാണ് പോയത്, പക്ഷെ പഠിച്ചത് മ്യൂസിക് പ്രൊഡക്ഷനാണ്. MBA സൈഡ് ചെയ്ത് പോയി, മൈൻഡേ ചെയ്തില്ല. അവിടെ നിന്ന് തൊട്ട് ഐ സ്റ്റാർട്ട് ടേക്കിംഗ് മ്യൂസിക് സീരിയസ്ലി. നമ്മൾ UK പോകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ, ആ UK പോയി, ഇനി ഇപ്പൊ UK അങ്ങ് സെറ്റിൽ ആകും എന്നാണല്ലോ. പക്ഷേ UK സെറ്റിൽ ആയിക്കൊണ്ട് ഈ മ്യൂസിക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ലണ്ടൻ ഈസ് വെരി എക്സ്പെൻസീവ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് മ്യൂസിക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ 2024 ഐ ടുക്ക് ദ ഡിസിഷൻ ദാറ്റ് ഐ എം കമ്മിങ് ബാക്ക് ആൻഡ് ഐ എം ഗോയിങ് ടു ഡു മ്യൂസിക് ഫുൾ ടൈം. അങ്ങനെ അത്രയും കാലം സൈഡായിട്ട് കൊണ്ടുപോയി മ്യൂസിക് ആദ്യമായിട്ട് ഞാൻ
1: ഫ്രണ്ട്
0: സീറ്റിലേക്ക്. വാ മോനെ ഇവിടെ വന്നിരിക്കെ, ഇനി നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഞാൻ വീട്ടിൽ വന്നു. ഞാൻ മ്യൂസിക് ഫുൾ ടൈം ഇത് ചെയ്യാൻ പോവാ. അമ്മ അപ്പോഴും തിരിച്ച്, അല്ല മ്യൂസിക് സൈഡായിട്ട്, ഞാൻ പറഞ്ഞു നോ, ഇത്രയും കാലം ഞാൻ മ്യൂസിക് എല്ലാവരും പറയുന്ന കേട്ട് മ്യൂസിക് സൈഡായിട്ട് ചെയ്തു, പറ്റുന്നില്ല, ഐ എം നോട്ട് ഹാപ്പി, ഐ വോണ്ട് ടു ഡു മ്യൂസിക് ഫുൾ ടൈം. തിരിച്ചു വന്ന് ഞാൻ ഒരു കോഴ്സും കൂടെ ചെയ്യേണ്ടി വന്നു. കാരണം മ്യൂസിക് പ്രൊഡക്ഷൻ ഈ വിചാരിക്കുന്ന പോലെ എന്റെ ഉള്ളിലെ മ്യൂസിക് പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സോ ഐ ഹാഡ് ടു ലൈക്ക് റിയലി വർക്ക് ഹാർഡ്. അപ്പോൾ ഒരു കോഴ്സും കൂടെ ഞാൻ ചെയ്തു. ഇറ്റ്സ് ഓൾ വെരി എക്സ്പെൻസീവ്. പക്ഷെ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ ദ യൂണിവേഴ്സ് വിൽ കൺസ്പയർ അഗേൻസ്റ്റ് ഇറ്റ് എന്ന് പറയത്തില്ലേ, ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻഡ് വിത്ത് മീ. ഞാൻ ഇത് തീരുമാനിച്ചതും എനിക്ക് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇതിനു വേണ്ട കാശ് വന്നു, ഇതിനു വേണ്ട കോഴ്സ് വന്നു, ഇതിനു വേണ്ട ആൾക്കാർ, ഇതെല്ലാം ഇങ്ങനെ വരാൻ തുടങ്ങി. ഡിസിഷൻസ് ജസ്റ്റ് എവറിഥിങ് സ്റ്റാർട്ടഡ് ആപ്പ്. അങ്ങനെ അവസാനം ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ഞാൻ വീണ്ടും ഒരു വർഷം കൂടെ എടുത്തു പ്രൊഡക്ഷനിലേക്ക് എത്താൻ. വീണ്ടും ഞാൻ ഫുൾ ടൈം വീട്ടിലിരുന്ന് പഠിച്ച് പഠിച്ച് പഠിച്ച് ഏബിൾട്ടൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിക്കാൻ എനിക്ക് അത്യാവശ്യം കുറച്ച് സമയം എടുത്തു. വേറൊരു മേജർ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു മൈൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്, മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഫീമെയിൽസ് ഇല്ല, അല്ലെങ്കിൽ ഫീമെയിൽസ് ഇല്ലാന്ന് ഞാൻ പറയുന്നത് തെറ്റായിരിക്കും, കാണുമായിരിക്കും, പക്ഷെ എനിക്കറിയാവുന്നവരാരും ഇല്ല. ഞാൻ ആരെയും

0: കണ്ടിട്ടില്ല, ഫീമെയിൽ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് വർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല, പരിചയമില്ല. ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ആ ഒരു ബ്ലോക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ഒരു ഇത് മറികടക്കുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഹ്യൂജ് ജേർണി ഫോർ മീ ടു ഗെറ്റ് ത്രൂ ദാറ്റ്. എപ്പോഴും നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, ഞാൻ ഇത് കൊള്ളുമോ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന മണ്ടത്തരമാണോ, ഞാൻ ഈ ചെയ്യുന്ന തെറ്റാണോ. ഈ ഒരു 100 ചോദ്യങ്ങളാണ്. അതുമാത്രമല്ല, നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ നമ്മളെ അത്ര പ്രൊമോട്ട് ചെയ്യോ, നമ്മൾ ഇല്ല നിന്നെ കൊണ്ട് പറ്റും എന്ന് ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല.
1: അവർക്കും ഇതിനെ പറ്റി ഒരു എക്സ്പോഷർ കുറവായിരിക്കും.
0: ആരെങ്കിലും ഒരാളൊന്ന് സ്ട്രോങ് ആയിട്ട് യു ക്യാൻ ഡു ദിസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം എന്റെ അമ്മ എന്നോട് പറയും എനിക്ക് ഹനുമാൻ സിൻഡ്രോം ആണെന്ന്. ഹനുമാൻ ലങ്കയിലേക്ക് ചാടുന്ന സമയത്ത് ഹനുമാന് കോൺഫിഡൻസ് ഇല്ലല്ലോ, എനിക്ക് ചാടാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഹനുമാന്റെ ചുറ്റിനെ നിന്ന് ഹനുമാൻ ഇങ്ങനെ പൊക്കി പറയും നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റും. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഹനുമാൻ ഇങ്ങനെ വലുതാവുന്നതാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരാളെ എനിക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ ആരെങ്കിലും എന്നിൽ വിശ്വസിക്കുന്നു എന്ന് എനിക്ക് തോന്നിയാൽ പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്ട് ത്രൂ ഔട്ട് ദിസ് ഹോൾ പ്രോസസ് വാസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് നോട്ട് എൻ ഈസി പാത്ത്, എസ്പെഷ്യലി ബീങ് എ ഫീമെയിൽ വുമൺ ഇൻ മ്യൂസിക് ഇൻഡസ്ട്രി. അതും ടെക്നിക്കൽ സൈഡിലോട്ട്. ബട്ട് എൻ്റെ കൂടെ ദേർ വാസ് എ ഫ്രണ്ട് അക്ഷര എന്ന് പറഞ്ഞിട്ട്, ഗംഭീര സിംഗറാണ്, വോക്കലിസ്റ്റാണ്. അവള് കർണാടിക്ക് കൊച്ചിലേ മുതൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം ഭയങ്കര മ്യൂസിക് നോളജ് ഉള്ള ആളാണ്. അപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മ്യൂസിക്കും നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. കല്യാണി ട്രിപ്പിൽ നമ്മൾ അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഞാൻ അക്ഷരയോട് പറഞ്ഞു, ബേബ് നമുക്ക് ഒരു ട്രാക്ക് ചെയ്താലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ മറ്റേ കട്ടയ്ക്ക് നിന്നു ആ കുട്ടി, വാ നമുക്ക് ചെയ്യാം. ഏ ഞങ്ങൾ മറ്റേ എക്സൽ ഷീറ്റിൽ കലണ്ടറൊക്കെ ഉണ്ടാക്കി, ഓക്കെ ഇന്ന ദിവസം നമ്മൾ ഡ്രംസ് ചെയ്യും, ഇന്ന ദിവസം ബേസ് ലൈൻ ചെയ്യും, ഇന്ന ദിവസം വോക്കൽസ് ചെയ്യും, ഇന്ന ദിവസം ഇങ്ങനെ നമ്മൾ ചെയ്ത് നമ്മൾ കല്യാണി ട്രിപ്പ് ഇത് ചെയ്ത് ഞങ്ങൾ ആ ട്രാക്കിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ മിക്സിങ് മാസ്റ്ററിങ് എല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ ചില ഫേസിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് ഇപ്പം എനിക്ക് മനസ്സിലാവും, ആ സമയത്ത് ഇതൊന്നും അറിയില്ലല്ലോ. അത് പക്ഷേ അത്രയും എഫേർട്ട് എടുത്ത് ഞങ്ങൾ ഫൈനൽ റിലീസ് ചെയ്തത് കൊണ്ടാണ് ഇപ്പം നമുക്ക് അതിൻ്റെ മിസ്റ്റേക്സ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അയ്യോ ഇത് തെറ്റാണോ, ഞാൻ ഇതെങ്ങനെ റിലീസ് ചെയ്യും, എങ്ങനെ റിലീസ് ചെയ്യും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യില്ല. പക്ഷേ രണ്ടും കൽപ്പിച്ചങ്ങ് റിലീസ് ചെയ്തു. അതിന് വലിയ റീച്ച് കിട്ടിയെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വലിയ റീച്ച് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കൊരു സന്തോഷം, എനിക്ക് ഭയങ്കര
1: ആളുകൾ നോട്ട് ചെയ്തൊരു
0: നോട്ടീസ് ചെയ്തു. ആദ്യമായിട്ട് പ്രൊഡ്യൂസർ എന്നുള്ള ഒരു രീതിയിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഈ കല്യാണി ട്രിപ്പ് റിലീസ് ചെയ്ത സമയത്തും പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യം, ഒറ്റയ്ക്കാണോ ചെയ്തത്? ഈ നന്ദനി ഇത് ഒറ്റയ്ക്ക് ചെയ്തു, ഒറ്റയ്ക്ക് ഫുള്ളായിട്ട് ചെയ്തു, ഫുൾ ഒറ്റയ്ക്കാണോ ചെയ്തത്? പല രീതിയിൽ ഈ ചോദ്യം. പിന്നെ വേറെ ചിലർ അത് ആരെങ്കിലും കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചായിരിക്കും, കാരണം അവർക്കും ഒരു അത്ഭുതമാണ് ഒരു പെൺകുട്ടി ഇത് ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനൊരു ചിന്ത വരാൻ പാടില്ല അറ്റ് ദിസ് പോയിന്റ്. ഈ ഒരു കാലത്തില് നമ്മുടെ ചുറ്റിനും അതുപോലെ ആരും സ്ത്രീകൾ ആരും ചെയ്യാത്തത് കൊണ്ട് ഇറ്റ് ഇസ് ലൈക്ക് എ ഹ്യൂജ് തിങ്. ആൾക്കാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും എന്നെയാണോ ചെയ്തത്.
2: തന്റെ സർഗജീവിതത്തെ കുറിച്ച് നന്ദിനി ശ്രീ തുടർന്ന് സംസാരിക്കുന്നത് കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. അഭിമുഖം ചന്ദനായ സാനന്ദ്, നിർവഹണം ശ്രുതി.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് ചെങ്ങന്നൂർ ശ്രീകുമാർ, ഗാനരചന കെ വി ശബരിമണി, സംഗീതം നെടുമങ്ങാട് ശശിധരൻ നായർ. ഗൗരി മനോഹരി എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം എഴുതിയത് സുനിൽലാൽ വി എസ്, സംഗീതം അയിരൂർ സദാശിവൻ, ഗായിക രമ കെ സി. ഇന്നലെ ചൊല്ലിയ എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം പാടിയത് പി ജയചന്ദ്രൻ. ഗാനരചന പി പി ശ്രീധരനുണ്ണി. സംഗീതം ജി എസ് ശ്രീകൃഷ്ണൻ. മുരളീധര എന്ന് തുടങ്ങുന്ന ഗാനം.

0: ലളിതഗാനങ്ങൾ സമാപിക്കുന്നു.
1: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
1: വല്ലതും ബാക്കിയുണ്ടോ?
3: ആ
1: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
3: വേണ്ട,
1: കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
3: ഒന്നുകൂടി
1: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
3: അടിപൊളി,
1: എന്നാ വേഗം വിട്ടോ. ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ, ധനികയായ സ്ത്രീ.
4: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ആദ്യം തൃഷ്ണ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകൾ സമാപിക്കുന്നു. ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജനനി ജന്മഭൂമി എന്ന നാടകത്തിനു വേണ്ടി ജി ദേവരാജൻ പാടിയതാണ്. ഒ എൻ വി കുറുപ്പിൻ്റെ രചന, ദേവരാജൻ്റെ സംഗീതം.

നിങ്ങളിപ്പോൾ കേട്ട ഗാനം മൂലധനം എന്ന നാടകത്തിന് വേണ്ടി വയലാറെഴുതി കെ രാഘവൻ സംഗീതം നൽകി കെ സുലാചന പാടിയതാണ്. അടുത്ത ഗാനം ഒളിവിലെ ഓർമ്മകൾ എന്ന നാടകത്തിന് വേണ്ടി വി ടി മുരളി, പൊന്നമ്മ എന്നിവർ പാടിയത്. ഗാനരചന തൂപ്പിൽഭാസി, സംഗീതം കെ രാഘവൻ.

0: നാടകഗാനങ്ങൾ സമാപിക്കുന്നു.
1: പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം, സെൻസസ് സെൽഫ് എന്യൂമറേഷൻ നാളെ വരെ. പകർച്ചവ്യാധികളിൽ ജാഗ്രത, ക്യാമ്പസുകളിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ. ലോക MSME ദിനം. സമൂഹത്തെയാകെ ബാധിക്കുന്ന ലഹരി വിപത്തിനെതിരെ ഒരുമിച്ച് അണിനിരക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം രാജ്യമെങ്ങും വിപുലമായി ആചരിച്ചു. സംസ്ഥാനത്ത് ജില്ലകളിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും പൊതുയിടങ്ങളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സാമൂഹ്യനീതി വകുപ്പിന്റെയും എക്സൈസിന്റെയും പോലീസിന്റെയും മറ്റ് വിവിധ വകുപ്പുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജില്ലകളിൽ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി.
2: ലഹരിയുടെ ആപത്ത്, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ കുട്ടികൾക്ക് തലമുറക്ക് അറിയാതെയിൽ പെട്ടുപോണവർക്കൊക്കെ അതിന്റെ അറിവ് കിട്ടും. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ബോധവൽക്കരണ പരിപാടി. തീർച്ചയായും കേരളത്തിൽ ഇപ്പോ കേരള ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിലും എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലും ഈ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബോധവൽക്കരണം അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റും, വെറുതെ ബോധവൽക്കരണം മാത്രം പോരാ, കർശനമായ നടപടി കൂടി വേണം. ഇത് രണ്ടും ഇപ്പോ കേരളത്തിൽ നടക്കുന്നുണ്ട്.
1: മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പോസ്റ്ററുകൾ പുറത്തിറക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായി കൈമാറാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന പ്രത്യേക പദ്ധതിക്കും ജില്ലയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിന് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനും പദ്ധതിയുണ്ട്. മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ.
3: അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ബോധവൽക്കരണ പോസ്റ്ററുകളും പ്രകാശനം ചെയ്തു. സിന്തറ്റിക് ഡ്രഗുകൾ ഉൾപ്പെടെയുള്ള ലഹരികളുടെ അപകടങ്ങളെക്കുറിച്ചും യുവതലമുറ ജീവിതമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന ശക്തമായ സന്ദേശവുമാണ് ഈ പോസ്റ്ററുകൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി വിദ്യാർത്ഥികളിലും യുവജനങ്ങൾക്കിടയിലും ലഹരി വിപത്തിനെ കുറിച്ചുള്ള പോസ്റ്ററുകൾ എത്തിക്കാൻ മലപ്പുറം ജില്ലക്ക് സാധിച്ചു. ഈ വർഷം മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച മറ്റൊരു ശ്രദ്ധേയമായ പ്രവർത്തനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രഹസ്യ വിവര ശേഖരണ ബോക്സുകൾ സ്ഥാപിക്കുക എന്നത്. ലഹരി ഉപയോഗമോ വിൽപ്പനയോ സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായും രഹസ്യമായും കൈമാറാൻ ഇതിലൂടെ അവസരമൊരുങ്ങും. ഒരു വിദ്യാർത്ഥിയെ കുറ്റവാളിയാക്കാനല്ല, മറിച്ച് സമയോചിതമായി സഹായിക്കാനാണ് ഈ സംവിധാനം ലക്ഷ്യമിടുന്നത്. ലഹരിക്കെതിരായ പോരാട്ടം സർക്കാർ വകുപ്പുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ഓരോ കുടുംബത്തിന്റെയും ഓരോ വിദ്യാലയത്തിന്റെയും ഓരോ പഞ്ചായത്തിന്റെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ അടുത്ത ഘട്ടമായി കുടുംബശ്രീ CDS അംഗങ്ങൾ, ADS അംഗങ്ങൾ, ഭാരവാഹികൾ, കമ്മ്യൂണിറ്റി ട്രെയിനർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മറ്റ് ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർക്കായി പ്രത്യേക പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലഹരിയുടെ അപകട സൂചനകൾ നേരത്തെ തിരിച്ചറിയാനും കുടുംബങ്ങളിലും വാർഡുകളിലും സമൂഹത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുമാണ് ഈ പരിശീലനങ്ങളുടെ ലക്ഷ്യം. ഗ്രാമതലത്തിൽ തന്നെ ലഹരിക്കെതിരായ ശക്തമായ സാമൂഹിക പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ വിജയം ഒരു നിയമത്തിന്റെ വിജയമല്ല, അതൊരു സമൂഹത്തിന്റെ വിജയമാണ്.
1: കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഭീമൻ പാമ്പും കോണിയും ശ്രദ്ധേയമായി. നശാമുക്ത് ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയോടെ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരി ഉപയോഗത്തിന്റെ വ്യക്തിഗത സാമൂഹ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം പകരുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഗെയിം ചിട്ടപ്പെടുത്തിയത്. ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി.
4: സംസ്ഥാനത്ത് തന്നെ ഒട്ടാകെ നമ്മൾ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിനാണ് ഇപ്പൊ തുടക്കം കുറിച്ചിരിക്കുന്നത്, തൂഫാൻ എന്ന് പറഞ്ഞിട്ട്. അതിനോടൊപ്പം തന്നെ എങ്ങനെ ആൾക്കാരിലേക്ക് ബിഹേവിയറൽ ചേഞ്ചും കൂടെ കൊണ്ടെത്തിക്കാം എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നിവിടെ കളിക്കളം എന്ന് പറയുന്ന ഒരു ചെറിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ചെറിയ കുട്ടികളെല്ലാം തന്നെ ഇവിടെ ഇപ്പം ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇപ്പം ഈ ഏണിയും പാമ്പും എന്നുള്ളത് നമ്മളുടെ സാധാരണ ഏണിയും പാമ്പും കളിക്കുന്നത് പോലെയല്ല. ഇതിൽ പാമ്പ് എന്ന് പറയുന്നത് ഓരോ ലഹരിയുടെ ഒരു ഇമ്പാക്ട് ആയിട്ട് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ താഴെ പോകുന്നു എന്നുള്ളത് കാണിക്കുകയാണ്. ഏണി എന്ന് പറയുന്നത് ഓരോ നല്ല ഗുണങ്ങൾ നമ്മൾ പരിശീലിക്കുന്നതിലൂടെ ജീവിതത്തിൽ എങ്ങനെ ഉയർച്ച നേടാം എന്നുള്ളതുമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. പക്ഷെ പാമ്പ് വിഴുങ്ങുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ സമയത്തും പാമ്പിന്റെ വാലിന്റെ അറ്റത്ത് അവിടെ

0: സഹായവും ഉണ്ട്, ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽപ്പ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കിട്ടും എന്നുള്ളതിന്റെ ഒരു അവയർനെസ് കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. ഓൾറെഡി നമുക്ക് ജില്ലയിൽ നമുക്ക് ഇതിന്റെ നശാമുക്ത് ഭാരത് അഭിയാന്റെ കീഴിൽ തന്നെ നമ്മൾ പല മീറ്റിംഗ്സും എടുക്കാറുണ്ട്. സ്കൂളുകളിൽ നമ്മൾ സെൻസിറ്റൈസേഷൻസ് ചെയ്യുന്നുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. തൂഫാന്റെ കീഴിലാണെങ്കിലും ജില്ലാ ഭരണകൂടം പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ അതിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊരു ഡ്രഗ് ക്രൈസിസ് എന്നുള്ള രീതിയിൽ മാത്രം കണ്ടിട്ട് കാര്യമില്ല, ഇതൊരു മെന്റൽ ഹെൽത്ത് ക്രൈസിസും കൂടിയാണ്. അത് നമ്മൾ ആ രീതിയിൽ തന്നെ പബ്ലിക് ഹെൽത്ത് ക്രൈസിസ് ആയിട്ട് തന്നെ നമ്മൾ മാനേജ് ചെയ്യണം. അപ്പൊ കുട്ടികൾ എന്തുകൊണ്ട് അത് യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിൽ വേണം. ചിലപ്പം അത് എന്തും ആവാം, പലപ്പോഴും ചിലപ്പോൾ കുട്ടികൾ ബ്രോക്കൺ ഫാമിലീസിലുള്ള കുട്ടിയാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള കുട്ടിയാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് അതിനകത്ത് ഉണ്ടാവാം. അപ്പൊ ഓരോ കേസും നമ്മൾ കേസ് ബൈ കേസ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ്.
1: സെൻസസിന്റെ ഭാഗമായി സ്വയം വിവരങ്ങൾ സമർപ്പിക്കാവുന്ന സെൽഫ് എന്യൂമറേഷൻ സൗകര്യം നാളെ അവസാനിക്കും. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ താമസ സൗകര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2027 ഫെബ്രുവരിയിൽ സെൻസസിന്റെ രണ്ടാം ഘട്ടത്തിൽ കുടുംബത്തിലെ ഓരോരുത്തരുടെയും വ്യക്തിഗത വിവരങ്ങൾ രേഖപ്പെടുത്തും. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ വീടുകളിലെത്തി കണക്കെടുപ്പ് നടത്തുന്നതിന് മുന്നോടിയായി ജനങ്ങൾക്ക് ഓൺലൈനിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. ഓൺലൈനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് വഴി ലഭിക്കുന്ന ID നമ്പർ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന സമയത്ത് വിവരങ്ങൾ സ്ഥിരീകരിക്കാം. സെൽഫ് എന്യൂമറേഷൻ സൗകര്യത്തെക്കുറിച്ച് തിരുവനന്തപുരം സെൻസസ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് KM.
2: സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോൾ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ താമസിക്കുന്ന ഒരാളാണ് അയാളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സെൽഫ് എന്യൂമറേഷന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. www.sc.census.gov.in എന്നാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ട വെബ്സൈറ്റിന്റെ അഡ്രസ്. ആ വെബ്സൈറ്റിൽ പോവുകയും സംസ്ഥാനം തിരഞ്ഞെടുക്കുകയും ക്യാപ്ച എൻ്റർ ചെയ്യുകയും തുടർന്ന് മുന്നോട്ട് പോയതിനു ശേഷം ഒരു കുടുംബനാഥന്റെ പേര് കൊടുത്ത് മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ഒതന്റിഫിക്കേഷൻ, അതായത് OTP ഉപയോഗിച്ച് ഒതന്റിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം മുന്നോട്ട് പോയി നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഈ പറയുന്ന പോർട്ടലിൽ മാർക്ക് ചെയ്തതിന് ശേഷം അടുത്ത വിൻഡോയിൽ ഡാറ്റ റെക്കോർഡ് ചെയ്ത് തുടങ്ങുകയും വേണ്ടതാണ്. ഈ പറയുന്ന സെൻസസിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും ആദ്യത്തെ ഏതാനും നമ്പറുകൾ ഒഴികെ ബാക്കി എല്ലാത്തിനും ഓൺലൈനായിട്ട് തന്നെ ഓരോ വ്യക്തിക്കും മറുപടി കൊടുക്കാവുന്നതാണ്. എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയതിനു ശേഷം അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് എന്യൂമറേഷൻ ID, അതൊരു 11-അക്ക നമ്പറാണ്, HL സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ആ സെൽഫ് എന്യൂമറേഷൻ ID നമ്മൾ എഴുതി സൂക്ഷിക്കുകയോ മെസ്സേജിൽ വന്നിട്ടുള്ളത് സൂക്ഷിച്ചു വെക്കുകയോ ചെയ്തതിനു ശേഷം July 1 മുതൽ 30 വരെ എന്യൂമറേറ്റേഴ്സ് വീട്ടിൽ വരുന്ന മുറയ്ക്ക് ഈ നമ്പർ അവർക്ക് കൈമാറുന്നാൽ അവർക്ക് ആപ്പിൽ സെൽഫ് എന്യൂമറേഷൻ ID അടിച്ചു കഴിഞ്ഞാൽ നേരത്തെ സിങ്ക് ചെയ്തിട്ടുള്ള ഡാറ്റ ലഭിക്കുന്നതാണ്. ആ ഡാറ്റയിൽ ആ ഘട്ടത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നാൽ അത് ചെയ്യാൻ സാധിക്കും. ഇനി മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്യൂമറേറ്റർ നിങ്ങളുടെ സമ്മതത്തോടുകൂടെ നേരത്തെ കൊടുത്തിട്ടുള്ള ഡാറ്റ ഫൈനലി സെർവറിലേക്ക് അയക്കും. അതോടുകൂടെയാണ് ഈ സെൻസസിന്റെ എന്യൂമറേഷൻ പൂർത്തിയാവുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ സാധിക്കാത്ത വരുന്ന ആളുകൾക്ക് സാധാരണ പോലെ തന്നെ നേരത്തെ സെൻസസുകൾ ചെയ്തതുപോലെ തന്നെ July 1 മുതൽ 30 വരെ എന്യൂമറേറ്റർ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ വിവരങ്ങൾ ശേഖരിക്കും. സെൽഫ് എന്യൂമറേഷൻ എന്നത് നമ്മുടെ രാജ്യം ഇപ്പോൾ ഉള്ള എല്ലാ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സും പോലെ ഒരു പുതിയ സംരംഭമാണ്. അത് വിജയിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി എല്ലാവരോടും സെൽഫ് എന്യൂമറേഷനിൽ ഭാഗമാകുകയും അതോടൊപ്പം തന്നെ സെൻസസിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളോടും സഹകരിച്ച് സത്യസന്ധമായ മറുപടികൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
1: സംസ്ഥാനത്ത് ഷിഗെല്ല, അമീബിക് മസ്തിഷ്ക ജ്വരം തുടങ്ങിയ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തുടരുകയാണ്. പുതിയ കേസുകളുടെ എണ്ണം കുറവാണെങ്കിലും രോഗം റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്നലെ കൊല്ലത്ത് ഒരാൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചതോടെ ഈ മാസം ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 191 ആറ് പേരാണ് മരണപ്പെട്ടത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ട് 65 പേർക്കാണ് രോഗം ബാധിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരവും ഈയിടെയായി കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പകർച്ചവ്യാധികളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലതിക VR.
3: ഷിഗെല്ല രോഗബാധ അഥവാ ഷിഗെല്ലോസിസ്, ഇതിന്റെ രോഗലക്ഷണങ്ങൾ കടുത്ത വയറുവേദന, പനി, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ്. രോഗം ബാധിച്ച ഒരാളുമായി സമ്പർക്കം പുലർത്തിയതിനു ശേഷം 1-2 ദിവസം മുതൽ 1 വരെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. 5 താഴെയുള്ള കുട്ടികളിലാണ് ഈ അസുഖം ഗുരുതരമാവുന്നത്. കൂടാതെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ മുതിർന്നവരിലും ഈ രോഗം ഗുരുതരമായേക്കാം. മുതിർന്നവരിൽ സാധാരണ ലക്ഷണങ്ങളോടുകൂടി രോഗം ഭേദമാവാറുമുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ കടുത്ത പനി, തലവേദന, ഛർദി, ഓക്കാനം, വെളിച്ചത്തിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട്, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ്. രോഗം ഗുരുതരമാവുമ്പോൾ ബോധക്ഷയം, അപസ്മാരം തുടങ്ങി തലച്ചോറിനെ ബാധിക്കുന്ന ലക്ഷണങ്ങളും ഉണ്ടാവുന്നു. ഇതിന് കാരണമാവുന്നത് നെഗ്ലീറിയ, ഫോളറി, അക്കന്തമീബ നിഗ്രിക്കൻസ് എന്നീ രോഗാണുക്കളാണ്. ഇതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ കുളങ്ങൾ, തടാകങ്ങൾ, കെട്ടിനിൽക്കുന്ന വെള്ളം എന്നിവിടങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നത് ഒഴിവാക്കുക.

0: വെള്ളത്തിലിറങ്ങുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. കിണറുകളിലെ വെള്ളം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ക്ലോറിനേറ്റ് ചെയ്യുക എന്നിവയാണ്.
1: സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് പുതിയ പദ്ധതിയുമായി ജൈവ വൈവിധ്യ ബോർഡ്. തദ്ദേശ സ്ഥാപന തലത്തിലെ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററിൽ പലപ്പോഴും ഉൾപ്പെടാതെ പോകുന്ന ക്യാമ്പസുകളിലെ ജൈവ വൈവിധ്യം ശാസ്ത്രീയമായി രേഖപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇതിനായി ബോർഡിന്റെ നേതൃത്വത്തിൽ ധനസഹായം അനുവദിക്കും. ആദ്യഘട്ടത്തിൽ 100 സ്ഥാപനങ്ങൾക്കാണ് പദ്ധതിയിൽ അവസരം. നാളെ വരെ അപേക്ഷ സമർപ്പിക്കാം. കുട്ടികളിൽ പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുന്നതിലുപരി മികച്ച പഠനാനുഭവത്തിനും അവസരമൊരുക്കുന്ന പദ്ധതിയെക്കുറിച്ച് ജൈവ വൈവിധ്യ ബോർഡ് കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മഞ്ജു കെ പി.
2: കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് സ്വകാര്യ സ്കൂളുകൾക്കും കോളേജുകൾക്കുമായി ഒരു പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ക്യാമ്പസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കുന്നതിനുള്ള ധനസഹായ പദ്ധതിയാണിത്. കേരളത്തിലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ മുഖേന ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമ്പന്നമായ ജൈവ വൈവിധ്യം പലപ്പോഴും ഈ രേഖപ്പെടുത്തലുകളിൽ പൂർണ്ണമായി ഉൾപ്പെടാതെ പോകുന്ന സാഹചര്യമുണ്ട്. ഈ വിടവ് പരിഹരിക്കാനും സ്കൂൾ കോളേജ് ക്യാമ്പസുകളിലെ സസ്യജന്തുജാല സമ്പത്തിനെ ശാസ്ത്രീയമായി രേഖപ്പെടുത്താനുമാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഈ പൈലറ്റ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു ക്യാമ്പസ് എന്നത് പഠനത്തിനുള്ള ഇടം മാത്രമല്ല, അത് അനേകം സസ്യങ്ങളുടെയും പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ്. അവയെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് കുട്ടികളിൽ പ്രകൃതിയോടുള്ള അടുപ്പവും ജൈവ വൈവിധ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള അവബോധവും വളർത്തും. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ജൈവ വിഭവങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തുന്നതുമായ ക്യാമ്പസുകൾക്ക് മുൻഗണന ലഭിക്കും. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ക്യാമ്പസിലെ ജൈവ സമ്പത്ത് പഠിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഒരു മികച്ച പഠനാനുഭവവും സൃഷ്ടിക്കപ്പെടുന്നു. ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പൊതുജന പങ്കാളിത്തത്തോടെ ാണ് തയ്യാറാക്കപ്പെടുന്നത്. എന്നാൽ ക്യാമ്പസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ അധ്യാപകരുടെ മേൽനോട്ടത്തിലും വിദഗ്ധരുടെ മാർഗനിർദ്ദേശത്തിലും തയ്യാറാക്കപ്പെടുന്നതിനാൽ കൂടുതൽ കൃത്യതയുള്ളതും ശാസ്ത്രീയ നിലവാരം പുലർത്തുന്നതുമായ ഒരു രേഖയായി അത് മാറും. ഭാവി തലമുറയെ പ്രകൃതിയുമായി കൂടുതൽ അടുപ്പിക്കുകയും സ്വന്തം ചുറ്റുപാടുകളിലെ ജൈവ വൈവിധ്യത്തെ മനസ്സിലാക്കാനും സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്ത ബോധം വളർത്തുകയും ചെയ്യുന്ന ഈ പദ്ധതി കേരളത്തിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ ദിശ നൽകുമെന്നതിൽ സംശയമില്ല.
1: ജൂൺ 27 ലോക MSME ദിനം രാജ്യമെങ്ങും ആചരിച്ചു. ആഗോള വ്യാപാര സംരംഭങ്ങളുടെ 90% ത്തിലധികവും കൈകാര്യം ചെയ്യുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മേഖല ആഗോള സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ആഗോളതലത്തിൽ MSME മേഖല അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക സാമൂഹ്യ പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിട്ട് ശക്തമായ സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കാനും ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും MSME മേഖലയുടെ നവീകരണം ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ദിനാചരണത്തിന്റെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാർ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ചാലപ്പുറം കേസരി ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ധനസഹായവും വികസന പദ്ധതികളും എന്ന വിഷയത്തിൽ സംബന്ധിച്ച് നബാർഡ് കോഴിക്കോട് ജനറൽ മാനേജർ ബി രാഗേഷ്.
3: നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം SHG അല്ലെ, സ്വയം സഹായ സംഘങ്ങൾ. SHG ഒരിക്കലും MSME അല്ല, പക്ഷെ SHG ചേർന്ന് ഒരു യൂണിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ അത് ഉദ്യമ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു MSME യൂണിറ്റ് ആവും അല്ലെ. അപ്പം ഈ SHG ഈ അയൽക്കൂട്ടങ്ങളെ ബാങ്കുകളുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന്, കാരണം പലപ്പോഴും ഈ SHG പദ്ധതികൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ ബാങ്കുകൾക്ക് അപ്രീഹെൻഷൻ ഉണ്ടായിരുന്നു, നമുക്ക് SHG ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ, നമ്മൾ കൊടുക്കുന്ന SHG വായ്പകൾ തിരിച്ചു വരുമോ, അങ്ങനെയൊക്കെയുള്ളു. അപ്പൊ അത് ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് 1992 മൈസൂരില് ഒരു പൈലറ്റ് ഒരു ഏജൻസിയുടെ കൂടെ ചേർന്ന് ഒരു പൈലറ്റ് പ്രോജക്റ്റ് നബാർഡ് ചെയ്യുകയും അങ്ങനെയാണ് SHG ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം ഇന്ത്യയിൽ വരികയും അതിനുശേഷം ആണ് നമ്മുടെ കുടുംബശ്രീ പോലുള്ള സ്റ്റേറ്റ് റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM അതെല്ലാം വരികയും ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൈക്രോ ഫിനാൻസ് രംഗത്ത് ഏറ്റവും വലിയ മൈക്രോ ഫിനാൻസ് സെക്ടർ നമ്മുടെ രാജ്യത്താണ്. നമ്മുടെ അയൽക്കൂട്ടങ്ങളാണ് ഏറ്റവും വലിയ മൈക്രോ ഫിനാൻസ് സെക്ടർ നമ്മുടെ രാജ്യത്താണ് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും അവരുടെ വനിതാ ശാക്തീകരണത്തിന് വരെ നമ്മുടെ സംസ്ഥാനത്ത് എന്തുമാത്രം SHG പ്രാധാന്യം വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഏതൊരു നമ്മുടെ രാജ്യത്ത് വികസനം ഉണ്ടായിട്ടുള്ള സെക്ടറുകളിലെല്ലാം വികസനം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ബാങ്കുകൾ ഉള്ളത് കൊണ്ടാണ്. അതേപോലെ ഏറ്റവും മികച്ച രീതിയിൽ ഏത് സെക്ടറിന്റെയും ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ബാങ്കിങ് അവിടെ നടക്കണം.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും ശരീരവേദനയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത് മൺസൂൺ കാലമാണല്ലോ. പൊതുവെ മഴയും തണുപ്പും കൂടിയ ഈ കാലാവസ്ഥയിൽ പ്രായമായവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള വേദനകൾ, അതായത് നടുവേദന, കാൽമുട്ട് വേദന, അതുപോലെ തന്നെ കഴുത്ത് വേദന തുടങ്ങിയ പല വിധത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ദീർഘനാളുകളായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കാം ഇവർ. ചോദ്യം ഇതാണ്, ഈ കാലാവസ്ഥയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: ഈ കാലാവസ്ഥയിൽ സാധാരണഗതിയിൽ നേരത്തെ തന്നെ വാദരോഗമുള്ളവർ, അതായത് ആമവാദം അങ്ങനെയൊക്കെയുള്ള വാദം, സോറിയാറ്റിക് ആർത്രൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള വാദം ഉള്ളവർക്ക് ചിലപ്പോൾ വാദത്തിൻ്റെ കാഠിന്യം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ, ഈ സമയത്ത് നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇന്ന് മടി പിടിക്കും, ഇന്ന് അധികം നമ്മൾ ജോലി ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മസിലിലോട്ടും ജോയിൻറ്റിലോട്ടും ഒക്കെ ഉള്ള ബ്ലഡ് സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിൻ്റൊക്കെ സ്റ്റിഫായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് മാക്സിമം മൊബൈലായിട്ട് തന്നെ ഇരിക്കാൻ, അതായത് നമ്മൾ നല്ല രീതിയിലുള്ള വ്യായാമവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഡെയിലി ആക്റ്റീവായിട്ടും ലൈവായിട്ടും ഇരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മരുന്ന് സ്കിപ്പ് ചെയ്യാൻ ഒരു തരത്തിലും പാടില്ല. അത് ഇതെല്ലാം പറഞ്ഞത് വാദമുള്ളവരെ പറ്റിയാണ്, അതായത് മരുന്ന് കഴിക്കുക, സാധാരണ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതെല്ലാം. പക്ഷെ ഇതുകൂടാതെ തന്നെ പ്രായ അധികം ആയിട്ടുള്ളവർക്കും ഇതുപോലെയുള്ള വാദപ്രശ്നങ്ങൾ, അതായത് ജോയിൻറ്റ് പെയിൻ, ബാക്ക് പെയിൻ ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ, വെളിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ ബോഡി അകത്ത് ഒരു ഹീറ്റ് കൺസേർവ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വെസലെല്ലാം, അതായത് രക്തക്കുഴലുകളെല്ലാം മസിലിന് വേണ്ടി, മസിലിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയിൽ ഈ ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതെല്ലാം ഒന്ന് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ബോഡിയിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പുറത്ത് തണുപ്പായതിനാൽ അപ്പോൾ ഒന്ന് ചുരുക്കുമ്പോൾ മസിലിലുള്ള സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വേദനകളും ഈ പറഞ്ഞ സ്റ്റിഫ്നെസ്സും എല്ലാം അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു മൂഡും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് മടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി നിന്നു പോകാനും അല്ലെങ്കിൽ കുറയ്ക്കാനും സാധ്യതയുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക. പിന്നെ കാൽഷ്യമിൻ്റെ ലെവല് എപ്പോഴും, കാൽഷ്യം ഒക്കെ എപ്പോഴും കുറയാൻ സാധ്യതയുള്ളൊരു ഗ്രൂപ്പാണ് ഈ വാർദ്ധക്യം. അപ്പോൾ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഈ മഴവെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഴുന്നത് കാരണം ഈ ബോണിൻ്റെ പെട്ടെന്ന് അത് ഫ്രാക്ചർ ആവാനും സാധ്യതയുണ്ട്, പൊട്ടാനും സാധ്യതയുണ്ട്. കാരണം പ്രായം അധികമായവർക്ക് ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകാം. അതെന്ന് പറയുന്നത് ബോണിൻ്റെ സ്ട്രെങ്ത് കുറയുന്നൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ ചെറിയൊരു വീഴ്ച കൊണ്ട് തന്നെ ബോണെല്ലാം പൊട്ടാനുള്ളൊരു സാധ്യതയുള്ളൊരു കണ്ടീഷനാണ്.

0: നല്ല വിധത്തിൽ നമ്മൾ കാൽഷ്യവും വിറ്റമിൻ ഡിയും ഒക്കെ എടുത്തില്ല എങ്കിൽ പൊട്ടലുകളെല്ലാം ഉണ്ടാവും. ചെറിയൊരു വീഴ്ച തന്നെ പൊട്ടലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നതിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് സൂര്യരശ്മികളെല്ലാം കുറയുന്ന ഒരു അവസ്ഥയാണ് ഈ കാലാവസ്ഥ. അപ്പോൾ സൂര്യരശ്മികളിൽ കൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ വിറ്റമിൻ പലതരത്തിലുള്ള വിറ്റമിൻ ഉണ്ട്. അതിനകത്ത് വിറ്റമിൻ ഡി ഉണ്ടാകുന്നത് സൂര്യരശ്മികൾ കാരണമാണ് നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാകുന്നത്. അപ്പൊ വിറ്റമിൻ ഡി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബോണിനെ അസ്ഥികൾക്കുള്ള സ്ട്രെങ്ത് കൂട്ടുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ വിറ്റമിൻ ഡി കുറയുകയും അത് കാരണം ബോൺസിനുള്ള ഒരു സ്ട്രെങ്ത് കുറയുകയും ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയും ബോൺസ് പെട്ടെന്ന് വീക്ക് ആവാനുള്ള ഒരു ഇതുമുണ്ട്, ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡും ഹൈഡ്രേഷനും പിന്നെ അതുകൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസസ് പിന്നെ നേരത്തെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും കഴിക്കുക. കൂടാതെ തന്നെ ഈ വിറ്റമിൻ ഡിയുടെ അളവ് നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ അതിൻ്റെ രീതിയിട്ടുള്ള മരുന്ന് ഡോക്ടറിനെ കണ്ട് വാങ്ങിച്ച് കഴിക്കേണ്ടതായിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ പ്രായമായവരെ സംബന്ധിച്ച് അസ്ഥി തേയ്മാനം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇപ്പോൾ ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്താണ് ഇതിന് ഒരു പ്രതിവിധി നിർദ്ദേശിക്കുവാനുള്ളത്?
0: ബോണിൻ്റെ ഒരു സ്ട്രെങ്ത് കുറയുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കുറച്ച് വാർദ്ധക്യത്തിൽ വരുന്ന വേറൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു തരത്തിലുള്ള ഡീജനറേറ്റീവ്, അതായത് തേയ്മാനം കൊണ്ട് നമ്മുടെ ബോണിൻ്റെ ഇടയിലുള്ള തരുണാസ്ഥയുടെ തേയ്മാനം കാരണം ഉണ്ടാവുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോണിലുള്ള സ്ട്രെങ്ത് കുറഞ്ഞ് അത് ബോൺ വീക്കാവുന്നൊരവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇതെല്ലാം കുറച്ച് പ്രായം അധികമായിട്ടുള്ള സ്ത്രീകളിൽ 65 വയസ്സും ഇപ്പോൾ ആർത്തവം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് 70 വയസ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ്, അതായത് ഒരു അസുഖവും ഇല്ലാത്തവർക്ക് 70-ൽ കൂടുതൽ വയസ്സ് വന്നാൽ ഓസ്റ്റിയോപോറോസിസ് വരാനും സ്ത്രീകൾക്കാണെങ്കിൽ അത് 65 വയസ്സിന് മേള് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ പ്രായം 70-ഉം 65-ഉം കഴിഞ്ഞാൽ ഡെക്സാ സ്കാൻ ഉപയോഗിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഓസ്റ്റിയോപോറോസിസ് ബോണിൻ്റെ സ്ട്രെങ്ത് കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു ഡോക്ടറിനെ കാണിക്കുകയും അതിനനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കേണ്ടതുമാണ്. ഇതേ അവസ്ഥ ഓസ്റ്റിയോപോറോസിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മുടെ ഒരു വർക്ക് പാറ്റേൺ വെച്ചിട്ട് ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്കും വരാൻ മധ്യവയസ്കർക്കും വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ രീതിയിലുള്ള ഇരിപ്പ് അപ്പം അതൊക്കെ തന്നെ അമിതവണ്ണം കൂട്ടാൻ സാധ്യതയുണ്ട്. അമിതവണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽമുട്ടുകളെ അത് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാം, അത് കാരണം തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഈ തേയ്മാനം ഈ അമിതവണ്ണം കാരണം യൂറിക് ആസിഡിൻ്റെ ലെവലുകൾ അതെല്ലാം കൂടാൻ സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് കാരണം വരുന്ന വാദമാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഡ്രഗ്സ് ആണെങ്കിൽ ഇരിക്കട്ടെ, മദ്യപാനം, സ്മോക്കിംഗ് ഇതെല്ലാം തന്നെ ഓസ്റ്റിയോപോറോസിസിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒഴിവാക്കി നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ഒരു പരിധി വരെ നമുക്കിതെല്ലാം ഒന്ന് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ മൺസൂൺ സമയത്ത് ഈ കാലാവസ്ഥയിൽ തണുപ്പ് മഴയും ഉള്ളൊരവസ്ഥയിൽ ഇതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം മസിലിൻ്റെ സ്റ്റിഫ്നെസ്സും ഒക്കെ കൂടാൻ സാധ്യതയുള്ളൊരു അവസ്ഥയാണ്. അപ്പം മൺസൂൺ കൊണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് വരുന്നതെന്നോ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നതെന്നോ പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ സിംറ്റംസ് ചിലപ്പോൾ കൂടുതൽ കാണിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന കാലാവസ്ഥയാണ് ഇപ്പം ഉള്ളത്.
1: മാഡം, ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഈ കാലാവസ്ഥ പൊതുവെ കുറച്ച് പ്രയാസകരമാണ്. വാദസംബന്ധമായ രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വാദമാണ്, ആമവാദമാണ്. ആമവാദം എന്നാണ് മലയാളത്തിൽ അതിനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ തണുപ്പ് കാലം, ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന സമയത്തെല്ലാം സിംറ്റംസ് കൂടുതലും ജോയിൻറ് സ്റ്റിഫ്നെസ്സും ഒക്കെ വളരെയധികം നമ്മുടെ ആൾക്കാർ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടും ഇതുപോലെ സ്റ്റിഫ്നെസ് ഒക്കെ അനുഭവപ്പെടാവുന്നതാണ്. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ, അതായത് ഈ തണുപ്പ് കാലത്ത് നിറയെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം, വൈറൽ ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വാദരോഗങ്ങൾ വരുന്നതിനെക്കാട്ടിൽ അതിനുള്ള അതിൻ്റെ സിവിയറിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ SLE എന്ന് പറയുന്ന

0: ലൂപ്പസ് എന്ന് പറയുന്ന വാതരോഗമുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ എസ് എൽ ഇ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലെയർ ആവാം, ഇടയ്ക്കിടയ്ക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതലും സമ്മർ, അതായത് ചൂട് കാലാവസ്ഥയിലാണ് ഫ്ലെയർ അപ്പ് ആവുന്നതും. പക്ഷേ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ എസ് എൽ ഇയുടെ സിവിയറിറ്റി, കാരണം ഒന്നാമത് അവർ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നാൽ അത് കഴിച്ചാൽ മാത്രമേ അവരുടെ അസുഖത്തിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ്, അങ്ങനത്തെ ഇൻഫ്ലുവൻസ ഫ്ലൂ വാക്സിനുള്ള കുത്തിവയ്പ്പ്, അല്ലെങ്കിൽ ന്യൂമോകോക്കൽ വാക്സിൻ, ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള വാക്സിൻസ് ഒക്കെ എടുക്കുന്നത് അനിവാര്യമായിരിക്കും. സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്ന വേറൊരു വാതരോഗമുണ്ട്. അപ്പോൾ അത് സ്കിന്നെല്ലാം ടൈറ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റേനോട്ട്സ്, അവർക്ക് കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് റേനോട്ട്സ് എന്ന് പറയുന്നത്. അതായത് തണുപ്പടിക്കുമ്പോൾ വിരലുകളുടെ തുമ്പുകൾ ബ്ലൂ കളറായിട്ട്, അതായത് നീല കളറായിട്ട് മാറുകയും, അപ്പോൾ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നാൽ ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും അൾസറും അതുകൊണ്ട് തന്നെ ആ വിരലിൻ്റെ തുമ്പൊക്കെ നശിക്കുകയും, ചില അവസരങ്ങളിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ വിരലുകൾ തന്നെ ഫുള്ളോടെ നശിച്ചു പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് റേനോട്ട്സ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലായും സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖം ഉള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ റേനോട്ട്സ് എന്ന് പറയുന്ന ഈ പ്രക്രിയ, അപ്പോൾ ഇത് ഈ തണുപ്പ് സമയത്താണ് അവർക്ക് കൂടുതലായിട്ട് ഈ നീല കളറായിട്ട് മാറുന്നത്. വളരെയധികം വേദനാജനകമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ തണുപ്പ് സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കോട്ടൺ ഗ്ലൗസ്, തെർമൽ ഗ്ലൗസ് യൂസ് ചെയ്യുക, ഒരു രീതിയിലും തണുപ്പ് അടിക്കാതിരിക്കാൻ നോക്കുക, ഗ്ലൗസ് എപ്പോഴും യൂസ് ചെയ്യുക, വീട്ടിലാണെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ഒരു ചൂടായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഇരിക്കുക, ഹീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, ഈ മഴക്കാലം പൊതുവെ ഈ പകർച്ചവ്യാധികളുടെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ. പ്രധാനമായും ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയ രോഗങ്ങൾ വരുന്നവരിൽ വാതരോഗത്തിന് സമാനമായ പ്രശ്നങ്ങൾ ദീർഘനാളുകളായി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: ഈ ഒരു സമയത്ത് ഡെങ്കും ചിക്കൻഗുനിയും ഇതൊക്കെ തന്നെ കൊതുക് മൂലമാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ തന്നെ ജോയിൻറ്റിനെയും മസിലിനെയും ഒക്കെ ബാധിക്കാവുന്ന ഒരു രണ്ട് അസുഖങ്ങളാണ് ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ്, ഡെങ്കു ആയാലും ചിക്കൻഗുനിയ ആയാലും. അപ്പോൾ ഡെങ്കുവിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിൻ്റെ കൂടെ തന്നെ ഈ ജോയിൻറ്റിനും മസിലും ഒക്കെ നല്ലതായിട്ട് വേദനകളും ഒക്കെ അനുഭവിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ വേണ്ടതാണ്. അപ്പോൾ ഈ കൊതു വളരാതിരിക്കാൻ, മുട്ടയിട്ട് പെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കണം. മഴവെള്ളം അവിടെ ഇവിടെ കെട്ടി നിന്ന് അതിൽ ഈ മോസ്കിറ്റോ ബ്രീഡ് ചെയ്യും, അത് കാരണം ഈ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനിയാണെങ്കിൽ തന്നെ 60% സാധാരണ ഒരു 20%, 10-20% അത് ക്രോണിക് ആർത്രൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലവർക്ക് ഓൾറെഡി നമുക്ക് വാദത്തിൻ്റെ ഒരു ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ ഈ അസുഖം കൂടെ, ഈ ഇൻഫെക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലോങ് ടേമിൽ വാതരോഗമായിട്ട് മാറാം. 60% ആൾക്കാർക്കും അതൊരു 3 മാസത്തിനുള്ളിൽ പോകേണ്ടതാണ്. അപ്പോൾ അതൊരു 20% ആൾക്കാർക്ക് അത് ചിലപ്പോൾ അതൊരു വാതരോഗമായിട്ട്, ദീർഘകാലം ട്രീറ്റ് ചെയ്യേണ്ട മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള വാതരോഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊതുകുകൾ മാക്സിമം നമുക്ക് പെറ്റുപെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ.
1: മാഡം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പലതരത്തിലുള്ള വേദനകൾ എന്നതിനെ കുറിച്ചാണ്. ഈ വേദനകൾ പല രീതിയിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ വേദന സംഹാരികൾ കഴിക്കാമോ എന്നുള്ളത്. വേദന സംഹാരികൾ കഴിക്കുന്നതിനെ കുറിച്ച് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്?
0: പറഞ്ഞത് ശരിയാണ്. ചില പെയിൻ കില്ലേഴ്സ്, വേദന കുറയ്ക്കുന്ന മരുന്നുകൾ ഇതുപോലെ കിഡ്നിയെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. പക്ഷെ അതൊക്കെ ഒരു അളവിന് കുറവാണെങ്കിൽ നമുക്ക് കഴിക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കറക്റ്റ് സമയത്തേക്ക്, ഒരു കറക്റ്റ് കാലയളവിലേക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതലാവുമ്പോഴാണ്, ഇപ്പോൾ ക്രോണിക്കലി ഒക്കെ എടുക്കുന്നവർക്കാണ് ഈ പറഞ്ഞ ബാക്കി ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളത്. ഏത് മരുന്ന് കഴിച്ചാലും അതൊരു ഡോക്ടറിനെ സമീപിച്ചിട്ടായിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുന്നത്. അതും അത് കറക്റ്റായിട്ടുള്ള സമയത്തേക്ക്, ആ കാലയളവ് അത് കറക്റ്റായിട്ട് പാലിക്കേണ്ടതാണ്.
1: മഴക്കാലവും ശാരീരിക വേദനകളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു.

0: നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ. ഏകോപനം അഞ്ജു ജി പ്രസാദ്. ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് VK സുരേഷ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5 2026 രണ്ടാമത് സൈനിക ബഹുമതിദാന ചടങ്ങിൽ രാജ്യരക്ഷാസേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. സായുധസേന, കേന്ദ്ര സായുധ പോലീസ് സേന, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവയിലെ ഉദ്യോഗസ്ഥർ നടത്തിയ അസാധാരണ ധീരതയുടെ അംഗീകാരമായാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൗൺസിലിൻ്റെ 16th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി JP നദ്ദ സമഗ്ര ശിശുബാൽ സ്വാസ്ഥ്യ കാര്യക്രമം യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും. അനീമിയ മുക്ത് ഭാരത് അഭിയാന്റെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പുറത്തിറക്കും. വെനിസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1450 വെനിസ്വേലൻ ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗ്സ് അറിയിച്ചു. 10,000 ആളുകളെ കാണാതായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾക്ക് ശേഷം 430 തുടർചലനങ്ങൾ രേഖപ്പെടുത്തി. ഭൂമി തരംമാറ്റം നൽകിയ 25,000 അപേക്ഷകൾ എത്രയും വേഗം പൂർത്തീകരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. ഭൂമി തരംമാറ്റാൻ സംസ്ഥാനത്ത് 200,000+ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നതെന്നും ഇക്കാര്യം പരിശോധിക്കാൻ ജില്ലാതലങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും നിയമസഭാ ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ടെന്നും AP അനിൽകുമാർ പറഞ്ഞു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർകോട് ജില്ലകളിലെ +1 സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ഈ അധ്യയന വർഷം തന്നെ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്ന് മന്ത്രി N ഷംസുദ്ദീൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കിയാണ് +1 സീറ്റുകളുടെ ആവശ്യകത പരിശോധിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 മന്ദഗതിയിലാണെന്ന് മന്ത്രി PK ബഷീർ പറഞ്ഞു. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായും ഗുണനിലവാര പരിശോധന സൊസൈറ്റി കർശനമായി പാലിക്കുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അതന്വേഷിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയർക്ക് ജോലി അവസരം ലഭിക്കുന്നില്ല എന്ന പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം അന്വേഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3 കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെൻറ് തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനത്തെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിൻ്റെ നിലപാട് പാർലമെൻ്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിൻ്റെ നിലപാടെന്നും 3 ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈ എടുക്കണമെന്ന് മന്ത്രി K മുരളീധരൻ അഭ്യർത്ഥിച്ചു. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മയക്കുമരുന്ന് കേസുകളിലെ തുടരന്വേഷണം ശക്തമാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുവാക്കൾക്കിടയിലും ലഹരിക്കെതിരെ പോലീസിൻ്റെ നേതൃത്വത്തിൽ പ്രചാരണം ശക്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. രാസലഹരികളടക്കം മയക്കുമരുന്ന് കടത്ത് തടയാൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളെ പങ്കെടുപ്പിച്ച് July 2 പ്രത്യേക യോഗം ചേരുമെന്നും DGP വ്യക്തമാക്കി. 1 ബോധവൽക്കരണ പരിപാടികളുമായി മലപ്പുറം ജില്ലാ മദ്യനിരോധന സമിതി ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ വഹീദ ഉദ്ഘാടനം ചെയ്തു. കർണാടകയിൽ നിന്ന് ബസ്സിൽ കടത്താൻ ശ്രമിച്ച 6 കിലോയോളം കഞ്ചാവ് പിടികൂടി. ബസ് യാത്രികൻ

നായ കോഴിക്കോട് പടനിലം സ്വദേശി മുഹമ്മദ് ഷെഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരിക്കെതിരായ പോലീസിൻ്റെ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. കാറിൽ കടത്തുകയായിരുന്ന 33 കിലോ കഞ്ചാവുമായി 3 പേർ കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് നീർവേലിയിൽ പിടിയിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് വാഹന പരിശോധനയിലാണ് പാലക്കാട് സ്വദേശികളായ സ്വരൂപ്, സവിത് കുമാർ, കണ്ണൂർ ചിറക്കൽ സ്വദേശി ഷഫീഖ് എന്നിവർ പിടിയിലായത്. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയപ്പം ഉണ്ടാകും. ഇന്ന് ദേശീയ സ്ഥിതിവിവര കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതിവിവര കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ പി സി മഹലനോബിസിൻ്റെ ജന്മദിനമാണ് സ്ഥിതിവിവര കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റ അധിഷ്ഠിത ആസൂത്രണത്തിൻ്റെയും നയരൂപീകരണത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കും.

ഇന്ത്യൻ സ്ഥിതിവിവര കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ പി സി മഹലനോബിസിൻ്റെ ജന്മദിനമാണ് സ്ഥിതിവിവര കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റ അധിഷ്ഠിത ആസൂത്രണത്തിൻ്റെയും നയരൂപീകരണത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഇന്ന് അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനം. ഉഷ്ണമേഖലകളിലെ കാലാവസ്ഥയെക്കുറിച്ചും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ദമാമിൽ വാഹനാപകടത്തിൽ കണ്ണൂർ സ്വദേശികളായ രണ്ടുപേർ മരിച്ചു. ന്യൂമാഹി പെരിങ്ങാടിയിലെ മുഹമ്മദ് സജീം, കണ്ണപുരം ചുണ്ടവയൽ സ്വദേശി ശ്രീലേഷ് എന്നിവരാണ് മരിച്ചത്. മുഹമ്മദ് സജീമിൻ്റെ മൃതദേഹം ദമാമിൽ ഖബറടക്കും. ശ്രീലേഷിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. കൊല്ലം ചവറയിൽ കായലിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ മുങ്ങിമരിച്ചു. 7-ാം ക്ലാസ് വിദ്യാർത്ഥി നീണ്ടകര മാമൻതുരുത്ത് വടക്കേക്കുന്നിൽ മിലനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോഴിക്കോട് തിരുവമ്പാടിക്ക് സമീപം ആനക്കാമ്പൊയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. കർണാടകയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ ടൂറിസ്റ്റ് ഗൈഡും മലപ്പുറം കരിശ്ശേരി സ്വദേശിയുമായ ശിബിലിയുടെ മൃതദേഹമാണ് 3-ാം ദിവസവും നടത്തിയ തെരച്ചിലിൽ ഡാം പരിസരത്തു നിന്ന് കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, സന്നദ്ധ സേനകൾ, പ്രാദേശിക നീന്തൽ വിദഗ്ധർ, നാട്ടുകാർ എന്നിവരടങ്ങിയ വലിയ സംഘമാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത്. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന 10 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായ സംഭവത്തിന് പിന്നിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തി. ആഭരണങ്ങൾ കൈവശമുണ്ടെന്ന് സംബന്ധിച്ച മുൻ SHOയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അന്വേഷണ റിപ്പോർട്ട് റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന് കൈമാറും. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. സ്വകാര്യ ബസ്സുടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. അല്പസമയത്തിനകം ബസ്സുടമകൾ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതൻ്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണെങ്കിലും നേരിയ മഴയാണ് പലയിടങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ ജില്ലയിൽ പന്നിയൂരിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. 36.5 mm. ആറളത്ത് 27, കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ 20 mm മഴ രേഖപ്പെടുത്തി. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി പോയ 2753 പേർ തിരിച്ചെത്തി. ഇന്നലെ 3 വിമാനങ്ങളിലായി 1033 തീർത്ഥാടകർ കണ്ണൂരിലെത്തി. 4519 പേരാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പോയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസാഞ്ചലസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-ാം പകുതിയുടെ അവസാന 2-ാം മിനിറ്റിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയെ നേരിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:05. .638.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കുന്നതാണ്. ആകാശവാണിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.

0: ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെഷൽസ് കി സ്വതന്ത്രതാ കെ 50 വർഷ പൂരെ ഹോനെ പർ ആയോജിത് രാഷ്ട്രീയ ദിവസ സമാരോഹ് മേ മുഖ്യ അതിഥി കെ രൂപ മേ ഹിസ്സ ലിയ. മുഖ്യ അതിഥി കെ രൂപ മേ ശാമിൽ ഹോനെ വാലെ വേ പെഹലെ ഭാരതീയ പ്രധാനമന്ത്രി ഹൈ. സമാരോഹ് മേ ആയോജിത് പരേഡ് മേ ഭാരതീയ നൌസേന ഓർ ഥൽസേന കെ ടുക്ടിയോ നെ ഹിസ്സ ലിയ. ഇസ് അവസർ പർ ഭാരതീയ നൌസേന കെ യുദ്ധപോത് INS തർക്കശ് ഓർ INS രക്ഷക് വിക്ടോറിയ മേ തൈനാത് ഥേ. प्रधानमंत्री मोदी ने सेशल्स की जनता को स्वतंत्रता दिवस की शुभकामनाएं दी. समारोह में विदेश मंत्री डॉ.एस. जयशंकर, राष्ट्रीय

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
0: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. പ്ലസ് വണ്ണിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭൂമി തരമാറ്റാൻ നൽകിയ 25,000 അപേക്ഷകൾ വേഗം പൂർത്തീകരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഹൂസ്റ്റണിൽ രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5:00 2026 രണ്ടാമത് സൈനിക ബഹുമതിദാന ചടങ്ങിൽ രാജ്യരക്ഷാസേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. സായുധസേന, കേന്ദ്ര സായുധ പോലീസ് സേന, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവയിലെ ഉദ്യോഗസ്ഥർ നടത്തിയ അസാധാരണ ധീരതയുടെ അംഗീകാരമായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. മുല്ലപ്പെരിയാർ അന്തർ സംസ്ഥാന ചർച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനാണ് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രാലയം ശ്രമിക്കുന്നതെന്ന് ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി അറിയിച്ചു. കേരളവും

0: തമിഴ്നാടും രാജ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. കോടതിയുടെ പരിഗണനയിലെ വിഷയമാണ് മുല്ലപ്പെരിയാറെന്നും ഇരു സംസ്ഥാനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ തീരുമാനമാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: പ്രതിപക്ഷത്ത് നിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പ്പാണെന്ന് എ സി മൊയ്തീൻ പറഞ്ഞു. കൃത്യമായ പരിശോധന നടത്തിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതെന്നും ഇതിന് കൃത്യമായ രേഖയുണ്ടെന്നും എ സി മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. പദ്ധതി തുടരുന്നതിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വിമുഖത കാണിക്കുന്നുവെന്നും സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷയിൽ രാഷ്ട്രീയമില്ലെന്നും അർഹതയുള്ളവരാണ് അപേക്ഷിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയതിൽ ഫീൽഡ് തലത്തിൽ പരിശോധന നടന്നിട്ടില്ല എന്ന ആരോപണം ഉണ്ടായിട്ടുണ്ടെന്നും പദ്ധതിയെക്കുറിച്ച് കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി തുടരുമോ എന്ന് തീരുമാനിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു.
0: പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ഈ അധ്യയന വർഷം തന്നെ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കിയാണ് പ്ലസ് വൺ സീറ്റുകളുടെ ആവശ്യകത പരിശോധിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. ഊരാളുങ്കൽ ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 മന്ദഗതിയിലാണെന്ന് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായും ഗുണനിലവാര പരിശോധന സൊസൈറ്റി കർശനമായി പാലിക്കുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അത് അന്വേഷിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയർക്ക് ജോലി അവസരം ലഭിക്കുന്നില്ല എന്ന പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം അന്വേഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഭൂമി തരം മാറ്റം നൽകിയ 25,000 അപേക്ഷകൾ എത്രയും വേഗം പൂർത്തീകരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. ഭൂമി തരം മാറ്റാൻ സംസ്ഥാനത്ത് 200,000+ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നതെന്നും ഇക്കാര്യം പരിശോധിക്കാൻ ജില്ലാതലങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും നിയമസഭാ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മയക്കുമരുന്ന് കേസുകളിലെ തുടരന്വേഷണം ശക്തമാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവദ ചന്ദ്രശേഖർ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുവാക്കൾക്കിടയിലും ലഹരിക്കെതിരെ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രചാരണം ശക്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. രാസലഹരികളടക്കം മയക്കുമരുന്ന് തടയാൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളെ പങ്കെടുപ്പിച്ച് ജൂലൈ 2 പ്രത്യേക യോഗം ചേരുമെന്നും ഡിജിപി വ്യക്തമാക്കി. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയയപ്പുമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോയ്ക്കെതിരായ തുള്ളിമരുന്ന് സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി വാക്സിൻ നൽകും. ഇന്ന് ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവര കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ പി സി മഹലാ നോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവര കണക്ക് ദിനമായി ആചരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനം. ഉഷ്ണമേഖലകളിലെ കാലാവസ്ഥയെക്കുറിച്ചും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട സൌജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂറിന് പി എ മുഹമ്മദ് റിയാസ് എം എൽ എ നിവേദനം നൽകി. 10 ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം ഗവൺമെന്റ് ലഭ്യമാക്കിയിരുന്നുവെന്നും എന്നാൽ ഇത്തവണ അർഹരായവർക്ക് പോലും ആനുകൂല്യം നൽകിയില്ലെന്നും നിവേദനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനമെന്നാരോപിച്ച് നഗരസഭയിലേക്ക് യു ഡി എഫ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. എൻ ശക്തൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. മെസാച്യുസെറ്റ്സിൽ നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോയിൽ രാവിലെ 6:30 നെതർലൻഡ്സ് മൊറോക്കോയെ നേരിടും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയെന്നും ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്നും

0: മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കണ്ണൂരിൽ മഴ ശക്തമായി. രാവിലെയാണ് വ്യാപക മഴ ആരംഭിച്ചത്. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് കള്ളു ഉൽപാദനത്തെയും ബാധിച്ചതായി ചെത്തു തൊഴിലാളികൾ അറിയിച്ചു. സംസ്ഥാനത്തെ പ്രധാന കള്ളു ഉൽപാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ളിന് ക്ഷാമം നേരിടുന്നത്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ദിവസേന 45 ലിറ്റർ വരെ കള്ള് അളന്നെടുത്ത് നിലവിൽ അതിന്റെ പകുതി പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിദിനം 2.5 ലക്ഷം ലിറ്റർ കള്ളാണ് ചിറ്റൂർ മേഖലയിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലെ ഷാപ്പുകളിൽ എത്തിയിരുന്നത്. ഇന്നത് 1 ലക്ഷം ലിറ്ററിലേക്കാണ് താഴ്ന്നിരിക്കുന്നത്. ജില്ലയിൽ മഴ കുറഞ്ഞതോടെ ജലസേചനവും മഴക്കാല പരിചരണവും പ്രതിസന്ധിയിലായതാണ് കാരണമെന്നാണ് ചെത്ത് തൊഴിലാളികൾ പറയുന്നത്. കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങിൻ തോപ്പുകളുള്ള ചിറ്റൂർ മേഖലയിൽ 80% മഴക്കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്.
0: കോഴിക്കോട് തിരുവമ്പാടിക്ക് സമീപം ആനക്കാംപൊയിലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കർണാടകയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ ടൂറിസ്റ്റ് ഗൈഡും മലപ്പുറം കരിശേരി സ്വദേശിയുമായ ശിബിലിയുടെ മൃതദേഹമാണ് 3-ാം ദിവസം നടത്തിയ തിരച്ചിലിൽ ഡാം പരിസരത്ത് നിന്ന് കണ്ടെത്തിയത്. ദമ്മാമിൽ വാഹന അപകടത്തിൽ കണ്ണൂർ സ്വദേശികളായ 2 പേർ മരിച്ചു. ന്യൂമാഹി പെരിങ്ങാടിയിലെ മുഹമ്മദ് സജീം, കണ്ണപുരം ചുണ്ടവയൽ സ്വദേശി ശ്രീലേഷ് എന്നിവരാണ് മരിച്ചത്. മുഹമ്മദ് സജീമിന്റെ മൃതദേഹം ദമ്മാമിൽ കബറടക്കും. ശ്രീലേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇടുക്കി കരിമ്പൻ കൊട്ടാരത്തിൽ ജസ്റ്റിൻ ജോസ് ആണ് എറണാകുളത്ത് ചികിത്സയിലിരിക്കെ പുലർച്ചെ മരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകിട്ടോടെ മൃതദേഹം കരിമ്പനിലെ വീട്ടിലെത്തിക്കും. വെനിസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1450 വെനിസ്വേലൻ ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് ഡോഗ്രിഡസ് അറിയിച്ചു. 10,000 ആളുകളെ കാണാതായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾക്ക് ശേഷം 430 തുടർ ചലനങ്ങൾ രേഖപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽ മലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച ഇടിമിന്നലേറ്റ് യുവതി മരിച്ചതിനെ തുടർന്നാണ് പൈതൽ മലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 680 കുറഞ്ഞ് 1,4,880 ഗ്രാമിന് 13,110 വ്യാപാരം. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് സമരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. പ്ലസ് വണ്ണിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. ഭൂമി തരം മാറ്റാൻ നൽകിയ 25,000 അപേക്ഷകൾ വേഗം പൂർത്തീകരിച്ച് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഹൂസ്റ്റണിൽ രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ധീരതാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഈ വർഷത്തെ 2nd പ്രതിരോധ നിക്ഷേപ ചടങ്ങിലാണ് പുരസ്കാര വിതരണം. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ്

0: എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യു കെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമത്തിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം നിർവഹിക്കും. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം അമ്മയുടെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പ്പാണെന്ന് എ സി മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു.
0: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അയോധ്യ ക്ഷേത്രത്തിൽ സ്വീകരിച്ച സംഭാവനകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണവും ഫോറൻസിക് ഓഡിറ്റും നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ അടിയന്തര ഹിയറിംഗിന് കോടതി വിസമ്മതിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു. തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര

0: വിജയം സമ്മാനിച്ചത്. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. നാലാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രാദേശിക സ്വപ്നങ്ങൾ, ആഗോള ലക്ഷ്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്.
1: വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന രണ്ടു ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. മധ്യ ഗുജറാത്തിന്റെ വ്യാവസായിക വികസനമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സെമി കണ്ടക്ടർ, ഹരിത ഹൈഡ്രജൻ, ക്വാണ്ടം സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങി ഭാവിയിൽ സാധ്യതയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടു ദിവസത്തെ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗ്രാമവികസന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ അമർനാഥ് യാത്ര ജൂലൈ 3 ആരംഭിക്കും. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷാ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പ് എന്നിവ വിലയിരുത്തുന്നതിനുമായി ഡ്രൈ ട്രയൽ റൺ ഇന്ന് നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123, നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 13,110 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യപ്രദേശിൽ രണ്ട് വൻകിട സൌരോർജ്ജ പാർക്കുകൾ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. നീമച്ചിലെ 500 മെഗാവാട്ട് പാർക്കും ഷാജാപൂരിലെ 450 മെഗാവാട്ട് പാർക്കുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഭോപ്പാലിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സൌരോർജ്ജ സംഭരണ പദ്ധതിയുടെ കരാറും ഒപ്പുവയ്ക്കും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമുസിന്റെ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. റവന്യൂ വകുപ്പിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി AP അനിൽകുമാർ. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ടെന്നും നിയമസഭാ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനമെന്ന് ആരോപിച്ച് നഗരസഭയിലേക്ക് UDF പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. N. ശക്തൻ MLA ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽ മലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഇടിമിന്നലേറ്റ് യുവതി മരിച്ചതിനെ തുടർന്നാണ് പൈതൽ മലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജില്ലാ സെഷൻസ് കോടതി മാറ്റി. വടകര കോടതി നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ജിതിൻ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീപടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇടുക്കി കരിമ്പീൻ കൊട്ടാരത്തിൽ

ജസ്റ്റിൻ ജോസ് ആണ് എറണാകുളത്ത് മരിച്ചത്. കണ്ണൂരിൽ മഴ ശക്തമായി. രാവിലെ 9:30 മുതൽ ആണ് വ്യാപക മഴ ആരംഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. മസാച്യുസെറ്റ്സിൽ നാളെ പുലർച്ചെ 2:00 ജർമ്മനി പരാഗ്വേയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോയിൽ രാവിലെ 6:30 നെതർലാൻഡ്സ് മൊറോക്കോയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകളുടെ ഒരു മണിക്കൂറാണ് ഇനി നമ്മൾ ഒരുമിക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ടങ്ങളും പാട്ടുകളും ഒക്കെ കേൾക്കാനും പങ്കിടാനുമുള്ള ഒരു വേള. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. 9400224440. ഈ നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. നമുക്ക് ആദ്യം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയ ഒരു ഗാനം കേട്ട് പരിപാടിയിലേക്ക് കടന്നു ചെല്ലാം. കൈതപ്രത്തിൻ്റെ രചന, സംഗീതം ഔസേപ്പച്ചൻ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: മേഴ്സി തോമസ് ആണോ?
1: അതെയല്ലോ.
0: എവിടെയാ സ്ഥലം?
1: ഇത് വയനാട് ജില്ലയിലെ പനമരം പഞ്ചായത്തില് അഞ്ചുകുന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്.
0: അഞ്ചുകുന്നിൽ നിന്ന് കുറെ പ്രാവശ്യം ആയിട്ടെങ്കിലും ആരും തിരിച്ചു വിളിച്ചില്ല?
1: വിളിച്ചില്ല. ഞാൻ കുറച്ച് പ്രാവശ്യം.
0: അതെ, കാണുന്നുണ്ട്. ഹായ് ഹായ് ഹായ് എന്ന് കാണുന്നുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കണ്ടേ?
1: ഒരു വർഷം മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വർഷം മുന്നേ.
0: ആ, അതിപ്പോ അങ്ങനെ കൂട്ടം പറഞ്ഞു വരുമ്പോൾ ഒരു ഭാഗ്യവതിയാണ്. ആ നിലയ്ക്ക് വർഷങ്ങളായിട്ട് കിട്ടാത്തവരാണല്ലോ ഇതിൽ പലപ്പോഴും വന്ന് നമ്മളുമായി സംസാരിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ കാത്തിരിക്കുന്നവരുടെ ഒരു പ്രതിനിധി എന്നതല്ലേ. എന്താ വിശേഷം അഞ്ചുകുന്നിലൊക്കെ?
1: അഞ്ചുകുന്നില് രണ്ടു ദിവസമായിട്ട് കുറച്ച് മഴയുണ്ട്. മഴ കുറവാണല്ലോ.
0: അതെ, ആ വല്ലാത്ത ചൂടല്ലേ അല്ലേ?
1: രണ്ടു ദിവസമായിട്ട് മഴയുണ്ട്.
0: കാലാവസ്ഥ കൈവിട്ട് പോയി.
1: കൈവിട്ട് പ്രകൃതിയെല്ലാം മാറിപ്പോയി.
0: അതെ, വയനാട്ടില് മുമ്പ് തന്നെ അതിന്റെ ഒരു മാറ്റം പ്രതിഫലനം മുമ്പേ തോന്നിയിരുന്നു അല്ലേ? കുറച്ച് മുമ്പ് തന്നെ പഴയ നൂൽമഴയും ഒക്കെ അങ്ങ് പോയി. വേറെ അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളാണോ?
1: ഞാൻ ജനിച്ചതൊക്കെ തന്നെ.
0: അതെ, അപ്പൊ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളല്ലേ അല്ലേ?
1: വയനാട്ടിലെ കാലാവസ്ഥ ഒരുപാട് മാറിപ്പോയി. ഒരുപാട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മഴ ചില സമയം, അങ്ങനെ ഒരു കൃത്യമായ ഒരു ഇതൊന്നും ഇല്ലല്ലോ ഇപ്പൊ.
0: മനസ്സിലായി. ഇപ്പൊ അതിന്റെ ഒരു ആ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പൊ നമുക്ക് സമതലങ്ങളിലേക്കും ആൾക്കാർ അനുഭവിക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ കൊല്ലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബുദ്ധിമുട്ടിലേക്ക് കടന്നത് കാര്യങ്ങൾ.
1: ഇങ്ങനെ പോയി കഴിഞ്ഞാല് വെള്ളത്തിന്റെ കാര്യമൊക്കെ ബുദ്ധിമുട്ട് വരും.
0: ഇപ്പൊ തന്നെ വൈദ്യുതി ഉത്പാദനമൊക്കെ ഡാമുകളിൽ കുറവായതുകൊണ്ട് നിയന്ത്രണങ്ങളും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഒരു രീതിക്ക്, അല്ലാതെ കൃഷിയെ കാര്യമായി ഇത് ബാധിക്കുന്നില്ലേ? എങ്ങനെയാ മേഴ്സിയുടെ ഒക്കെ അനുഭവം?
1: ഇവിടെ കൃഷി എന്ന് പറഞ്ഞാൽ കൊടിയൊക്കെ തളക്കുന്ന സമയമാണ്.
0: അതല്ലേ നമ്മള് പണ്ട് ഈ കുരുമുളക് കച്ചവടത്തെ കുറിച്ച് പറഞ്ഞ് പറയാറുള്ള ഒരു പഴയ കാര്യം എങ്ങനെയാണല്ലോ, നമ്മുടെ സാമൂതിരി രാജാവ് ചോദിച്ചു എന്ന് പറയുന്നില്ലേ, കുരുമുളകൊക്കെ കൊണ്ടായാലും തിരുവാതിരഞ്ഞാറ്റ് വരെ കൊണ്ടുപോകില്ലല്ലോ
1: ആരും. പക്ഷേ
0: ഇപ്പൊ കൊണ്ടുപോയി എന്നാണ് തോന്നുന്നത് അല്ലേ? അപ്പൊ ആ രീതിയിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ ഒരുങ്ങേണ്ടതാവാം. എന്താ ഇനി അതിന്റെ കാലം നമുക്ക് കാത്തിരുന്ന്
1: കാണാം. അതെ
0: അതെ, വഴിയിലുണ്ടാവും. മനുഷ്യരിവിടെ എത്തിയത് വഴികൾ കണ്ടുപിടിച്ചും വഴികൾ വെട്ടിയുണ്ടാക്കിയൊക്കെ അല്ലേ വയനാട്ടുകാരോട്. അതെ അതെ അതെ അതെ,
1: ഞാൻ ബുക്ക്
0: വായിച്ചിരുന്നു
1: കേട്ടോ.
0: ഓ, താങ്ക് യു. അപ്പൊ പറഞ്ഞ പാട്ട് ഇതല്ലേ, നമുക്ക് പ്രതീക്ഷയിലെ പാട്ട് കേൾപ്പിക്കാം
1: കേട്ടോ.
0: വീട്ടിലെല്ലാരോടും ഞങ്ങൾ സ്നേഹാന്വേഷണം പറയണേ.
1: ആയിക്കോട്ടെ, പറയാം.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ റിസ്വാൻ,
1: എന്തൊക്കെയാ?
0: എന്തൊക്കെയുണ്ട് വിശേഷം? റിസ്വാന്റെ കുറച്ച് കാലമല്ലോ റിസ്വാനായിട്ട് സംസാരിക്കണം സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണല്ലോ കൈ കിട്ടിയേ
1: ഓ
0: റിസ്വാനെ, ഇപ്പോഴാണല്ലോ ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയേ.
1: ഓ
0: എന്തുണ്ട് നാദാപുരത്ത്? എന്തുണ്ട് വിശേഷം? നാദാപുരത്ത് മഴയുണ്ട്. ഓക്കെ, അവിടെ ജോലി ചെയ്യുന്ന ആളാണോ? അവിടെ തന്നെയുള്ള ആളാണോ അതോ പുറത്താണോ?
1: ആ,
0: പേരോടുള്ള ആളാ. ഓക്കെ, റിസ്വാന്റെ പ്രിയ ഗീതം ഇതാണ്, ചിത്രത്തിലെ പാട്ടാണല്ലേ ഉദ്ദേശിക്കുന്നത്? ആ, വേറെന്താ വിശേഷം? ഒരു പാട്ട് കേൾക്കണം, അതിനെന്തൊക്കെ വിശേഷം പറയണം അല്ലേ? ഓക്കെ, എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കുറച്ചു കാലം കാത്തിരുന്നതിൽ പ്രത്യേക നന്ദി കേട്ടോ. മെസ്സേജ് അയച്ചതിലും സന്തോഷം. ഓക്കെ,
1: ഓ താങ്ക് യു.
0: ഓക്കെ, വെൽക്കം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ ഇതാണ്, 9400024440. ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്. അങ്ങനെയുള്ളവരെയാണ് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ഹലോ
0: ഹലോ, നമസ്കാരം. നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ച ആള്. ഹലോ, ഹോൾഡിലായി പോയോ? ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആ ഇത് ആ ഗാനോത്സവമാണ്. നമസ്കാരം. എന്താ പേര്?
2: ഉഷ.
0: ഉഷ, എങ്ങനെയെങ്കിലും ഒന്ന് ഗാനോത്സവത്തിൽ ഒരു പരിപാടിയിൽ ഒരു പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് അറിയാം. അതെ, അതിനുശേഷം ഒരു കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത് അല്ലേ?
2: സെപ്റ്റംബറിൽ.
0: അത്രയും കൃത്യമായ ഓർമ്മയാണ്.

0: കൊയിലാണ്ടി ഇവിടെ ടൗൺ തന്നെയാണോ?
1: അല്ല, കൊയിലാണ്ടിന്ന്
0: അരിക്കുളം ഉൾപ്രദേശമാണോ? നല്ല ടൗൺ അല്ലേ ഇപ്പോ? മനസ്സിലായി. അതെ അതെ, കൊയിലാണ്ടി അരിക്കുളം മുത്താമ്പി ആ ഭാഗങ്ങളൊക്കെ അങ്ങോട്ടുള്ള വഴികളാണല്ലോ അല്ലേ. എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: ഇവിടെ മാവന്റെ മോളുണ്ട്, അവള് ആവശ്യപ്പെട്ട ഒരു പാട്ടാ, അവർക്ക് സംസാരിക്കാനൊന്നും കഴിയില്ല.
0: ചെറിയ കുട്ടിയാ? ഏത് പാട്ടാ വേണ്ടേ മോൾ പേരക്കുട്ടിക്ക്? സർവം മായ അല്ലേ. മോളെ എത്രയാ പഠിക്കുന്നേ? ആഹാ, എവിടെയാ സ്കൂൾ? അടുത്ത് തന്നെയാണോ? അമൃത വിദ്യാലയത്തിലല്ലേ. സർവമായ സിനിമ കണ്ടതാണോ? നാലാം ക്ലാസ്സുകാരിയുടെ പേരെന്താ?

0: ചെങ്ങൽ
1: ഇവിടെ മോന്റെ മോളുണ്ട്, അവള് ആവശ്യപ്പെട്ട ഒരു പാട്ടാ, അവർക്ക് സംസാരിക്കാനൊന്നും കഴിയില്ല.
0: ചെറിയ കുട്ടിയാ?
1: അപ്പൊ ആ ചെറിയ കുട്ടിയാ, സുഖമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല.
0: ഏത് പാട്ടാ വേണ്ടേ മോൾക്ക്, പേരക്കുട്ടിക്ക്? സർവം മായ അല്ലേ മോളെ, എത്ര പഠിക്കുന്നേ? ആഹാ, എവിടെയാ സ്കൂൾ, അടുത്ത് തന്നെയാണോ? അമൃത വിദ്യാലയത്തിലല്ലേ. സർവമായ സിനിമ കണ്ടതാണോ? നാലാം ക്ലാസ്സുകാരിയുടെ പേരെന്താ? ധ്വനി. ധ്വനി ഒരാളേ ഉള്ളൂ, ചേച്ചയോ അനിയനോ ആരെങ്കിലും ഉണ്ടോ? ഒറ്റ ആളേ ഉള്ളൂ. ഓക്കെ, സർവമായ സിനിമ ഇഷ്ടപ്പെട്ടോ? അല്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആരെയാ? ആരെ? ഓഹോഹോ, റിയ ഷിബുവിനെ പോലെയാണ് ആവണമെന്ന് ആഗ്രഹം അല്ലേ. ഉഷാറാണല്ലേ. ഓക്കെ മോളെ, എന്തായാലും സന്തോഷം. മോള് പറഞ്ഞിട്ടിങ്ങനെ ഒരു ഹായിട്ടു, അമ്മമ്മയുടെ വക അച്ഛമ്മയുടെ വക ഒരു സപ്പോർട്ടും ഒക്കെ ആയിട്ട്. അസുഖം ഭേദമുണ്ടോ? ആണോ? ആ ഹാ ഹാ, ഓക്കെ. അതെല്ലേ, എന്തായാലും ഇപ്പം മോള് ആഗ്രഹിച്ചൊരു പാട്ട് കേൾക്കാനുള്ളൊരു അവസരമായല്ലോ. ഒന്ന് അസുഖമായതുകൊണ്ട് പോയില്ലെങ്കിലും ഇതൊരു സന്തോഷമായി മാറട്ടെ. എന്നാ ശരി കേട്ടോ, ഞങ്ങളുടെ സ്നേഹാന്വേഷണം ബാക്കി എല്ലാവരോടും പറയൂട്ടോ. ഓക്കെ ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം
0: ആ
1: നമസ്കാരം
0: ആ
1: നമസ്കാരം.
0: സൂരജ്, എവിടെയാ സ്ഥലം?
1: താമരശ്ശേരി
0: താമരശ്ശേരി.
1: താമരശ്ശേരി താമരശ്ശേരി
0: ആ ഹാ ഹാ താമരശ്ശേരി അല്ലേ?
1: ആ താമരശ്ശേരി.
0: ആ, എന്തൊക്കെയാ വിശേഷം?
1: വിശേഷമൊന്നുമില്ല, ഞാനങ്ങനെ നടക്കാൻ പറ്റാത്ത മനുഷ്യനാ.
0: ആണോ, എന്ത് പറ്റി?
1: ചെറുപ്പത്തിലെ ഇതായി
0: ആ അങ്ങനെ അങ്ങനെ ഓക്കെ. ആ, നമുക്ക് മൊബിലിറ്റി ബുദ്ധിമുട്ടുള്ള ആളല്ലേ. ഓക്കെ, ഞാൻ വിളിച്ച എന്തെങ്കിലും ഇപ്പോൾ. ആ ഓക്കെ, സ്കൂളിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു സുരേൻ്റെ? സ്കൂളിൽ പോകാനൊക്കെ പറ്റിയിരുന്നോ?
1: ഇല്ല, പോയില്ല.
0: തീരെ പോയിട്ടില്ല അല്ലേ. ആ, അല്ല, മുമ്പൊക്കെ ചിലരൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരങ്ങൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചോ? അങ്ങനെയെങ്കിലുമൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടോ എന്ന്?
1: ഇല്ല, ആ പോയിന് പോയിന്.
0: ആ, എന്താ, ആരൊക്കെ ഉള്ളത്? ആരെ അമ്മ, ആരാ കൂടെ ഉള്ളത്? ആ, അമ്മ എന്താ പറയുന്നേ? ആരാണ് സുരേനെ വിളിച്ച് സംസാരിക്കുന്നതെന്നുള്ള അല്ലേ. ആ, അമ്മയോട് പറയൂ. അമ്മ റേഡിയോ പരിപാടിയൊക്കെ കേൾക്കുന്ന ആളല്ലേ അമ്മ? ഇല്ല അല്ലേ, സൂരജാണ് താല്. ആ ആ ആ ഹാ അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ തന്നെയാണോ എല്ലാ കാര്യങ്ങളും സഹായിക്കാൻ? അതെ, സൂരജ് തന്നെ വീൽ ചെയർ ഉണ്ടോ? ആ, വീൽ ചെയറിൽ മൂവ് ചെയ്യാൻ പറ്റൂ അല്ലേ. ആ, വീട്ടിലേക്ക് വീൽ ചെയറിലേക്ക് നമുക്ക് കട്ടിലിന് തനിയെ കയറി ഇരിക്കാൻ പറ്റുമോ? ആ, അങ്ങനത്തെ നടക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഓക്കേ, അപ്പോൾ സൂരജിൻ്റെ അധിക സമയവും നീങ്ങിപ്പോകുന്നത് റേഡിയോയിൽ കൂടിയൊക്കെയാണ്. ആ ഹാ ഹാ വായന ഉണ്ടോ? ആ ഹാ അല്ല, ആ അങ്ങനെ മനസ്സിലായി. ആ, സെറ്റല്ല. അതെ അതെ അതെ, അപ്പോൾ നമുക്ക് സൗകര്യത്തിന് കേൾക്കാം. ഓക്കെ, താമരശ്ശേരി ഏത് ഭാഗത്താ വീട്? ആ, ചുങ്കം. എന്റെ പേര് ബോബി. ആ, ആ ഞാനിവിടെ തന്നെ, കോഴിക്കോടൊക്കെ തന്നെ. ആ, നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ കാണുമ്പോ മനസ്സിൽ കാണുന്നില്ലേ ഒരു രൂപം? അല്ല, സൂരജിനെ ഇപ്പൊ നമ്മളെ ശബ്ദം ഇങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ സംസാരിക്കുന്ന ആളെ കുറിച്ച് ഒരു സങ്കല്പം മനസ്സിലൊരു ഒരു രൂപം പോരെ. ഭക്ഷണമൊക്കെ എന്തായി, കഴിച്ചാ? അതെ, മനസ്സിലായി മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഓക്കെ, ഊണിൻ്റെ കാര്യമൊക്കെ എന്തായി? ഭക്ഷണം കഴിഞ്ഞോ? ഭക്ഷണമായിട്ടില്ല, കഴിഞ്ഞിട്ടില്ല അല്ലേ. അമ്മയുടെ പേരെന്താ? അംബുജാക്ഷി. അമ്മയോട് ഞങ്ങൾ പ്രത്യേക സ്നേഹാന്വേഷണം പറയണേ. ഓക്കെ, എന്നാ പാട്ട് കേട്ടാലോ. പാട്ട് വയ്ക്കാം. ആ, സൂരജ് ആവശ്യപ്പെട്ട നമുക്ക് പുതിയൊരു പാട്ട് കൊടുക്കാം. നമുക്ക് ആ എ ആർ എം സിനിമയിലെ പാട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, എന്നാ ശരി. ആ ആ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു വാട്സപ്പ് ഹായ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. ധാരാളം പേരിട്ട് കാത്തിരിക്കുന്നുണ്ട്, അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വൈകി കേൾക്കുന്നവർക്കായി നമ്പർ ഒരിക്കൽ കൂടി പറയട്ടെ, 9400224440. ഇതാണ് നമ്പർ. ഹലോ
1: ഹലോ,
0: രാരിത.
1: ഓ,
0: രജിത് അവിടെ ഉണ്ടോ? രജിത് ലാൽ?
1: ഇല്ല, ഏട്ടൻ പുറത്തു പോയതാണ്.
0: കുറെ കാലമായി കാത്തിരിക്കുന്നു, വെഡിങ് ആനിവേഴ്സറി ആശംസിക്കണം എന്ന് വിചാരിച്ച് കാത്തിരുന്നു, അത് നടന്നില്ല. ഇനിയിപ്പോ നവംബർ വരട്ടെ. ഇങ്ങനെ ഞങ്ങള് പലരെയും ഇങ്ങനെ റാൻഡമായി വിളിച്ചോണ്ടിരിക്കുമ്പോ കാണാതെയല്ല, കഴിയാതെയാണ്. എന്താ വർക്ക് ചെയ്യണ്ടോ? കൊയിലാണ്ടിയാ? കാവുംവട്ടം. അപ്പൊ പകലൊക്കെ എന്താണ് ആക്ടിവിറ്റീസ്? എന്താണോ കയ്യിൽ കിട്ടുന്നത് അത് ചെയ്യും. ഒരു പച്ചക്കറി കയ്യിൽ കിട്ടിയാൽ കറിയാക്കും, തുണി കയ്യിൽ കിട്ടിയാൽ തുണി അത് ഉടുപ്പാക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടോ? എന്താണ് ജിതയുടെ ഒരു ഒരു പാസ്റ്റ് ടൈം, ഒരു നമുക്കൊരു ഹോബിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എൻഗേജ്? വീട്ടിൽ പണി ഇല്ലാന്നല്ല ഉദ്ദേശിക്കുന്നത്, എന്നാലും അല്ലാതുള്ള എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ? അങ്ങനെയാ? എന്താണ് നെറ്റിപ്പടത്തിന്റെ വർക്കോ? ഓഹോ ഹോ ഹോ. അപ്പൊ അത് ഇപ്പൊ എങ്ങനെയാ, ഇൻസ്റ്റ വഴിയാണോ? എങ്ങനെയാ അതിന്റെ ഒക്കെ സെയിലൊക്കെ? ആൾക്കാർ ആവശ്യപ്പെടുന്ന സൈസിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? അപ്പൊ കുറെ കാലമായോ അതൊരു ബിസിനസ്? ആണോ? അപ്പൊ ഇതിനൊക്കെ നല്ല ഇന്റീരിയർ ഡെക്കറേഷനൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത്. അതിന്റെ റീലുകളൊന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല, സ്റ്റാറ്റസിൽ എത്തിയിട്ടുള്ളൂ. ഇപ്പൊ റീലുകൾ ഉണ്ടാക്കണം അല്ലേ? അല്ല, ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഒരു ബിസിനസ് മോഡലുകളൊക്കെ. കൂടുതലും നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ വഴിയും ഒക്കെയാണല്ലോ കൂടുതൽ ആൾക്കാരിൽ എത്തുകയും കൂടുതൽ നല്ലൊരു വരുമാന മാർഗമായിട്ട് അത് മാറും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. അപ്പൊ രജിത്ത് ജോലിക്ക് പോയതാണോ? വരുമ്പോ പറയൂ
1: കേട്ടോ.
0: ഉച്ചത്തെ ഭക്ഷണം കൊണ്ടുപോയോ?
1: ഇല്ല, കഴിച്ചിട്ട് പോയതാ.
0: അങ്ങനെ.

0: എന്നാൽ ഞങ്ങൾ സ്നേഹാന്വേഷം അദ്ദേഹത്തോട് പറയൂ. നിറത്തിലെ പാട്ടല്ലേ കേൾക്കണ്ടേ, മിഴി അറിയാതെ. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ.
1: ഓക്കെ
0: ബൈ. ആ.

0: ഹലോ, നമസ്കാരം.
1: ആ
0: ഇതാരത്? മണി സുന്ദർ.
1: അതെ അതെ അതെ
0: എവിടെയാ സ്ഥലം?
1: ഞാൻ പെരുവയൽ കല്ലേരി
0: കല്ലേരിയിലാണ്. ആ ഹാ, എന്തൊക്കെയാണ്? ഓ, മനസ്സിലായി.
1: ഇങ്ങനെ പോകുന്നു. ആ മഴയത്താണ്, മഴയത്താണ്. ഞാൻ നേരത്തെ വിളിച്ച് വെയിറ്റ് ചെയ്തു, അപ്പം പിന്നെ വിളിക്കാ വരാതിരുന്നപ്പോഴേ
0: ആ വണ്ടി എടുത്ത് പോയി.
1: യാത്ര ആ യാത്രയിലായി പോയി. ഞാൻ വർക്കിന് ഡ്യൂട്ടിയിലാണ്.
0: ആണോ?
1: റിപ്രസെന്റേറ്റീവാണ്.
0: ഓ, അതെയോ? ഓ ഹോ ഹോ. അപ്പൊ എവിടെങ്കിലും ആരെങ്കിലും മീറ്റ് ചെയ്യാനുള്ള അസൈൻമെന്റ്സ് ഉണ്ടാവില്ലേ?
1: നരിക്കിനി വരെ പോകണം. നരിക്കിനി
0: വണ്ടിയിലാണ് ഇപ്പോ?
1: ആ വണ്ടിയിലാണ്. ഞാൻ കുഴപ്പമില്ല, ഞാൻ സൈഡാക്കി.
0: ആണോ? ആ, ഇനിയിപ്പോ ഏതായാലും ഒരു മിനിറ്റ് വർത്തമാനത്തിന്റെ കാര്യമുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. മണി കുറെ കാലമായിട്ട് ഫീൽഡ്, പ്രൊഫഷണൽ ഫീൽഡായിട്ട് കുറച്ച് കാലമായോ?
1: ഒരു 10-30 വർഷമായി മെഡിക്കൽ ഫീൽഡിൽ.
0: ആണോ? ഓ, വെൽ എക്സ്പീരിയൻസ്ഡ് ആളാണ്.
1: ആ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, സീനിയർ ആണ്. പയ്യന്മാരൊക്കെ ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അതിൽ സീനിയറിൽ കുറച്ച് ആളുകളിൽ ഒരാളാണ് ഞാൻ.
0: അതെ, മനസ്സിലായി. ഇത്രയും വർഷം എന്ന് പറയുമ്പോൾ നാച്ചുറലി ഒരു ടെറിട്ടറി മുഴുവൻ നോക്കുന്ന ആളല്ലോ അല്ലേ? അപ്പൊ യാത്ര, എന്തായാലും യാത്രയിൽ മാറ്റമില്ല.
1: യാത്ര തന്നെ, ഇന്ന് ജോലി ചെയ്തിട്ടേ ഇല്ല, യാത്രയിലെ തന്നെയാണ് ജോലി.
0: അതെ,
1: ഇതുവരെ
0: അതെ. പിന്നെ അതെ, നമുക്കൊക്കെ പരിചയമുള്ള, നമ്മളൊക്കെ വളരെ അടുത്ത ആൾക്കാരൊക്കെ പരിചയമുള്ളവരൊക്കെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ അനുഭവമൊക്കെ അറിയാം. അതൊരു നിരന്തര യാത്രയാണ് ജീവിതം. എന്തായാലും ആ ടൈമൊക്കെ എങ്ങനെങ്കിലൊക്കെ ഇതുപോലെയൊക്കെ പാട്ടോ എന്തെങ്കിലും കേട്ട് യൂട്ടിലൈസ് ചെയ്യോ, അതോ വായിക്കോ, എന്താ പരിപാടി?
1: പാട്ട് പാട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. ആകാശവാണി FM ഒക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒരാളാണ്. ജന്മന എന്താ പറയാ, പാട്ടിനോട് വല്ലാത്തൊരു
0: അഭിനിവേശം, അഭിനിവേശം.
1: പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും. ഞാന് സ്റ്റാർ മേക്കറിൽ, നമ്മളൊരു ആപ്പ് ഉണ്ടല്ലോ സ്റ്റാർ മേക്കറിന്റെ,

0: അതൊരു 4000 പാട്ടിയാണ് പാടിക്കഴിഞ്ഞു.
1: ഓ ശരി, അത്രയും
0: വർഷമായിട്ട്, 5-6 വർഷമായിട്ട്.
1: അത്രയും ജീവനാണ് പാട്ട്.
0: ആ പാട്ട് ഒഴിവു സമയങ്ങളിൽ രാത്രി അത് ഓപ്പൺ ചെയ്യും, അതിൽ കയറും. ഒരുപാട് ആളുകളായിട്ട് നമ്മുടെ കേരളത്തിന്റെ ഒരുപാട് കേരളം അല്ല, കേരളത്തിലുള്ള
1: ആളുകൾ കമ്മ്യൂണിറ്റിയാണ്.
0: ആ കമ്മ്യൂണിറ്റിയാണ്, അതില് നല്ലപോലെ പാട്ട് പാടാൻ കുറച്ച് വെയിറ്റ് ചെയ്യണം, എന്നാലും നമുക്ക് ഒരു അവസരം കിട്ടും അതിന് പാടാൻ.
1: അതിൽ
0: ക്യൂസിസ്റ്റ് ആണ്, ആ ക്യൂവിൽ ഇരുന്ന് ഇഷ്ടംപോലെ പാട്ട് പാടും. ഒരു 3-4 വർഷമായിട്ട് ഇഷ്ടംപോലെ പാടും,
1: ഗുണമുണ്ടായി.
0: നമുക്കൊരു വേദിയിൽ പാടാനുള്ള ഒരു അവസരം, ഒരു
1: കോൺഫിഡൻസ്. അതെ അതെ, നല്ല മറ്റേ ഇത്ര ആൾക്കാരെ അപ്രീസിയേഷൻ ഒക്കെ വരുമ്പോ നമുക്ക് തന്നെ ഒരു ഉറപ്പ് തോന്നും അല്ലേ, ചെയ്യാം.
0: അതെ അതെ, അതല്ല നമുക്കൊക്കെ ഒരു കാലത്തെ പാട്ട് പാടാൻ ഒരു മ്യൂസിക്കിനനുസരിച്ച് മ്യൂസിക്കിന്റെ കൂടെ ഒരു പാട്ട് പാടാൻ പേടിയുള്ള ഒരു കാലമുണ്ട്.
1: അതെ അതെ,
0: ഇൻഹിബിഷൻ
1: മാറി കിട്ടി. അതെ മനസ്സിലായി. നല്ല കാര്യം, എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി നാലാളുടെ മുമ്പിൽ ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷല്ലേ.
0: അതുകൊണ്ട്
1: ഓക്കെ. ഹലോ, മണിയുടെ ലൈൻ കട്ടായി പോയി. മണി വളരെ താല്പര്യപൂർവ്വം വന്നിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട പാട്ട് ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ എന്നുള്ള ദൃക്സാക്ഷി എന്നുള്ള സിനിമയിലെ പാട്ടാണ് അദ്ദേഹം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട്. എന്തായാലും അദ്ദേഹം കേൾക്കുന്നുണ്ടാവും. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ബി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ആയാലും കുറച്ച് നേരം വളരെ ഉത്സാഹത്തോടുകൂടി പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ പ്രത്യേക സന്തോഷം. മണി, താങ്ക് യു.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
2: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

0: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: ഹലോ, നമസ്കാരം.
9: ഹലോ.
8: ആ നമസ്കാരം. ഗാനോത്സവം. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ പറയൂ, ഒന്ന് പരിചയപ്പെടുത്താമോ? ഇതാരാണ്? എന്റെ പേര് ബോബി. ഞാൻ കോഴിക്കോട്ടൊക്കെ തന്നെ. നിങ്ങളാരാ? ഞാനിവിടെ തന്നെ സിറ്റിയിൽ. ഞാനിപ്പോ ആകാശവാണിയിലല്ലേ ഉള്ളത്? നാടിവിടെ തന്നെ കോഴിക്കോട്. കോഴിക്കോട്ടുകാർ കോഴിക്കോട്ടല്ലേ. ഓക്കെ, നമുക്ക് ഏത് പാട്ടാ വേണ്ടേ?
9: അത്
8: വേണോ? കോഴിക്കോട് എന്ന് പറഞ്ഞാ പോരെ. നമുക്ക് പാട്ടിലേക്ക് പോവാ. ഏത് പാട്ടാ വേണ്ടേ പറയൂ.
9: എന്റെ പേര്
8: സമദ് ഖാൻ. എവിടെയാ സ്ഥലം? കുറ്റിക്കടവോ? കുറ്റിക്കാട്ടൂർ. ഓക്കെ ഓക്കെ. നമ്മളെ കണ്ട ഫേർണിച്ചറിന്റെ ഒരു മെയിൻ സെന്റർ ആണല്ലോ അല്ലേ സമദ്? എവിടെയൊക്കെ? ഫേർണിച്ചർ സിറ്റി. അതെ, ഇപ്പൊ ഈ മലബാറിലെ ഏറ്റവും കൂടുതൽ ഫേർണിച്ചർ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ അല്ലേ അത് അല്ലേ? അതെ അതെ. സമദ് അങ്ങനത്തെ എന്തെങ്കിലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണോ? അതെ, എല്ലാവർക്കും ഒരുപാട് പേര് പല ദിക്കുന്ന ആൾക്കാർ ഇത് വാങ്ങിക്കാൻ വരാറില്ലേ. ആ ഹാ ഹാ. അവിടെ തന്നെയുള്ള സ്വദേശം. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ബിസിനസ്സാണോ അതോ നിങ്ങൾക്ക് വേറെ ജോലിയാണോ? ആ എന്താണ്? ആ ഫീൽഡ്. ആ ശരി. ആ പ്രൊഫഷണൽ ഫിലിം ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും സമദിന് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും അല്ലേ? ഒരുപാട് വർക്ക് ചെയ്ത പടങ്ങളിലെ പാട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഏത് പാട്ടാണ് ഇന്ന് പ്രോഗ്രാമിൽ ആഗ്രഹിക്കുന്നത്?
9: എനിക്ക് മറ്റേ ഒപ്പം സിനിമ അറിയാം.
8: ഓ, ഒപ്പം. ചിരിമുകിലും. ആ
9: ഫീമെയിൽ വെർഷൻ.
8: ആ ഫീമെയിൽ വെർഷനും ഉണ്ട്. ഹരിത ബാലകൃഷ്ണൻ പാടിയത് അല്ലേ? അതെ. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്താ ഹരിതയുടെ പാട്ട് എടുത്തു പറയാൻ കാരണം? അതെ, ആ മനസ്സിലായി. നമ്മുടെ ഒരു പേഴ്സണൽ ചോയ്സ് അങ്ങനെയാന്ന് മാത്രം അല്ലേ? ഓക്കെ, വെൽക്കം. എന്താ സന്തോഷം. ഓക്കെ, ആ കൊടുക്കാലോ. പിന്നെന്താ കൊടുക്കാലോ. നമുക്ക് പാട്ട്. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഉമ്മയ്ക്ക് വേണ്ടിയോ? എന്താ ഉമ്മയുടെ പേരെന്താ? ഇമ്പിച്ചി ബേബി. ആ ഉമ്മയോട് പ്രത്യേക സ്നേഹാന്വേഷണം പറയണേ. ആ അതെയോ, സോറി കേട്ടോ. ഞാൻ ഇപ്പോൾ ഉണ്ടെന്ന് വിചാരിച്ചു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. ഓക്കെ, ഉമ്മയുടെ ഓർമ്മയിലാണ് അല്ലേ? ഓക്കെ ഓക്കെ. ആ
9: ആ
8: കൊടുക്കാം കേട്ടോ, പാട്ട് കൊടുക്കാം കേട്ടോ. ഉമ്മയുടെ ഓർമ്മയിൽ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ. ആ പറയൂ. നാടകങ്ങൾ ഉണ്ട് പ്രക്ഷേപണത്തിലുണ്ട്. നമുക്ക് കുറവാണ് കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ള വാസ്തവം, പക്ഷേ പ്രക്ഷേപണത്തിലുണ്ട്. നമ്മുടെ ബുധൻ വെള്ളി ദിവസങ്ങളിലൊക്കെ കേൾക്കാറില്ലേ? ശനി ഞായർ എഫ് എം എല്ലേ? മറ്റേ നമ്മുടെ എം നിലയത്തിലുണ്ടല്ലോ. ആ എഫ് എമ്മില് നാടകം കുറവാണ്. കാരണം നമ്മൾ എഫ് എമ്മിൽ ഇപ്പോൾ ഈ പുതിയ ഒരു കുറച്ച് രണ്ട് മാസങ്ങളായിട്ട് നമ്മൾ നാടകം എഫ് എമ്മിൽ നിന്ന് മാറ്റിയിട്ട് എ എമ്മിലേക്ക് മാറ്റിയതാ കേട്ടോ. എഫ് എമ്മിൽ എമ്മിലുണ്ട്. അതെ, അല്ല ഇപ്പൊ കൊടുക്കുന്നില്ല, അതാണ്. ഇപ്പൊ എഫ് എമ്മില് നാടകങ്ങളില്ല, അതുകൊണ്ടാ. ആ അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടല്ലോ. ഓക്കെ, ആ വിളിച്ചാൽ സന്തോഷം കേട്ടോ. താങ്ക് യു.

0: ഹലോ, നമസ്കാരം വീരാൻകുട്ടി.
1: ആ ഓക്കെ ഓക്കെ നമസ്കാരം നമസ്കാരം.
0: എവിടെയാ സ്ഥലം?
1: ഞാൻ ഒരു കമ്പില്ല, പി യു ചെരുപ്പിന്റെ കമ്പിൽ.
0: ആ ഹാ ഹാ ഹാ കോഴിക്കോട് തന്നെ, കുളത്തറ?
1: അല്ല, പള്ളിക്കൽ ബസാർ.
0: പള്ളിക്കൽ ബസാർ, ഓക്കെ.
1: കാക്കഞ്ചേരി.
0: ഓ, മനസ്സിലായി. എന്തൊക്കെയാ വിശേഷം? ഷോപ്പിലാണോ? ജോലി സ്ഥലത്താണോ?
1: ആ കമ്പില്ലാണ്, കമ്പില്ലാണ്.
0: ആ, അതിന്റെ ഇടയിൽ നമുക്കൊരു പാട്ട് കേൾക്കാന്ന് ഒരു ആഗ്രഹം.
1: ആ അതെ, കൊറേ ആയി വിളിക്കണു. ആർക്കെ മാമുള്ളന്നൊക്കെ വിളിക്കലുണ്ടായിരുന്നു,
0: പിന്നെ ഇപ്പൊ കൊറേ കാലമായിട്ട് ബന്ധം അറ്റുപോയി.
1: അറ്റുപോയി,
0: അപ്പൊ വിളക്കി ചേർത്തു.
1: അതെ അതെ, വിളക്കി ചേർത്തു.
0: എന്തായാലും നമ്മൾ സോൾഡറിംഗും പരിപാടികളൊക്കെ ആണല്ലോ. ആ, മനസ്സിലായി. അത് ഇപ്പൊ ട്രെൻഡാണല്ലോ അല്ലേ, ഒരുപാട് ആ ഭാഗങ്ങളിലൊക്കെ. നമ്മുടെ പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ ആ ചേളാരി ആ ഭാഗങ്ങളിലൊക്കെ ധാരാളം കമ്പനികൾ ഉണ്ടല്ലോ. ഈ ഫീൽഡായിട്ടോ? അപ്പൊ അവിടുത്തെ ഒരു സീനിയർ ആളാണ്. ഇപ്പൊ എന്തായാലും ഫുട്വെയർ ബിസിനസ് കമ്പനി തന്നെയാണ് വർക്ക് അല്ലേ?
1: ഓഹോ,
0: അപ്പൊ നമ്മുടെ എന്തായാലും താങ്കൾ കുറെ കാലം കാത്തിരുന്നെങ്കിലും ഇപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനും തമ്മിൽ രണ്ട് വാക്ക് പറയാനും പറ്റിയല്ലോ.
1: അതെ അതെ അതെ, വളരെ അതെ. നമ്മള് പിന്നെ റേഡിയോന്റെ ഒരു പഴയ ആളാണ്. ഇപ്പോഴും ഉണ്ട് നമ്മളെ മരത്തിന്റെ റേഡിയോ അല്ലേ, നമ്മള് 14 ടിവിന്റെ വലിപ്പത്തിലുള്ള റേഡിയോ.

0: ആ പഴയ നമ്മുടെ വാൽവ് സെറ്റ് പോലത്തെയോ?
1: ആ അതെ അതെ, ഇപ്പോഴും ഉണ്ട് വീട്ടിലുണ്ട്.
0: അതെ അല്ലേ.
1: ഓ നമ്മള് രാവിലെ വാർത്ത കേൾക്കും, ടിവിക്കൊക്കെ സമയം കളയണം, റേഡിയോ സമയം കളയണ്ട.
0: റേഡിയോ നമ്മളെ സമയം കളഞ്ഞോളൂ,
1: നമ്മളെ ജോലികളും നടക്കും, ഇത് കേൾക്കുകയും ചെയ്യാം.
0: ഓക്കെ, അപ്പൊ നമ്മുടെ പരിപാടി ഏതാണ്ട് തീരാറായി. ബന്ധുക്കൾ ശത്രുക്കൾ തൽക്കാലം ദുനിയാവ് കുറച്ചേരെങ്കിലും കേൾക്കാം.
1: ഓക്കെ,
0: അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ പറയണേ.
1: ഓക്കെ
0: ഓക്കെ.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം രാഹുൽ അയ്യാർ, സാങ്കേതിക സഹായം നിധീഷ്.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 58-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, മീനാ നവിൽ. സംവിധാനം പി എ ബിജു.
2: പെറ്റമ്മയുടെ വറ്റാത്ത സ്നേഹസരത്തിൽ മുങ്ങി നിവർന്നാൽ ഏതു ശിക്ഷയും ഏറ്റുവാങ്ങാൻ തനിക്ക് ശക്തി ലഭിക്കുമെന്ന് കഥാനായകൻ റസ്കോൾനിക്കോവ് കരുതുന്നുണ്ടാവാം. അമ്മയോട് വിട പറയാൻ നിക്കോവ് എത്തിയിരിക്കുകയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ പഠിക്കാനയച്ച മകൻ നിക്കോവ് രണ്ടു സ്ത്രീകളുടെ ഘാതകനാണെന്ന് 1.5 നൂറ്റാണ്ട് മുൻപത്തെ ആ അമ്മയും ഇന്നത്തെ പോലെ തന്നെ അറിഞ്ഞിരുന്നില്ല. കൊലപാതക ശേഷം കുറ്റബോധം വേട്ടയാടിയ നിക്കോവ് പോലീസിന് കീഴടങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപാണ് ഈ രംഗം. മകൻ മടങ്ങി വരണമെന്ന അമ്മയുടെ ഉൽക്കടമായ ആഗ്രഹം പ്രത്യാശയുടെ ആ പ്രകാശനൂലിൽ പിടിച്ച് നിക്കോവിന് കൊടും ശിക്ഷയുടെ സൈബീരിയ കടന്നെത്താനാവുമോ? കുറ്റവും ശിക്ഷയും ഹൃദയസ്പർശിയായ അവസാന റീലുകൾ ഓടുകയാണ്.
3: അവസാനം

0: നീ വന്നല്ലോ.
1: ഞാൻ വന്നു അമ്മയെ അവസാനമായി കാണാൻ.
0: നിന്നെ കണ്ണീരോടെ സ്വാഗതം ചെയ്യുന്നതിൽ നീ ദേഷ്യപ്പെടല്ലേ? ഞാൻ ചിരിക്കുകയാണ്, കരയുകയല്ല. ഞാൻ കരയുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വളരെ ആഹ്ലാദിക്കുന്നു. നിന്റെ അച്ഛന്റെ മരണശേഷം എന്തിലും കണ്ണുനീർ പൊഴിക്കുന്ന ഒരു ദുശീലം എനിക്കുണ്ട്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും
1: അമ്മ അമ്മക്കറിയല്ലേ.
0: നീ ക്ഷീണിച്ചു പോയി. എന്താ എന്താ മേലാകെ ചെളി പുരണ്ടിരിക്കുന്നല്ലോ.
1: അത് ഇന്നലെ ഞാൻ മഴ നനഞ്ഞമ്മേ.
0: ദൈവത്തിന് മാത്രം അറിയാം നിന്റെ പദ്ധതികൾ എന്താണെന്ന്, അല്ലെങ്കിൽ എന്തെല്ലാം ആശയങ്ങളാണ് നിന്റെ മനസ്സിൽ പൊട്ടിവിരിയുന്നതെന്ന്. നിന്റെ ലേഖനം ഞാൻ വായിച്ചു, പെട്രോവിച്ച് കൊണ്ടുവന്ന് തന്നു. നീ അതൊന്നും അമ്മയെ കാണിക്കില്ലല്ലോ. അത് നെഞ്ചിൽ ചേർത്ത ഞാൻ ഉറങ്ങിയത്.
1: അല്ലമ്മ, അയാളോട് വരാറുണ്ടോ?
0: ആ, ഒന്ന് രണ്ട് തവണ വന്നു. അയാൾക്ക് നല്ല മതിപ്പാണ് നിന്നെപ്പറ്റി. റഷ്യൻ ചിന്തകരുടെ സ്ഥാനത്ത് ഒരു ഉന്നത സ്ഥാനം നിനക്ക് കിട്ടും മോനെ. നിന്റെ ബുദ്ധിയും പ്രതിഭയും ഉപയോഗിച്ച് ഏത് ഉന്നത പദവിയും നിനക്ക് നേടാനാവും.
1: അമ്മ, ഡോണി എവിടെ?
0: അവൾ പുറത്തു പോയിരിക്കുകയാണ്. അവൾ എന്നെ തനിച്ചാക്കി പുറത്തു പോകുന്നു. ഡോണി എന്നെ അവഗണിക്കുകയാണെന്നൊന്നും ഞാൻ പറയില്ല. അവൾക്ക് അവളുടേതായ രീതികളുണ്ട്, എനിക്കെന്റേതും. ഈ ഇടെ അവൾ എന്തോ രഹസ്യങ്ങൾ പേറി നടക്കുന്നതായി എനിക്ക് തോന്നുന്നു.
1: കാരണങ്ങളുണ്ടാവും.
0: നീ എന്നെ വിഷമിപ്പിക്കരുത് മോനെ.
1: അമ്മേ,
0: നിനക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമ്പോഴെല്ലാം വരണം. വരാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഞാൻ കാത്തിരിക്കും.
1: കരയല്ലേ അമ്മേ.
0: ആ, കാപ്പിയുണ്ട്, ഞാനത് നിനക്ക് തന്നതേയില്ല. ഷോ, മറന്നുപോയി. അതാണ് വാർദ്ധക്യത്തിന്റെ സ്വാർത്ഥത. ഞാൻ ഉടനെ കൊണ്ടുവരാം.
1: അമ്മേ, അത് സാരമില്ല, എനിക്ക് ഉടനെ പോകണം. അതിനുവേണ്ടിയല്ല ഞാൻ വന്നത്.
0: എന്താ എന്താ നീ പറയാൻ തുടങ്ങുന്നത്?
1: അമ്മേ, എന്തൊക്കെ സംഭവിച്ചാലും എന്നെക്കുറിച്ച് എന്തൊക്കെ കേട്ടാലും എന്തെല്ലാം ആളുകൾ വന്ന് എന്നെപ്പറ്റി പറഞ്ഞാലും അമ്മ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്നും സ്നേഹിക്കുമോ?
0: മോനെ, നിനക്കെന്താണ് പറ്റിയത്? നിനക്കെങ്ങനെ അത് എന്നോട് ചോദിക്കാൻ കഴിയുന്നു? എന്തിനാരെങ്കിലും എന്നോട് നിന്നെക്കുറിച്ച് പറയണം? ഞാൻ ആരെയും വിശ്വസിക്കാം, ഞാൻ ആരെയും ശ്രദ്ധിക്കില്ല.
1: ഞാൻ എന്നും അമ്മയെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ ഇപ്പോൾ അമ്മ ഒറ്റയ്ക്കായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഡോണിയ പുറത്തുപോയതിലും.
0: ഇതുവരെയും ഞാൻ വിശ്വസിച്ചിരുന്നത് ഞങ്ങൾ നിന്നെ ശല്യപ്പെടുത്തുകയാണെന്നാണ്. എന്നാൽ വലിയൊരു ദുഃഖം നിന്നെ പിടികൂടിയിരിക്കുന്നതായി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് നിന്റെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നത്. കുറച്ചു നാളായി ഞാനതറിയുന്നു. അതെന്റെ ഉറക്കം കെടുത്തുന്നു മോനെ.
1: അമ്മ സമാധാനമായിരിക്കേ, ഈ മകൻ എപ്പോഴും അമ്മയോടൊപ്പമുണ്ട്.
0: നീ ദൂരേക്ക് വല്ലതും പോവുകയാണോ മോനെ? നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനും നിന്നോടൊപ്പം വരാം.
1: അമ്മേ,
0: ഡോണിയും വരും. അവൾ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ സോണിയയും വരും.
1: അമ്മേ, ഞാൻ പോകട്ടെ.
0: മോനെ, നീ പോവുകയാണോ?

0: എനിക്ക് ഇനി ഇവിടെ നിൽക്കാനാകില്ല. ഇപ്പോൾ തന്നെ പോകണം. ഞാൻ പോകട്ടെ. അമ്മേ, അമ്മേ കരയാതെ.
1: അപ്പോ എനിക്ക് നിന്നോടൊപ്പം വരാൻ സാധിക്കില്ലേ?
0: ഇല്ല അമ്മ, അമ്മയ്ക്ക് എനിക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കഴിയും. അമ്മയുടെ പ്രാർത്ഥന ഒരു പക്ഷേ കേൾക്കുമായിരുന്നു.
1: തീർച്ചയായിട്ടും ദൈവം അത് കേൾക്കും. ഞാൻ നിന്നെ ആശീർവദിച്ച് കുരിശു വരയ്ക്കുന്നു.
0: അമ്മേ, എന്നെ പോകാൻ അനുവദിക്കൂ.
1: നീ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു.

0: കുരിശ് വരയ്ക്കുന്നു.
1: അമ്മേ, എന്നെ പോകാൻ അനുവദിക്കൂ.
0: നീ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. അന്നെല്ലാം ഇതുപോലെയാണ് നീ എന്റെ അടുക്കലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാറുള്ളത്. നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അന്നത്തെ കഠിനമായ ദാരിദ്ര്യ ദുഃഖം മറന്നിരുന്നത് നിന്റെ സാമീപ്യത്തിലൂടെയാണ്. അച്ഛന്റെ ശവസംസ്കാരത്തിനു ശേഷം എത്ര കാലമാണ് ആ കുഴിമാടത്തിന് മുന്നിൽ ഇതുപോലെ ആലിംഗനം ചെയ്ത് കണ്ണീരൊഴുക്കിയിട്ടുള്ളത്. ഇന്ന് തന്നെ നീ ദൂരെ പോകുന്നില്ലല്ലോ.
1: ഇല്ല,
0: നീ വീണ്ടും വരുമോ?
1: ഞാൻ വരും.
0: മോനെ, നീ ദേഷ്യപ്പെടരുത്. നിന്നോട് എന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് പേടിയാണ്. രണ്ടു വാക്ക് മാത്രം എന്നോട് പറയുക. നീ പോകുന്നത് വളരെ ദൂരെ എവിടേക്കെങ്കിലുമാണോ?
1: അതെ, ഒരുപാട് ദൂരേക്ക്.
0: അവിടെ പോയാൽ നിനക്ക് ജോലി കിട്ടുമോ? നിന്നെ എന്താണ് അവിടെ കാത്തിരിക്കുന്നത്?
1: ദൈവം നൽകുന്നത് എന്തും ഞാൻ സ്വീകരിക്കും. അമ്മ, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി.
0: നീ എന്നേക്കുമായി അമ്മയെ വിട്ടു പോവുകയല്ലോ. നീ ഇവിടെ ഇനിയും വരുമല്ലോ.
1: ഞാൻ വരും, തീർച്ചയായും വരും. എന്റെ അമ്മ സമാധാനമായിരിക്കും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 58-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾ നിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ആശാ ഭോസ്ലെ പാടിയത്.

ആശാ ഭോസ്ലെ പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44:12. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം.

ഒരു ലോകകപ്പ് ശരിക്കും തുടങ്ങുന്നത് ഉദ്ഘാടന മത്സരത്തിലല്ല, നോക്കൌട്ട് റൗണ്ട് ആരംഭിക്കുന്ന ദിവസമാണ് എന്ന് പറയാറുണ്ട്. കാരണം അവിടെ രണ്ടാമതൊരു അവസരമില്ല, പിഴവുകൾക്ക് മാപ്പില്ല, സ്വപ്നങ്ങൾക്ക് സമയപരിധിയുണ്ട്. 90 മിനിറ്റിനുള്ളിൽ ഒരു രാജ്യം ആഹ്ലാദത്തിന്റെ സമുദ്രമാകാം, അതേ 90 മിനിറ്റിനുള്ളിൽ മറ്റൊരു രാജ്യം 4 വർഷത്തെ കാത്തിരിപ്പുമായി വീട്ടിലേക്ക് മടങ്ങാം. ഒരുപക്ഷെ മത്സരം 1.5 മണിക്കൂറും കടന്ന് എക്സ്ട്രാ ടൈമിലേക്കും പെനൽറ്റി ഷൂട്ടൌട്ടിലേക്കും നീളാം. ഈ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ 2026 ലോകകപ്പിന്റെ ആവേശ തുടക്കം ഇന്നലെയായിരുന്നു. ലോകകപ്പിൽ 32 ടീമുകൾ ഉൾപ്പെടുന്ന നോക്കൌട്ട് ഫോർമാറ്റിലെ ആദ്യ മത്സരം. ലോകകപ്പിന്റെ ചരിത്രത്തിലാദ്യമായി നോക്കൌട്ട് റൌണ്ടിലെത്തിയ 2 ടീമുകൾ നേർക്കുനേർ. കളി തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അധിക സമയത്തിന്റെ 2 മിനിറ്റിൽ പിറന്ന ഒരു ഗോൾ മത്സരത്തിന്റെ ഗതി മാറ്റി. സ്റ്റീഫൻ യൂസ്റ്റാക്യൂയോയുടെ ഗോളിലൂടെ ദക്ഷിണാഫ്രിക്കയെ 1-0 തോൽപ്പിച്ച കാനഡ ആദ്യമായി ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. കാനഡയ്ക്ക് ഇതൊരു വിജയം മാത്രമല്ല, രാജ്യത്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴിക കല്ലുകളിൽ ഒന്നുകൂടിയായി. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പന്തടക്കത്തിലും ആക്രമണത്തിലും മുൻതൂക്കം കാനഡയ്ക്കായിരുന്നു. ജൊനാഥൻ ഡേവിഡ്, ടാനി ഒലുവാസെയ്, താജോൺ ബുക്കാനർ എന്നിവരെ മുൻനിർത്തി അവർ തുടർച്ചയായി സമ്മർദ്ദം സൃഷ്ടിച്ചു. എന്നാൽ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവൻ വില്യംസും പ്രതിരോധ നിരയും അസാധാരണമായ ആത്മവിശ്വാസത്തോടെയാണ് കാനഡയുടെ ആക്രമണങ്ങളെ ചെറുത്തത്. ആദ്യ പകുതിയിൽ ലഭിച്ച അവസരങ്ങൾ കാനഡയ്ക്ക് ഗോളാക്കി മാറ്റാനായില്ല. മറുവശത്ത് ദക്ഷിണാഫ്രിക്ക വളരെ നിയന്ത്രിതമായ സമീപനമാണ് സ്വീകരിച്ചത്. സ്വന്തം പകുതിയിൽ പ്രതിരോധം ഉറപ്പിച്ച ശേഷം പ്രത്യാക്രമണങ്ങളിലൂടെ അവസരം കണ്ടെത്താനായിരുന്നു ശ്രമം. എന്നാൽ കാനഡയുടെ സംഘടിത പ്രതിരോധം കാരണം അവർക്ക് വ്യക്തമായ ഗോളവസരങ്ങൾ സൃഷ്ടിക്കാനായില്ല. ലോകകപ്പിലെ അവരുടെ സ്വപ്നയാത്ര തുടരാൻ ഒരു ഗോൾ മതിയായിരുന്നു. പക്ഷേ ആക്രമണത്തിൽ വേണ്ടത്ര ധൈര്യവും മൂർച്ചയും പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 75-ാം മിനിറ്റിൽ കനേഡിയൻ ആരാധകർ ഏറെക്കാലമായി കാത്തിരുന്ന നിമിഷമെത്തി. പരിക്കിൽ നിന്ന് മുക്തനായ നായകൻ അൽഫോൺസോ ഡേവിഡ് കളത്തിലിറങ്ങി. ടൂർണമെന്റിലെ അദ്ദേഹത്തിന്റെ ആദ്യ സാന്നിധ്യം തന്നെ കാനഡയുടെ ആക്രമണത്തിന് പുതിയ ഊർജ്ജം നൽകി. ഇടതുവിങ്ങിലൂടെ നടത്തിയ മുന്നേറ്റങ്ങൾ ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധത്തെ കൂടുതൽ പിന്നോട്ടടിപ്പിച്ചു. ഗോൾ ഉടൻ വന്നില്ലെങ്കിലും മത്സരത്തിന്റെ താളം കാനഡയുടെ ഭാഗത്തേക്ക് പൂർണ്ണമായി മാറി. എല്ലാവരും എക്സ്ട്രാ ടൈമിനെയും പെനാൽറ്റി ഷൂട്ടൌട്ടിനെയും കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ 92-ാം മിനിറ്റിൽ നിർണായകമായ നിമിഷമെത്തി. ബോക്സിന് സമീപം ലഭിച്ച അവസരം സ്റ്റീഫൻ യൂസ്റ്റാക്യൂയോ അതിവിദഗ്ധമായി ഗോളാക്കി മാറ്റി. കനേഡിയൻ താരങ്ങളും ആരാധകരും ആഹ്ലാദത്തിൽ മുങ്ങി. സമീപകാലത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട യൂസ്റ്റാക്യൂയോയ്ക്ക് ഈ ഗോൾ വ്യക്തിപരമായും അതീവ വൈകാരികമായിരുന്നു. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ പരിശീലകൻ ജെസ്സി മാർഷിന്റെ ആഘോഷങ്ങൾ തന്നെ ആ വിജയത്തിന്റെ വലിപ്പം വ്യക്തമാക്കി. കളിക്കാരെ ഒരുമിച്ച് കൂട്ടി, "നിങ്ങളാണ് ഇന്നത്തെ കാനഡയുടെ ഹീറോകൾ. രാജ്യത്ത് ഇനി ഫുട്ബോൾ കളിക്കാൻ സ്വപ്നം കാണുന്ന വരും തലമുറയുടെ ഹീറോകൾ" എന്ന് അദ്ദേഹം പറഞ്ഞത് കനേഡിയൻ ഫുട്ബോളിന്റെ പുതിയ കാലഘട്ടത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. പരിക്കേറ്റ് പുറത്തിരുന്ന ഇസ്മായിൽ കോനെ ക്രച്ചസുമായി മൈതാനത്തിറങ്ങിയപ്പോൾ സഹതാരങ്ങളെല്ലാം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചതും ആഘോഷത്തിലെ ഹൃദയസ്പർശിയായ കാഴ്ചയായി. പരാജയപ്പെട്ടെങ്കിലും ദക്ഷിണാഫ്രിക്കയും തല ഉയർത്തിയാണ് ലോകകപ്പിൽ നിന്ന് മടങ്ങുന്നത്. ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ട് റൌണ്ടിലെത്തിയ ബഫാന ബഫാന ടൂർണമെന്റിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായിരുന്നു. എന്നാൽ നിർണായക മത്സരത്തിൽ ആക്രമണത്തിൽ കൂടുതൽ ധൈര്യം കാണിക്കാനാകാത്തതാണ് അവരുടെ പുറത്താകലിന് പ്രധാന കാരണം. പരിശീലകൻ ഹ്യൂഗോ ബ്രൂസ് മത്സരശേഷം ടീമിന്റെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ചെങ്കിലും തന്റെ ഭാവിയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇനി കാനഡ കാത്തിരിക്കുന്നത് മറ്റൊരു വലിയ പരീക്ഷണമാണ്. പ്രീ ക്വാർട്ടറിൽ അവർ നെതർലാൻഡ്സിനെയോ മൊറോക്കോയെയോ നേരിടും. പക്ഷേ രാജ്യം സഹ ആതിഥേയരായ ലോകകപ്പിൽ നടത്തുന്ന മുന്നേറ്റം അവർക്ക് ഇനിയും ഊർജ്ജം

ഉച്ചമേകും. ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന സൂപ്പർ പോരാട്ടം ലാറ്റിൻ അമേരിക്കൻ രാജാക്കന്മാരായ ബ്രസീലും ഏഷ്യയുടെ അഭിമാനമായ ജപ്പാനും തമ്മിലാണ്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിന്റെ സ്വാഭാവിക പ്രതിഭയും വ്യക്തിഗത മികവും ഒരു വശത്ത്, മറുവശത്ത് കൃത്യതയും അച്ചടക്കവും കൂട്ടായ്മയും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ജപ്പാൻ. ഫുട്ബോളിലെ 2 വ്യത്യസ്ത ദർശനങ്ങൾ നേർക്കുനേരെത്തുന്ന മത്സരമാണിത്. ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയ ടീമുകളിലൊന്നാണ് ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ നെതർലാൻഡ്സിന് പിന്നിൽ 2-ാം സ്ഥാനക്കാരായാണ് അവർ നോക്കൌട്ടിലെത്തിയത്. ടുനീഷ്യയെ 4-0 തോൽപ്പിച്ച ആക്രമണ ഫുട്ബോളും സ്വീഡനെ 1-1 സമനിലയിൽ പിടിച്ച പ്രകടനവും ജപ്പാന്റെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. പന്തില്ലാത്ത സമയത്തെ അച്ചടക്കവും പന്ത് കിട്ടുമ്പോഴുള്ള അതിവേഗ ആക്രമണവും അവരെ അപകടകാരികളാക്കുന്നു. മറുവശത്ത് ബ്രസീലിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാം അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ ഓരോ മത്സരം കഴിയുന്തോറും അവർ ഏറെ മെച്ചപ്പെട്ടു. മൊറോക്കോയുമായുള്ള സമനിലയ്ക്ക് ശേഷം സ്കോട്ട്ലാൻഡിനെയും ഹെയ്തിയെയും തോൽപ്പിച്ച് ആത്മവിശ്വാസം വീണ്ടെടുത്തു. പരിശീലകൻ കാർലോ ആൻസലോട്ടിയുടെ കീഴിൽ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ ആക്രമണത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. 3 മത്സരങ്ങളിലും ഗോൾ നേടിയ വിനീഷ്യസ് മാത്യൂസ് കുനിയയുമായുള്ള കൂട്ടുകെട്ടിലൂടെ എതിരാളികളുടെ പ്രതിരോധത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്നു. സൂപ്പർ താരം നെയ്മർ കൂടി എത്തുന്നതോടെ ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ കൂടുതൽ സർഗാത്മകമാകും. എന്നാൽ ബ്രസീലിനെ കാത്തിരിക്കുന്നത് സാധാരണ ഏഷ്യൻ എതിരാളിയല്ല. കഴിഞ്ഞ 9 മാസമായി തോൽവിയറിയാതെ മുന്നേറുന്ന ജപ്പാൻ കഴിഞ്ഞ വർഷം നടന്ന സൌഹൃദ മത്സരത്തിൽ ബ്രസീലിനെ 3-2 തോൽപ്പിച്ചിരുന്നു. ആ വിജയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് അവർ ഇന്നിറങ്ങുന്നത്. പരിശീലകൻ ഹാജി മെമ്മോറിയാസ് തുറന്നു പറയുന്നത് ഒരു കാര്യമാണ്. മുമ്പത്തേക്കാൾ കൂടുതൽ പക്വതയുള്ള വലിയ മത്സരങ്ങൾക്ക് തയ്യാറുള്ള ജപ്പാനെയാണ് ഇന്ന് ലോകം കാണുക. ജപ്പാന് ഒരു തിരിച്ചടിയുണ്ട്. അവരുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ കേഫ് സോക്കുബോ പരിക്ക് മൂലം പുറത്തിരിക്കാനാണ് സാധ്യത. ആയതിനാൽ ആയസെ ഉയേദ, ഡൈസൺ മയേദ, റിത്സു ഡോവാൻ, ഡൈച്ചി കമദ എന്നിവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. മറുവശത്ത് പരിക്കിൽ നിന്ന് മടങ്ങിയ നെയ്മർക്ക് ഈ മത്സരത്തിൽ കൂടുതൽ സമയം ലഭിക്കുമെന്നാണ് ആൻസലോട്ടി സൂചിപ്പിച്ചിരിക്കുന്നത്. തന്ത്രപരമായി ഇത് കൗതുകകരമായ പോരാട്ടമാണ്. ബ്രസീൽ കൂടുതൽ സമയം പന്ത് കൈവശം വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ജപ്പാൻ സംഘടിത പ്രതിരോധത്തിന്റെയും അതിവേഗ ആക്രമണങ്ങളുടെയും കരുത്തിലാണ് വിശ്വസിക്കുന്നത്. ജപ്പാന്റെ അച്ചടക്കത്തെ മറികടക്കാൻ ബ്രസീലിന് വ്യക്തിഗത മികവിനൊപ്പം ക്ഷമയും ആവശ്യമാണ്. അതേസമയം അവസരങ്ങൾ പാഴാക്കിയാൽ ബ്രസീലിനെ ശിക്ഷിക്കാൻ ജപ്പാന് കഴിവുണ്ടെന്ന് കഴിഞ്ഞ വർഷത്തെ 3-2 വിജയം തെളിയിക്കുന്നു. ചരിത്രവും പരമ്പരാഗത ശക്തിയും ബ്രസീലിന് അനുകൂലമാണെങ്കിലും ഈ ജപ്പാനെ ഒരിക്കലും വില കുറച്ച് കാണാനാവില്ല. ലോകകപ്പിൽ ഇനി അവർ അത്ഭുത ടീമല്ല, സ്ഥിരമായി വലിയ ടീമുകളെ വെല്ലുവിളിക്കുന്ന ശക്തിയാണ്. ബ്രസീൽ ജയിക്കണമെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ലോകകപ്പ് ചരിത്രത്തിലെ മറ്റൊരു വലിയ ഞെട്ടലിന് ഇന്ന് കളമൊരുങ്ങും. റൌണ്ട് ഓഫ് 32-ൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിക്ക് മുന്നിലുള്ള എതിരാളി ലാറ്റിനമേരിക്കൻ പ്രതിനിധികളായ പരാഗ്വേയാണ്. മത്സരത്തിലെ വ്യക്തമായ ഫേവറിറ്റുകൾ യൂറോപ്യൻ ടീമായ ജർമ്മനി തന്നെയാണ്. എന്നാൽ ഈ ലോകകപ്പിൽ അപ്രതീക്ഷിത ഫലങ്ങൾ തുടർച്ചയായി കണ്ട സാഹചര്യത്തിൽ പരാഗ്വേയെ നിസ്സാരമായി കാണാൻ ജൂലിയൻ നാഗൽസ്മാന്റെ ടീമിന് കഴിയില്ല. ഉയർച്ചയും താഴ്ചയും കണ്ട ഗ്രൂപ്പ് ഘട്ടം കടന്നാണ് ജർമ്മനി വരുന്നത്. ആദ്യ മത്സരത്തിൽ നവാഗതരായ ക്യുറസാവോയെ 7-1 തോൽപ്പിച്ചെങ്കിലും 2-ാം മത്സരത്തിൽ ഐവറി കോസ്റ്റ് അവരെ വിറപ്പിച്ചു. 1 ഗോളിന് ജയിച്ച ജർമ്മനി അടുത്ത മത്സരത്തിൽ 2-1 ഇക്വഡോറിനോട് തോൽക്കുകയും ചെയ്തു. എന്നാൽ നോക്കൌട്ട് ഉറപ്പിച്ച ശേഷം പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകിയതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ജർമ്മനിക്ക് ന്യായം പറയാം. പ്രത്യേകിച്ച് മുന്നേറ്റ നിരയിൽ ജമാൽ മുസിയാലയും ഫ്ലോറിയൻ വിറ്റ്സും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് ജർമ്മനിയുടെ ഏറ്റവും വലിയ കരുത്ത്. കായ് ഹാവേർട്സിന്റെ സ്കോറിംഗ് പാടവവും കൂടി ചേരുമ്പോൾ ജർമ്മൻ ആക്രമണം കൂടുതൽ അപകടകാരിയായി മാറുന്നു. പരാഗ്വേയുടെ ശക്തി മറ്റൊന്നാണ്. ആക്രമണ ഫുട്ബോളിനേക്കാൾ അച്ചടക്കമുള്ള പ്രതിരോധത്തിലും ശാരീരിക മികവിലുമാണ് അവർ വിശ്വസിക്കുന്നത്. എതിരാളിയുടെ താളം തകർക്കുകയും ചെറിയ അവസരങ്ങൾ പോലും പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ശൈലിയാണ് അവരുടേത്. ആദ്യ മത്സരത്തിൽ USAക്ക് മുന്നിൽ തകർന്നടിഞ്ഞെങ്കിലും അതിൽ തളരാതെ പോയ മനോവീര്യമാണ് അവരെ നോക്കൌട്ടിലെത്തിച്ചത്. അതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് ക്ഷമ നഷ്ടപ്പെട്ടാൽ മത്സരം അവർ പ്രതീക്ഷിക്കുന്നതിലേറെ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. ജർമ്മനിക്ക് ചെറിയ ആശങ്കയുമുണ്ട്. പ്രതിരോധ നിരയിലെ പ്രധാന താരമായ അന്റോണിയോ റുഡിഗറുടെ ഫിറ്റ്നസ് ടീം മാനേജ്മെന്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കളിച്ചില്ലെങ്കിൽ ജർമ്മൻ പ്രതിരോധത്തിന്റെ ഘടനയിൽ തന്നെ മാറ്റമുണ്ടാകും. എന്നിരുന്നാലും നാഗൽസ്മാന്റെ സ്ക്വാഡിന്റെ ആഴം അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. മറുവശത്ത് പരാഗ്വേ പരിക്കുകളില്ലാതെ ശക്തമായ ടീമുമായാണ് ഇറങ്ങുന്നത്. ഈ മത്സരത്തിന്റെ തിരക്കഥ തന്ത്രപരമായി ഇങ്ങനെയായിരിക്കും. ജർമ്മനി തുടക്കം മുതൽ പന്ത് കൈവശം വെച്ച് ആക്രമിക്കും. പരാഗ്വേ പിന്നിലേക്കൊതുങ്ങി പ്രതിരോധം തീർത്ത് പ്രത്യാക്രമണത്തിനുള്ള അവസരം തേടും. ആദ്യ ഗോൾ ജർമ്മനിക്ക് നേരത്തെ നേടിയാൽ മത്സരം ഏകപക്ഷീയമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സമയം കടന്നു പോകുംതോറും ഗോൾ കണ്ടെത്താനായില്ലെങ്കിൽ സമ്മർദ്ദം ജർമ്മനിയിലേക്കു തന്നെ മാറും.
ലോകകപ്പിന്റെ

0: ചരിത്രത്തിൽ പറയുന്നത്. നോക്കൌട്ട് റൗണ്ടിൽ ജർമ്മനി സാധാരണയായി തങ്ങളുടെ ഏറ്റവും മികച്ച ഫുട്ബോൾ പുറത്തെടുക്കാറുണ്ട് എന്നതാണ്. അതേസമയം പരാഗ്വേയുടെ ലക്ഷ്യം വ്യക്തമാണ്, മത്സരം കഴിയുന്നത്ര നീട്ടുക, ജർമ്മനിയുടെ ക്ഷമ പരീക്ഷിക്കുക, ഒരൊറ്റ അവസരത്തിലൂടെ അട്ടിമറി സൃഷ്ടിക്കുക. ഇന്നത്തെ പ്രീ ക്വാർട്ടറിലെ ഏറ്റവും കൗതുകമുണർത്തുന്ന പോരാട്ടങ്ങളിലൊന്നാണ് നെതർലാൻഡ്സും മൊറോക്കോയും തമ്മിലുള്ള മത്സരം. ഒരു വശത്ത് ടോട്ടൽ ഫുട്ബോളിന്റെ പാരമ്പര്യം പേറുന്ന ഡച്ച് ടീം, മറുവശത്ത് 2022 ലോകകപ്പിൽ ആഫ്രിക്കൻ ഫുട്ബോളിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ മൊറോക്കോ. ലോകകപ്പ് ഫുട്ബോളിലെ രണ്ട് വ്യത്യസ്ത ചിന്താധാരകൾ നേർക്കുനേരെത്തുന്ന മത്സരമാണിത്. ഈ ലോകകപ്പിൽ നെതർലാൻഡ്സ് ഇതുവരെ തോൽവിയറിയാതെ മുന്നേറിയിട്ടുണ്ട്. പരിശീലകൻ റൊണാൾഡ് സ്കൂമാന്റെ കീഴിൽ പന്ത് കൈവശം വെച്ച് കളിക്കാനും വേഗത്തിലുള്ള ട്രാൻസിഷനും ഹൈ പ്രസിംഗുമെല്ലാം അവർ പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ നേരിട്ട എതിരാളികളെ അപേക്ഷിച്ച് ഇന്നത്തെ മത്സരം ഡച്ചുകാർക്ക് കൂടുതൽ കടുപ്പമേറിയതായിരിക്കുമെന്നതിൽ സംശയമില്ല. അതിന് കാരണം മൊറോക്കോയുടെ പ്രതിരോധമാണ്. കഴിഞ്ഞ ലോകകപ്പിൽ ഫ്രാൻസിനെയും ഇത്തവണ ആദ്യ മത്സരത്തിൽ ബ്രസീലിനെയും ബുദ്ധിമുട്ടിച്ച അച്ചടക്കമാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. എതിരാളിക്ക് ഇടം നൽകാതെ പ്രതിരോധത്തിൽ ക്ഷമയോടെ കാത്തിരുന്ന് ഒരു നിമിഷം കൊണ്ട് അതിവേഗ പ്രത്യാക്രമണം നടത്തുകയാണ് അവരുടെ ശൈലി. അതുകൊണ്ട് തന്നെ പന്ത് കൂടുതൽ സമയം കൈവശം വെച്ചാലും നെതർലാൻഡ്സിന് അനായാസം അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണമെന്നില്ല. ഈ മത്സരത്തിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം മൊറോക്കോയുടെ വലതു വിങ്ങായിരിക്കും. അഷ്റഫ് ഹക്കീമിയുടെ മുന്നേറ്റങ്ങൾ ഡച്ച് പ്രതിരോധത്തിന് വലിയ വെല്ലുവിളിയാകും. അതേസമയം മധ്യനിരയിൽ 18-കാരൻ അയ്യൂബവാദിയുടെ മികവ് മൊറോക്കോയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. മറുവശത്ത് നെതർലാൻഡ്സിന്റെ ആക്രമണം കോഡിഗാക്പോ, ബ്രയാൻ ബ്രോബി എന്നിവരെ കേന്ദ്രീകരിച്ചാണ്. രണ്ട് ടീമുകൾക്കും ഈ മത്സരത്തിന് പ്രത്യേക വൈകാരിക പശ്ചാത്തലവുമുണ്ട്. നെതർലാൻഡ്സിൽ ജനിച്ചു വളർന്നതോ അവിടുത്തെ അക്കാദമികളിൽ പരിശീലനം നേടിയതോ ആയ നിരവധി താരങ്ങളാണ് ഇന്ന് മൊറോക്കോയ്ക്കായി കളിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇതൊരു സാധാരണ നോക്കൌട്ട് മത്സരം മാത്രമല്ല, രണ്ട് ഫുട്ബോൾ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയാണ്. ഈ മത്സരത്തിന്റെ വിധി നിർണയിക്കുക ക്ഷമയായിരിക്കും. നെതർലാൻഡ്സ് ആക്രമിച്ചുകൊണ്ടിരിക്കും, മൊറോക്കോ കാത്തിരുന്ന് തിരിച്ചടിക്കും. ആദ്യ ഗോൾ നേടുന്ന ടീമിന് വലിയ മാനസിക മുൻതൂക്കം ലഭിക്കുമെന്നത് ഉറപ്പാണ്. മത്സരം അധിക സമയത്തിലേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കോ നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കടലാസിലെ കരുത്തിൽ ഡച്ചുകാർക്ക് നേരിയ മുൻതൂക്കമുണ്ടാകാം. എന്നാൽ സമീപ വർഷങ്ങളിൽ ലോക ഫുട്ബോൾ പഠിച്ച ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് ഇതാണ്: മൊറോക്കോയെ ഒരിക്കലും ചെറുതായി കാണരുത്. അവരുടെ അച്ചടക്കവും ആത്മവിശ്വാസവും ഒരിക്കൽ കൂടി ചരിത്രം സൃഷ്ടിക്കുമോ, അതോ ടോട്ടൽ ഫുട്ബോളിന്റെ നാടായ നെതർലാൻഡ്സ് തങ്ങളുടെ മികവ് തെളിയിക്കുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്നത്തെ മത്സരങ്ങൾക്ക് ഫൈനൽ വിസിൽ മുഴങ്ങുന്നതോടെ മൂന്ന് ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറും. മൂന്ന് ടീമുകളുടെ സ്വപ്നം അവസാനിക്കും. സാംബോ താളമോ സമുറായിയുടെ വീര്യമോ ടോട്ടൽ ഫുട്ബോളിന്റെ കണിശതയോ ആഫ്രിക്കൻ പ്രതിരോധ മികവോ ജർമ്മൻ കൃത്യതയോ ലാറ്റിൻ അമേരിക്കൻ പാരമ്പര്യമോ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആ വിശേഷങ്ങളുമായി നാളെ വീണ്ടും.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.

ആകാശവാണി കോഴിക്കോട്. ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ഓം ശാന്തി ഓശാന, ബി കെ ഹരിനാരായണന്റെ രചന, ഷാൻ റഹ്മാന്റെ സംഗീതം, പാടിയത് വിനീത് ശ്രീനിവാസൻ.

ആകാശവാണി കോഴിക്കോട്. ഇനി പഞ്ചവാദ്യം കേൾക്കാം. ശ്രീ സി കെ സത്യനും സംഘവും അവതരിപ്പിക്കുന്നത്.

0: സി കെ സത്യനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യമാണ് ഇതുവരെ കേട്ടത്.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
7: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
6: വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
7: വേണ്ട, കഴിഞ്ഞ മാസമല്ലൊന്ന് വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ, സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
6: അടിപൊളി, എന്നാ വേഗം വിട്ടോ.
8: ആർ ബി ഐ പറയുന്നു,
9: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കുമാർ സാനു പാടിയ ഗാനം ചിത്രം 1942 എ ലവ് സ്റ്റോറി. ജാവേദ് അക്തറിന്റെ രചന, രാഹുൽ ദേവ് ബർമന്റെ സംഗീതം.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇനി തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ജഗമേ തന്തിരം എന്ന ചിത്രത്തിനു വേണ്ടി ധനുഷ്, സന്തോഷ് നാരായണൻ എന്നിവർ പാടിയ ഗാനം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: at 23,946. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
2: ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഓഫീസ് ജോലികൾക്കായി കൂടുതൽ സമയം ചെലവിടുന്നവർക്കുള്ള ചെയർ യോഗയെക്കുറിച്ചുള്ള വീഡിയോ മന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തുടർന്ന് നടന്ന സമൂഹ യോഗാചരണത്തിലും മന്ത്രി പങ്കെടുത്തു. ആരോഗ്യകരമായ വാർദ്ധക്യം യോഗയിലൂടെ എന്ന സന്ദേശമുയർത്തിയാണ് ഈ വർഷം യോഗാ ദിനം ആചരിച്ചത്. ലോക്ഭവനിലും അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ഗവർണറുടെ സെക്രട്ടറി ഡോക്ടർ വാസുകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക്ഭവനും മൈഭാരത് കേരളവും സംയുക്തമായാണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. ലോക്ഭവൻ, മൈഭാരത് ജീവനക്കാർ, യൂത്ത് ക്ലബ് അംഗങ്ങൾ, യുവജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ ശ്രീറാം ചിയാർ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. യോഗാഭ്യാസ പ്രകടനങ്ങളും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. തിരുവനന്തപുരം കളക്ട്രേറ്റിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ജീവനക്കാർക്കായി യോഗ ബോധവൽക്കരണ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പബ്ലിക് ഇനിഷ്യേറ്റീവ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ന്യൂസ് ലെറ്റർ ജില്ലാ കളക്ടർ അനുകുമാരി സബ് കളക്ടർ ആൽഫ്രഡ് ഓവിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഈ വർഷം സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ, മന്ത്രിമാരായ ഒ ജെ ജനീഷ്, റോജി എം ജോൺ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ചേർന്ന് ഫണ്ട് റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിച്ച ഫണ്ട് റണ്ണിൽ കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ 40,000-ലധികം പേർ പങ്കെടുത്തു. ഒളിമ്പ്യന്മാരായ പി ആർ ശ്രീജേഷ്, ജിൻസി ഫിലിപ്പ്, പി രാമചന്ദ്രൻ, സെബാസ്റ്റ്യൻ സേവിയർ തുടങ്ങിയ കായിക താരങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഇതാദ്യമായാണ് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ത്യയിൽ നടക്കുന്നത്. മുതിർന്ന പൗരസംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. അദാലത്തിൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്ന 70-ലധികം കേസുകൾ പരിഗണിച്ചു. തിരുവനന്തപുരം സബ് കളക്ടറും മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ഓഫീസറുമായ ആൽഫ്രഡ് ഓവിയുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത്. ട്രിബ്യൂണലിലെ ജീവനക്കാരും കൺസീലിയേഷൻ ഓഫീസർമാരും അദാലത്തിൽ പങ്കെടുത്തു. സൈബർ സാമ്പത്തിക തട്ടിപ്പുകളുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം RBI റീലത്തോൺ 2026 എന്ന സംസ്ഥാനതല ബൃഹത് ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടന്ന ചടങ്ങ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. RBI റീലത്തോൺ 2026 മൂന്ന് ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുന്നത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കോഴിക്കോട്. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. അല്പസമയത്തിനുള്ളിൽ 6:40 വാർത്താ വീക്ഷണം. നിയമസഭയിൽ ഇന്ന് 6:50 വയലും വീടും, 7:20 കമ്പോള നിലവാരം, കാലാവസ്ഥാ അറിയിപ്പുകൾ. 7:35 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്, 8:00 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 11:00 ലളിതഗാനങ്ങൾ. ഇനി ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:00 വചനാമൃതം, സി കേശവൻ നമ്പൂതിരി അവതരിപ്പിക്കുന്നു. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലിയിൽ കുട്ടമത്തിന്റെ കവിത രണ്ടുറുമ്പുകൾ, ആലാപനം പ്രേമ ഹരീന്ദ്രൻ, തുടർന്ന് പ്രഭാതഗീതം ശ്രദ്ധ, ചുറ്റുവട്ടത്തിൽ ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറത്തിൽ ഒരു തെരുവിന്റെ കഥ, തുടർന്ന് ആരോഗ്യം അമൂല്യം പരിപാടിയിൽ സിന്ധു പി യു സംസാരിക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, തുടർന്ന് കൃഷിദീപം, തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ നോവൽ ടൈമിൽ, 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില. ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 കയ്യൊപ്പ്, ശ്രീമതി ലില്ലി പ്രഭാകരൻ പങ്കെടുക്കുന്നു. 9:30 സുവർണ മലരുകൾ, 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പ്രോഗ്രാം, 12:10 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ, 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, 5:00 പുള്ളുവൻ പാട്ട്, കെ പി ഹരിനാരായണൻ, കെ പി കമലാക്ഷി എന്നിവർ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഐക്യഭാരതിയിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മാനസ് കെ കഥാകാർ, ഷഹല കെ പി സംസാരിക്കുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ലണ്ടനിലെ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന 1-ാം സെമി ഫൈനൽ മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു നവദില്യാം രാഷ്ട്രപതി ഭവനെ ശൗര്യ പുരസ്കാരാൻ പ്രായച്ഛത്. എയർ മാർഷൽ തരുണ ചൗധരി, ലഫ്റ്റനന്റ് ജനറൽ നീരജ് വാർഷണേയ, ലഫ്റ്റനന്റ് ജനറൽ വികാസ് റോഹേല ആദയ പുരസ്കൃതാ. ഹരിയാണ രാജസ്ഥാനയോർമധ്യേ ദശകത്രയേഭ്യ വിലംബിതായാ യമുനാ ജലവിഭാജന വിവാദസ്യ അദ്യ സമാധാനം ജാതം. സർവോച്ച ന്യായാലയേന രാമമന്ദിര ദാന പ്രകരണസ്യ കഥിത വിത്തീയ അനിയമിതതായാ ന്യായാലയ നിരീക്ഷണ അന്വേഷണസ്യ ത്വരാ യാചിക നിരാകൃത. CBSE ഇത്യനേന സാമ്പ്രതികായ ദശമവർഗായ ത്രിഭാഷാനീതിഃ നാനിവാര്യേതി ഘോഷിത. സർവകാരഃ വ്യാപാരസ്യ സുഗമതാം പ്രവർദ്ധയിതും പരിഷ്കാര സൂചനാതന്ത്രം പ്രവർത്തയതി. SIR ഇതി സ്വസ്തനാത് ദെഹല്യാം സമാരപ്സ്യതേ. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതീയ ക്രീഡകഃ കിദംബി ശ്രീകാന്തഃ US Open ക്രീഡായാം പുരുഷ ഏകല സ്പർദ്ധായാം രജത പദകം വിജിതവാൻ. അഥ വാർത്താഃ വിസ്തരേണ. അദ്യ നവദില്യാം രാഷ്ട്രപതിഭവനെ ഷഡ്വിംശത്യധികദ്വിസഹസ്രതമവർഷസ്യ ദ്വിതീയ രക്ഷാ അലങ്കരണ സമാരോഹെ രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുവര്യ ശൗര്യ പുരസ്കാരാൻ പ്രദത്തവതി. ശൗര്യ പുരസ്കാരാഃ രക്ഷാ സൈന്യബലാനാം കേന്ദ്രീയ സശസ്ത്ര ആരക്ഷകബലാനാം രാജ്യ കേന്ദ്രശാസിത ആരക്ഷകാണാം കാർമ്മികാണാം ച കൃതേ പ്രദീയന്തേ. एते पुरस्काराः सशस्त्रबलानां केन्द्रीय सशस्त्र आरक्षिबलानां अन्य सुरक्षा अभिकरणानां च कार्मिकाणां असाधारण शौर्य कार्यान् उद्दिश्य प्रदीयन्ते. एयर मार्शल तरुण चौधरी, लेफ्टिनेंट जनरल नीरज वार्षणेय, लेफ्टिनेंट जनरल विकास रोहेला, लेफ्टिनेंट जनरल हरबिंदर सिंह बंद्रा, लेफ्टिनेंट जनरल महेंद्र पाल सिंह च अतिविशिष्ट सेवा पदकं प्राप्तवन्तः. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനവര്യ, രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ, അന്യ കേന്ദ്രീയ മന്ത്രിണ, സശസ്ത്രസേനായാഃ വരിഷ്ഠാഃ അധികാരിണഃ ച അസ്മിൻ അവസരെ ഉപസ്ഥിതാഃ ആസന്. രാഷ്ട്രപതിഃ മുർമുഹു വര്യ ഇതഃ പൂർവം അസ്മിൻ മാസേ അഷ്ടദിനാങ്കേ രാഷ്ട്രപതിഭവനെ രക്ഷാ അലങ്കരണ സമാരോഹേ പ്രഥമചരണസ്യ ശൗര്യ പുരസ്കാരാൻ പ്രദത്തവതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അഫ്രിക്കാദേശസ്യ യാത്രയാഃ തൃതീയ ദിനെ സെഷെൽസ് ദേശസ്യ വിക്ടോറിയ നഗരസ്ഥസ്യ നവശക്തി വിനയഗർ ദേവാലയം ഗത്വാ പ്രാർത്ഥനാം കൃതവാൻ. സഹ തത്ര ഭാരതീയ പ്രവാസിഭിഃ അപി മിലിതവാൻ. പശ്ചാത് അദ്യ പീസ് പാർക്ക് ഇത്യത്ര സ്ഥിതായാഃ മഹാത്മാഗാന്ധിനഃ പ്രതിമായാഃ ഉപരി പുഷ്പാഞ്ജലിമപി അർപ്പിതവാൻ. പ്രധാനമന്ത്രി സെഷെൽസ് ദേശസ്യ ത്രിദിവസീയം സഫലം ഭ്രമണം സമാപ്യ ഭാരതം പ്രതി പ്രസ്ഥിതവാൻ. ഇതഃ പൂർവഞ്ച പ്രധാനമന്ത്രി മോദി സെഷെൽസ് ദേശസ്യ രാഷ്ട്രീയദിവസസ്യ സമാരോഹെ ഭാഗം അഗൃഹ്ണാത്, യത്ര ദേശസ്യ സ്വതന്ത്രതായാഃ പഞ്ചാശത് വർഷ പൂർത്തി സമാരോഹഃ ആയോജിതഃ ആസീത്. ശ്രീമോദിയെ സമ്മാനനീയ അതിഥിരൂപേണ ഉത്സവേ ഭാഗം അഗൃഹ്ണാത്. സെഷെൽസ് ദേശസ്യ രാഷ്ട്രപതിന ഡോക്ടർ പാട്രിക് ഹർമിനി വര്യസ്യ ആമന്ത്രണെ ആയോജിതേസ്മിൻ ഭ്രമണെ ദ്വയോഃ നേത്രോഃ മധ്യേ സ്വാസ്ഥ്യസേവ ശിക്ഷ ക്ഷമതാ നിർമ്മാണം സമുദ്രീയ സുരക്ഷ രക്ഷാ ഇത്യാദിഷു ക്ഷേത്രേഷു സഹകാരാദിഷു വിഷയേഷു വിസ്തൃതരൂപേണ വാർത്താലാപഃ അഭവത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് തസ്യ സെഷെൽസ് ദേശസ്യ യാത്ര മഹത്വപൂർണൈഃ പരിണാമൈഃ പൂരിതം അസ്തി, യേന ഭാരത സെഷെൽസ് ദേശയോഃ മൈത്രീ പ്രവർദ്ധിതാ ഭവിഷ്യതി. സാമാജികാന്തർജാലീയേ സന്ദേശേ പ്രധാനമന്ത്രി അവദത് യത് വിഗത പഞ്ചദശ വർഷേഷു ഉഭയോഃ ദേശയോഃ മധ്യേ സംബന്ധഃ സുദൃഢ വിശ്വാസേന സംയുക്ത പ്രഗതിനാ ച ചിഹ്നിതഃ അസ്തി. യദാ തു ആഗാമി പഞ്ചാശത് വർഷാണി നവാന്വേഷണേന സുസ്ഥിരതയാ സംയുക്ത സമൃദ്ധ്യാ ച നിർധാരിതാഃ ഭവിഷ്യന്തി. സഹ സെഷെൽസ് ദേശസ്യ സ്വാതന്ത്ര്യസ്യ പഞ്ചാശത്തമേ വർഷേ ആചര്യമാണസ്യ രാഷ്ട്രീയദിവസസ്യ സമാരോഹേ ഭാഗഗ്രഹണായ ഹർഷം പ്രകടിതവാൻ. ശ്രീമോദി സെഷെൽസ് ദേശസ്യ രാഷ്ട്രപത്യേ ഡോക്ടർ പാട്രിക് ഹർമിനി ഇത്യസ്മൈ സെഷെൽസ് ദേശസ്യ സർവ

കാരായ ജനാനാം ച സ്നേഹായ ധന്യവാദം അദദാത്. ഗൃഹമന്ത്രിണ അമിതശാഹസ്യോപസ്ഥിതോ അദ്യ നവദെഹല്യാം ഹരിയാണ രാജസ്ഥാനയോ സർവകാരയോ യമുനാജലപരിയോജനയാ നിർമ്മാണായ കാര്യാന്വയനായ ച സന്ധിപത്രേഷു ഹസ്താക്ഷരാണി ജാതാനി. അവസരേസ്മിൻ ഭാഷമാണഃ ശ്രീശാഹ അവദത് യത് അനയാ സന്ധ്യ ഹരിയാണ രാജസ്ഥാനയോ ജനാനാം പ്രായഃ ദശകത്രയ പുരാതന ജലസംബദ്ധ സമസ്യ സമാപിത അസ്തി. സഹ അവദത് യത് ഏഷാ സഹമതിഃ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ പ്രദത്തസ്യ സമാധാനമന്ത്രസ്യ ഉത്കൃഷ്ടം ഉദാഹരണം അസ്തീതി. പ്രിയാഃ ശ്രോതാരഃ, സംസ്കൃതവാർത്തയാ

0: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
0: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
3: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
2: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
0: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
3: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
0: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റു നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പങ്കിന് തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ആകെ 7 പ്രതികളാണുള്ളത്. കേസ് July 20 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ ഔദ്യോഗിക യോഗമാണ് ആനച്ചാലിൽ നടന്നത്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന 2 പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജെബി മേത്തർ MP പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
4: ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ അപഹരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്ക് പ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും.
4: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. BJP കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവെക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും

0: ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വയ്ക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് BJP ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് 4-ാമത്തെ കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച 3 കേസിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10-ാം ക്ലാസിലെത്തുമ്പോൾ 3-ാം ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 മില്ലിമീറ്റർ. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 20 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 10 സെന്റിമീറ്റർ വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
0: സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് 2-ാം സ്ഥാനം. നടുവിലെ പറമ്പൻ 3-ാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
3: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തന മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും. പ്രവർത്തന മാർഗരേഖ രാജ്യത്തിന്റെ അടിയന്തര ആരോഗ്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം TV പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം. അവതരണം നിരഞ്ജന. ഇന്ന് സഭാതലം പൊതുവെ

ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശൂന്യവേളയും ധനാഭ്യർത്ഥന ചർച്ചയും ഉൾപ്പെടെ സഭാ നടപടികളെല്ലാം ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. സാധാരണ നിലയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിക്കുമ്പോഴുള്ള വാഗ്വാദമോ വാക്കൌട്ടോ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഇന്നുണ്ടായില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ സംസാരിക്കവേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതിഷേധം അറിയിച്ചെങ്കിലും പ്രതിപക്ഷം തുടർന്നും സഭാ നടപടികളോട് സഹകരിക്കുന്ന കാഴ്ചയാണ് സഭാതലം സാക്ഷ്യം വഹിച്ചത്. രണ്ട് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങളും സംസ്ഥാനത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ട 10 ഉപക്ഷേപങ്ങളും ഇന്ന് സഭ പരിഗണിച്ചു. ലിസ്റ്റ് 1-2 പ്രകാരമുള്ള കടലാസുകൾ മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വച്ചു. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ LDF സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ധനസഹായ വിതരണം 3 മാസമായി മുടങ്ങിക്കിടക്കുന്നത് സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു നോട്ടീസിലെ ആവശ്യം. ഇതിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി VD സതീശൻ, ഒരു തയ്യാറെടുപ്പും നടത്താതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് LDF സർക്കാർ നടപ്പാക്കിയ തട്ടിക്കൂട്ട് പദ്ധതിയാണിതെന്ന് വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയ മാർച്ച് 16 പദ്ധതിയുടെ ആദ്യ ധനസഹായ വിതരണം നടത്തിയത്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ പരാതിയുണ്ടെന്നും ഇക്കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റിൽ 1770 കോടി രൂപ ഈ പദ്ധതിക്കായി മാറ്റിവച്ചിട്ടുണ്ടെന്നും എന്നാൽ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ പദ്ധതി പുനരാരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീകൾക്ക് സാമൂഹിക സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി LDF സർക്കാർ ആവിഷ്കരിച്ചതെന്ന് AC മൊയ്തീൻ അവകാശപ്പെട്ടു. പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. മറ്റു പല വിഷയങ്ങളിലും അതിവേഗം തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാലതാമസം വരുത്തുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. പദ്ധതിയെ തകർക്കാനാണ് ശ്രമമെന്നും 16 ലക്ഷത്തോളം വീട്ടമ്മമാരുടെ കണ്ണീര് കാണാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും AC മൊയ്തീൻ ആരോപിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120-ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ചു. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച 2500 രൂപ പെൻഷൻ പോലും നടപ്പാക്കാതെയാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോയത്. UDF സർക്കാർ ആകട്ടെ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച KSRTC സൗജന്യയാത്രാ പദ്ധതി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകളോടുള്ള സ്നേഹം ഇപ്പോൾ പറയുന്ന LDF സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ഠനം ചെയ്ത് സമരം നടത്തിയ ആശാവർക്കർമാരെ സഹായിക്കുന്നതിന് പകരം പാട്ടുപെറുക്കുകൾ എന്ന് പരിഹസിച്ചത് കേരളം മറന്നിട്ടില്ല. ആശാപ്രവർത്തകർക്കും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു നൽകിയത് ഈ സർക്കാരാണെന്നും VD സതീശൻ ഓർമ്മിപ്പിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയില്ല. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. അതീവ നിർഭാഗ്യകരമായ നിലപാടാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തുടരുന്നതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റ് പെൻഷനുകളോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. തോന്നിയവർക്കാണ് സഹായം നൽകുന്നതെന്ന വാചകം ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരേണ്ടതല്ലെന്നും പദ്ധതി തുടരുന്നതിനുള്ള വിയോജിപ്പ് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കുന്നത് സംബന്ധിച്ച് തോമസ് ഉണ്ണിയാടൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രകാരം ഇലക്ട്രിക് വാഹനം ഉൾപ്പെടെ എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും ഹെൽമറ്റ് നിർബന്ധമാണെങ്കിലും 250 വാട്ട്സിന് താഴെ പവറും 25 കിലോമീറ്റർ സ്പീഡും ഇല്ലാത്ത വാഹനങ്ങളെ നോൺ മോട്ടോർ വെഹിക്കിൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മറുപടി നൽകി. ഇത്തരം വാഹനങ്ങൾക്ക് ഹെൽമറ്റോ ഇൻഷുറൻസോ ആവശ്യമില്ല. അതിനാൽ ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ചട്ടനിർമ്മാണ അവകാശം വിനിയോഗിച്ച് ഇക്കാര്യത്തിൽ ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ BJP അംഗം വി മുരളീധരനാണ് 2-ാമത്തെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ മറുപടി നൽകി. ചികിത്സാ പിഴവുകൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സർജിക്കൽ പ്രോട്ടോകോൾ നടപ്പാക്കുന്നത് ഉൾപ്പെടെ സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈച്ചകൾ പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന് പകരം കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം ഏർപ്പെടുത്തുക, രോഗികളുടെ മുറിവുകൾ ശ്രദ്ധാപൂർവം പരിചരിക്കുക തുടങ്ങിയ കാര്യങ്ങളും നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകളിലെ അനുഭവം

0: സമ്പന്നരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അവരുടെ ശുപാർശകൾ അനുസരിച്ച് ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ സഭയിൽ ഉറപ്പു നൽകി. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. ചോദ്യോത്തരവേളയിൽ പ്രവീൺകുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയിലൂടെ 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷത്തേക്കാണ് കിട്ടുക. 900 കോടിയിൽ പരം രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കുക. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഈ തുക കിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പിടാൻ നിർബന്ധിതമായതും ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പി എം ശ്രീ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളിന് 1 കോടി രൂപയാണ് ലഭിക്കുകയെന്നും ഉഷാ വിജയന്റെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. തദ്ദേശ സ്വയംഭരണ ബ്ലോക്കുകളിൽ 1 എലിമെന്ററി സ്കൂളും സെക്കൻഡറി സ്കൂളുമാണ് പി എം ശ്രീ പദ്ധതിക്കായി തെരഞ്ഞെടുക്കേണ്ടത്. 40% കേരളവും 60% കേന്ദ്രവുമാണ് നൽകേണ്ടതെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റെടുത്ത 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 എണ്ണത്തിന്റെ നിർമ്മാണം മന്ദഗതിയിലാണെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നിയമസഭയെ അറിയിച്ചു. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഊരാളുങ്കൽ സൊസൈറ്റി നടത്തുന്ന പ്രവൃത്തികളുടെ ഗുണനിലവാര പരിശോധന കർശനമായി തന്നെ സർക്കാർ പാലിക്കുന്നുണ്ട്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണനിലവാര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതികൾ ലഭിച്ചാൽ അത് കൃത്യമായ അന്വേഷണം നടത്തും. ഇതിനു പുറമെ സൊസൈറ്റിയുടെ കീഴിൽ നടക്കുന്ന പ്രവൃത്തികളിൽ പ്രദേശവാസികളായ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിലും ആവശ്യമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വിശദമാക്കി. സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റുന്നതിനായി കെട്ടിക്കിടക്കുന്ന 200,000+ അപേക്ഷകളിൽ പരിഹാരം കാണുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. വിവിധ അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 25,000 അപേക്ഷകളിൽ എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കാൻ നടപടി സ്വീകരിക്കും. ഇതിനായി ജില്ലാ തലങ്ങളിൽ പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേക കമ്മീഷനെ നിയമിക്കും. റവന്യൂ വകുപ്പിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും റവന്യൂ മന്ത്രി സഭയെ അറിയിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 1,550 വില്ലേജുകളിൽ 839 ഇടത്തും ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തുടക്കമായിട്ടുണ്ടെന്ന് മറ്റൊരു ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. ഇതുവരെ 10.42 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തീകരിച്ചു. റവന്യൂ രേഖകളും ഡാറ്റകളും അതീവ സുരക്ഷിതമായാണ് സൂക്ഷിക്കുന്നത്. ഡിജിറ്റൽ സർവേ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 10ാം ക്ലാസ് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിനായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പര്യാപ്തമായ +1 സീറ്റുകൾ ലഭ്യമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ +1 സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇവിടങ്ങളിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും മന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. മുൻ സർക്കാരിന്റെ കാലത്ത് +1 സീറ്റുകളുടെ കാര്യത്തിൽ ജില്ലാതലത്തിലുണ്ടായിരുന്ന അസന്തുലിതാവസ്ഥ ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട്. നിലവിൽ ഓരോ വിദ്യാഭ്യാസ ജില്ലയും അടിസ്ഥാനമാക്കി സീറ്റുകളുടെ ആവശ്യകത വിലയിരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് +1 പ്രവേശനത്തിനുള്ള ഏകജാലക സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് 20 അംഗങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് അംഗം അൻവർ സാദത്താണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. CPM അംഗം AC മൊയ്തീന്റെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ഇതുവരെ കേട്ടത് നിയമസഭയിൽ നിന്ന്.
1: ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെടുമ്പോഴും ചില ആഗ്രഹങ്ങൾ കൈവിട്ടു പോകുമ്പോഴും മനുഷ്യന്റെ മനസ്സ് തളർന്നു പോകും. നഷ്ടങ്ങളിൽ മനംനൊന്ത് ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. നഷ്ടപ്പെട്ടതിനേക്കാൾ ഇനിയും പലതും നേടിയെടുക്കാൻ ജീവിതം ബാക്കിയുണ്ടല്ലോ എന്നാരും ചിന്തിക്കാറില്ല. കൈവിട്ടു പോയതിനെ ഓർത്ത് കരയുമ്പോൾ ബാക്കിയുള്ള ജീവിതത്തെ മറക്കരുത്. എല്ലാവർക്കും എല്ലാം നേരിടാനും എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനുമുള്ള മനസ്സും സന്തോഷമുള്ള ഒരു ജീവിതവും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ഓമന മൃഗങ്ങളെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. നായകളിൽ ഡോക്കിംഗ് അഥവാ വാൽ മുറിച്ചു മാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ഇനി ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കാണാൻ പോയി. നഗരത്തിലെ തിരക്കുള്ള ഒരു സ്ഥലത്താണ് വീട്. സുഹൃത്തിന്റെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. കതക് തുറന്നു വന്ന സുഹൃത്തിന്റെ കയ്യിൽ സ്വന്തം കുട്ടിയെ പോലെ ഒരു നായയുണ്ട്. അതിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, മടിയിൽ കിടത്തുന്നു, ഒപ്പം എന്നോട് സംസാരിക്കുന്നുണ്ട്. സ്വന്തം കുട്ടികളെ പോലെ എത്ര അരുമയായാണ് അവർ അതിനെ പരിപാലിക്കുന്നതെന്നോ. എന്തസുഖം വന്നാലും ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. പ്രത്യേക ആഹാരക്രമം എല്ലാം ഉണ്ട്. ഒറ്റപ്പെട്ട് താമസിക്കുന്ന മാതാപിതാക്കൾക്ക് ഓമന മൃഗങ്ങൾ ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. എന്തിനാണ് ഈ കഥയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? കാര്യമുണ്ട്. നമ്മുടെ ഓമന മൃഗങ്ങൾക്ക് എന്ത് പറ്റിയാലും ഇന്ന് ഒരുപാട് ചികിത്സയുണ്ട്, സർജറി വരെയുണ്ട്. പക്ഷേ സർജറിക്ക് അവരെ സജ്ജരാക്കാനും സർജറി കഴിഞ്ഞുള്ള പരിപാലനം ഒക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാ ഈ ചർച്ച കേൾക്കൂ. വെറ്റിനറി സർജനായ ഡോക്ടർ അനൂപ് ആറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ അനൂപ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: ഡോക്ടർ അനൂപ്. ഇന്നിപ്പം നമ്മള് പെറ്റ്സ് അല്ലെങ്കിൽ അരുമ മൃഗങ്ങൾ എന്ന് പറയുമ്പം മിക്ക ആൾക്കാരും ഇപ്പം വളർത്തുന്നുണ്ട്. ആദ്യം തൊട്ടേ മനുഷ്യരുടെ കൂടെ ഈ മൃഗങ്ങൾ ഉണ്ട്. ഈ ഒരു പ്രവണത കൂടുന്നതിന്റെ ഒരു കാരണം എന്തുവാണ്?
2: ബേസിക്കലി മാൻ ബീയിങ് എ സോഷ്യൽ അനിമൽ എന്നുള്ള ഒരു വാക്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒരു അനിമൽ എന്ന് പറയുന്ന ഡോഗാണ്. ഏർലി മാൻ്റെ ടൈം മുതൽ നമ്മളോടൊപ്പം ഉള്ള, അതായത് നമ്മളുടെ എവല്യൂഷനോടൊപ്പം തന്നെ ഇവോൾവ് ചെയ്ത് വന്ന ഒരു അനിമൽ തന്നെയാണ് ഡോഗ്. ഒഫ്കോഴ്സ് അതിനുശേഷം പല അരുമ മൃഗങ്ങളെയും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. അപ്പം മനുഷ്യൻ ഒരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നമ്മുടെ ഒപ്പമുള്ള ഒരു അനിമൽ എന്നുള്ള രീതിയിലാണ് അരുമ മൃഗങ്ങൾ നമ്മൾ എടുത്ത് വളർത്തുന്നത്. അത് എസ്പെഷ്യലി നമ്മൾ മൊത്തമായി നോക്കിക്കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ കൊറോണയുടെ സമയത്ത് നമ്മൾ ഐസൊലേറ്റഡ് ആയിപ്പോയ ആ സമയത്ത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും ഒക്കെ പറ്റിയ ഒരു കമ്പാനിയനായി മാറുകയാണ് ചെയ്തത്. കൊറോണയ്ക്ക് ശേഷം വളരെ ഹ്യൂജ് ആയിട്ട് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വരുന്ന ഒപിയുടെ എണ്ണം നോക്കിയാലും ടോട്ടൽ പെറ്റ് പോപ്പുലേഷൻ നോക്കിയാലും വളരെ ഡ്രാസ്റ്റിക്കലി കൊറോണയ്ക്ക് ശേഷം എസ്പെഷ്യലി കേരളത്തിൽ നല്ല കൂടുതലാണ്.
1: നമ്മൾ ഈ അരുമ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻലി നമ്മുടെ നായും പൂച്ചകളും ആണ്. മറ്റേ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം സർ, നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയമാണ് നമ്മുടെ പെറ്റ്സിന്റെ ശസ്ത്രക്രിയകൾ. അപ്പം ഏതൊക്കെ എങ്ങനത്തെയൊക്കെ ശസ്ത്രക്രിയകളാണ് നമ്മുടെ പെറ്റ്സിന് മിക്കവാറും ചെയ്യുന്നത്?
2: നമുക്ക് ശരിക്കും ഒരു 10 കൊല്ലം മുമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ശസ്ത്രക്രിയ വെറ്റിനറിയിൽ ഒരുപാട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലം കൊണ്ടാണ് ശസ്ത്രക്രിയ നമുക്ക് എത്രത്തോളം അനിമൽസിൽ ചെയ്യാം. നമ്മുടെ നാട്ടിലത്തെ കാര്യമാണ്, നമ്മൾ പുറം രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഹ്യൂമൻസിൽ ചെയ്യുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ജനറൽ അനസ്തീഷ്യയിൽ, അത് ഇഞ്ചെക്റ്റബിൾ ആയാലും ശരി, അതായത് മരുന്ന് കൊടുത്തുള്ള ജനറൽ അനസ്തീഷ്യയും, അതുപോലെ തന്നെ നമുക്ക് വായു

0: കൂടെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻഹലന്റ് അനസ്തീഷ്യയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇപ്പൊ ആനിമൽസിൽ ചെയ്യാൻ കഴിയും. അതിനുള്ള സഫിസ്റ്റിക്കേഷനും എല്ലാം അവൈലബിൾ ആണ്. ഒരു പക്ഷേ മനുഷ്യനിൽ ചെയ്യുന്ന ഒരു 80% സർജറികളും നമുക്ക് ഇപ്പോൾ ആനിമൽസിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സർജറികൾ ഇപ്പോൾ നമ്മുടെ നഗരപരിധിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സർജറി വന്ധ്യീകരണ ശസ്ത്രക്രിയ തന്നെയാണ്, അല്ല അഥവാ ABC പ്രോഗ്രാം അല്ലെങ്കിൽ ആനിമൽ ബർത്ത് കൺട്രോൾ. അത് പണ്ടൊക്കെ ചെയ്തിരുന്നത് പോലെയല്ല, ഇപ്പൊ വളരെ ചെറിയ താക്കോൽ ദ്വാരം പോലത്തെ വളരെ ചെറിയ ഇൻസിഷനിലൂടെയും ഒട്ടും കോംപ്ലിക്കേഷനുകൾ ഇല്ലാതെയും ഒരുപാട് സ്ഥലത്തും ഇപ്പൊ ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രൈവറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കൊടപ്പനക്കുന്ന് സർക്കാരിന്റെ കീഴിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി നമ്മുടെ ഡിസ്ട്രിക്ട് വെറ്റിനറി സെന്റർ അവിടെയൊക്കെ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ട് വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻ ഇങ്ങനത്തെ സർജറികൾ നടക്കുന്നുണ്ട്. വന്ധ്യീകരണ ശസ്ത്രക്രിയ അല്ലാതെ ഡിസീസ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന മറ്റെല്ലാ ശസ്ത്രക്രിയകളും, എല്ലിന്റെ ശസ്ത്രക്രിയ, സ്പൈനൽ സർജറീസ്, പണ്ടൊക്കെ അനിമൽസിന് സ്പൈനൽ സർജറീസിനെ പറ്റി നമുക്ക് ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്പൈനൽ സർജറി ചെയ്യുന്ന ഒന്നോ രണ്ടോ സർജന്മാരെ നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ കാലഘട്ടം മാറി, നമ്മൾ സ്പൈനൽ സർജറിയിലോട്ട് കടന്നിട്ടുണ്ട്. പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോ സ്പൈനൽ സർജറീസ് വളരെ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്നും മുമ്പോട്ട് പോയി ക്രേനിയൽ സർജറീസ്, തലച്ചോറിനുണ്ടാക്കുന്ന ക്ഷതങ്ങൾ അല്ലെങ്കിൽ തലയിലെ ക്രേനിയം, തലയൊട്ടിയിൽ പൊട്ടല്, ഇങ്ങനത്തെ സർജറികളോട് വരെ നമ്മൾ അഡ്വാൻസ് ചെയ്ത് കഴിയും. പിന്നെ സോഫ്റ്റ് ടിഷ്യൂ സർജറീസ്, അതായത് നമ്മുടെ ബോഡിയിലുള്ള സോഫ്റ്റ് ടിഷ്യൂ, അതായത് പെരിട്ടോണിയം അല്ലെങ്കിൽ വയറ്, കൊടല്, ലിവർ സംബന്ധമായ സർജറികളും ഒരുപാട് ഒരുപാട് അഡ്വാൻസ് ചെയ്തു. പണ്ടൊക്കെ ഒരു പക്ഷെ ഒരു 10-12 കൊല്ലത്തിന് മുമ്പ് ഒരു ട്യൂമർ അല്ലെങ്കിൽ ഒരു വയറിനകത്തൊരു മുഴ ഡയഗ്നോസ് ചെയ്ത ഡോഗിനെ ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിൽ ഇന്ന് ഡോഗിനെക്കാട്ടിലും, അല്ലെങ്കിൽ ഒരു 10 കിലോ ഉള്ള ഡോഗിന് ഒരു 12 കിലോ ഉള്ള ട്യൂമറിന്റെ ഡോഗിനെ പോലും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വെറ്റിനറി സയൻസ് കേരളത്തിൽ വളർന്നു എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അത് മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഗവൺമെന്റിന്റെ കീഴിലുള്ള കൊടപ്പനക്കുന്നുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നമുക്ക് 4-5 അതിസങ്കീർണമായ സർജറികൾ നടക്കുന്നു. അതിൽ ഒരു 80-90% കേസുകളും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻസ്മെന്റ് ആണ്. ഇപ്പോൾ
1: ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ
0: ജീവിക്കുന്നിടത്തോളം ജീവിക്കും എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി. പിന്നെ ഇപ്പോഴത്തെ ഓണറും, പണ്ട് ഡോഗ് എന്നുള്ളത് ഒരു ഗാർഡ് അല്ലെങ്കിൽ ഒരു കള്ളം കയറാതിരിക്കാനുള്ള ഒരാൾ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ന് അവൻ കുടുംബത്തിലെ ഒരു അംഗമാണ്. ചില കഥകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇപ്പൊ ബോംബെയിൽ നിന്ന് നമുക്ക് ലിയോ എന്നൊരു പേഷ്യന്റ് കൊടപ്പനക്കുന്ന് വരുമായിരുന്നു. 21 ഡയാലിസിസ് ആണ് ആ പേഷ്യന്റ് നമ്മൾ ചെയ്തത്. അവര് ഈ പേഷ്യന്റിന് വേണ്ടി ബോംബെയിൽ നിന്നും വർക്കെല്ലാം നിർത്തി അവരിവിടെ കൊടപ്പനക്കുന്ന് വന്ന് ഫ്ളാറ്റ് റെന്റിനെടുത്ത് താമസിച്ച് 6 മാസത്തോളം അവരിവിടെ നിൽക്കുകയും 21 ഡയാലിസിസ് ആ പേഷ്യന്റ് നടക്കുകയും.
1: ലിയോ നായയാണ്.
0: നായയാണ്. അപ്പൊ അവർക്ക് ലിയോ എന്ന് പറയുന്നത് സ്വന്തം മകനാണ്. എനിക്കിപ്പോഴും ഓർമ്മ എന്ന് പറഞ്ഞാൽ അവരവനെ താഴെ വെക്കില്ല. അവര് ബേസിക്കലി ബോംബെയിലായിരുന്നു. അവർക്കൊരു ലെപ്റ്റോസ്പൈറ വന്ന്, അതായത് എലിപ്പനി വന്ന് കിഡ്നി തകർന്നു പോയ പേഷ്യന്റ് ആണ്. അങ്ങനെ അവര് വന്ന് ഡയാലിസിസ് ചെയ്ത് ലിയോ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയി തിരിച്ചു പോകുന്നുണ്ട്. അവർ പോകാൻ നേരത്ത് നമ്മുടെ അവിടുത്തെ എല്ലാ ഡോക്ടർമാർക്കും ലിയോയുടെ ഫോട്ടോ വെച്ചൊരു കപ്പാണ് പ്രസന്റ്. അതിപ്പോഴും എന്റെ വീട്ടിലിരിക്കുന്നു. അപ്പൊ ആ പണ്ടത്തെ ആ ഗാർഡ് ഡോഗ് അല്ലെങ്കിൽ കള്ളം കയറാതിരിക്കാനുള്ള ആളെന്നുള്ളതിനുപരി അവൻ വീട്ടിനകത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലേക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായി മാറി.
1: സാർ പറഞ്ഞതൊരു രോഗം വരുമ്പം ചെയ്യുന്ന സർജറികൾ, ഇപ്പൊ മിക്കവാറും എല്ലാ സർജറികളും നമ്മുടെ മനുഷ്യരിൽ ചെയ്യുന്ന മാതിരി തന്നെ ഈ അരുമൃഗങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊഴിച്ചൊരു വേറൊരു സബ്ജക്ട് ഉണ്ടല്ലോ, കോസ്മെറ്റിക് സർജറി എന്ന് പറയും. നമ്മുടെ ഒരു സൗന്ദര്യവൽക്കരണം.
0: ഈ കോസ്മെറ്റിക് സർജറിയില് പ്രശ്നം എന്ന് പറയുന്നത് ഇതിലൊരു ലീഗാലിറ്റി ഇഷ്യൂ നമ്മളെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമെന്ന് ഞാൻ പറയും, പുറം രാജ്യങ്ങളിൽ കോസ്മെറ്റിക് സർജറി വളരെ കോമൺ ആണ്. ഈ കോസ്മെറ്റിക് സർജറിയിൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് സർജറി അതുപോലെ റീകോൺസ്റ്റിറ്റ്യൂട്ടീവ് സർജറി എന്നൊക്കെ പറയാം. അതായത് ഇപ്പം വളരെ നോർമലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു സർജറിയാണ് ഇയർ ക്രോപ്പിംഗ്. അതെന്ന് പറയുന്നത് ഇപ്പം ഡോബർമാൻ അല്ലെങ്കിൽ ചില ഡോഗുകൾക്ക് ഇയർ താന്നായിരിക്കും കിടക്കുക, പക്ഷെ അവർക്ക് അവരുടെ ആ ലുക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വൈബ് മാറ്റുന്നത് പൊങ്ങി നിൽക്കുന്ന ഇയറുകളായിരിക്കും. അപ്പൊ അങ്ങനത്തെ സർജറി ചെയ്യാനുള്ള താല്പര്യം ഒരുപാട് ഓണേഴ്സ് പ്രകടിപ്പിക്കുന്നു. പക്ഷെ ഇയർ ക്രോപ്പിംഗ് അതുപോലെ ഡോക്കിംഗ് എന്ന് പറയുന്നത് വാല് മുറിച്ചുകളെ ഇതെല്ലാം ഇപ്പോഴും ഇന്ത്യയിൽ ലീഗാലിറ്റി ഇഷ്യൂസ് നിലനിൽക്കുന്ന ഒരു സർജറി.
1: ലീഗലി നമുക്ക് ഇവിടെ പെർമിസിബിൾ അല്ലേ, അതോ അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ ഇല്ലേ?
0: അത് സാർ, ഇടയ്ക്ക് നമുക്ക് ലീഗലി ഇത് ബാൻ ചെയ്തിരുന്നു. അതായത് ഇയർ ക്രോപ്പിംഗ് ഡോക്കിംഗ് പോലെയുള്ള പ്രൊസീജിയർ ബാൻ ചെയ്തിരുന്നു. പക്ഷെ അത് കുറച്ച് നാൾക്ക് ശേഷം അത് ആ ബാനിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. പക്ഷെ ഇപ്പോഴും അത് ഫുള്ളി ബാൻഡ് ആണോ അതോ അത് നമുക്ക് ചെയ്യാമോ എന്നുള്ള അതിന് ഇപ്പോഴും ഒരു ലീഗാലിറ്റി ക്ലാരിറ്റി വന്നിട്ടില്ല. ഇതല്ലാതെ നമുക്ക് ഒരുപാട് കോസ്മെറ്റിക് സർജറീസ് ഉണ്ട്. ഇപ്പം നമുക്ക് കണ്ണിന് അഫക്ട് ചെയ്യുന്ന എൻട്രോപ്പിയോൺ, എൻട്രോപ്പിയോൺ വളരെ കോമൺ ആയിട്ട് ഡോഗിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് പലപ്പോഴും അണ്ടർ ഡയഗ്നോസ്ഡ് ആണ്, അല്ലെങ്കിൽ അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ. അത് കണ്ണിന്റെ പോള ചുരുണ്ട അകത്തേക്ക് വരും. അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം വരുന്നത്. പക്ഷെ ഇത് വന്ന് വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണിൽ സ്ഥിരമായ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവര് മരുന്നൊഴിക്കും, നമ്മുടെ ഓണേഴ്സ് വന്ന് കംപ്ലൈന്റ് പറയും, മരുന്നൊഴിക്കും,

0: മാറും, വീണ്ടും തിരിച്ചു വരും. അപ്പൊ അങ്ങനത്തെ സർജറികളിൽ നമുക്ക് വീണ്ടും കോസ്മെറ്റിക് സർജറി അപ്ലൈ ചെയ്യേണ്ടി വരും. പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് സർജറി, കോൺസിലർ, അത് ശരിക്കും ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറിയാണ്. എക്യുപ്മെന്റ്സ് കുറച്ച് ബെറ്റർ എക്യുപ്മെന്റ്സ് വേണം, നമുക്ക് മാഗ്നിഫൈയിങ് ലൂപ്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ആ ഒരു രീതിയിലുള്ള സർജറി ഇപ്പൊ വളരെ വളരെ എന്താ പറയാ ഡിമാൻഡ് ഉണ്ട്. പക്ഷെ അതിന്റെ ലീഗാലിറ്റി ആണ് ബേസിക്കലി നമ്മുടെ രാജ്യത്ത് ഒരു ഇഷ്യൂ.
1: ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സർജറീസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്മെറ്റിക് സർജറി സർ പറഞ്ഞ മാതിരി ഇപ്പൊ അതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ട്, എന്തുവാന്ന് ക്ലിയർ അല്ലാത്തതുകൊണ്ട് മറ്റ് സർജറീസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ എ ബി സി തൊട്ട് തുടങ്ങാം, വന്ധ്യതകരണത്തിന് വേണ്ടി ചെയ്യുന്നത്, അപ്പൊ അത് കഴിഞ്ഞാല് ഒരു പെറ്റ് ഓണർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ സർജറി?
0: ആഫ്റ്റർ സർജറിക്ക് തൊട്ടു ഞാൻ ബിഫോർ സർജറിയും കൂടെ അങ്ങ് പറയാം. കാരണം നമ്മൾ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പേഷ്യന്റിന് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു ബ്ലഡ് ചെക്ക് ആണ്. നമ്മുടെ ഡോഗ്സിനായാലും കാറ്റ്സിനായാലും മറ്റ് പെറ്റ് ആനിമൽസിനായാലും ഇൻഹറന്റ് ആയിട്ടും അതേപോലെ അസിംപ്റ്റമാറ്റിക്, അതായത് സിംറ്റംസ് ഒന്നും കാണിക്കില്ല, ലക്ഷണം കാണാത്ത ചില രോഗങ്ങൾ ഒടുങ്ങിയിരിപ്പുണ്ട്. അങ്ങനത്തെ കേസുകളിൽ ഈ സർജറി കഴിഞ്ഞിട്ട് ഈ രോഗം ഫ്ലെയർ ചെയ്യാനും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പൊ പ്രൈമറിയായി നമ്മളൊരു സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ നല്ലൊരു ഒരു കെയർ കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ബ്ലഡ് ചെക്ക് എടുക്കണം. ബ്ലഡ് ചെക്ക് എടുത്ത് പറ്റുമെങ്കിൽ നമ്മളൊരു റേഡിയോഗ്രാഫ് എക്സ്റേ, അതായത് ചെസ്റ്റിന്റെതും അബ്ഡോമിന്റെ ഒരു എക്സ്റേയും കൂടെ എടുത്താൽ പേഷ്യന്റ് സർജറിക്ക് ഫിറ്റ് ആണോ എന്നുള്ളതിന് നമുക്കൊരു ദൃഢത കിട്ടും. പേഷ്യന്റ് ഫിറ്റ് ആണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് സർജറിയിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അത് മാത്രമല്ല, ഈ ബ്ലഡ് ടെസ്റ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അനസ്തേഷ്യ ചൂസ് ചെയ്യുന്നത്. ഈ എന്ത് അനസ്തേഷ്യ കൊടുക്കണം, ഇഞ്ചക്റ്റബിൾ ആണോ ഇൻഹലന്റ് ആണോ, അതേപോലെ ഇഞ്ചക്റ്റബിൾ ആണെങ്കിൽ തന്നെ അതിൽ ഏതെങ്കിലും കിഡ്നിക്ക് പ്രശ്നമുള്ള പേഷ്യന്റ് ആണെങ്കിൽ അങ്ങനത്തെ സേഫ് ആയിട്ടുള്ള അനസ്തെറ്റിക് ചൂസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും. അപ്പൊ പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും അബ്ഡോമിനൽ സ്കാനിങ്ങും അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ലൂപ്പ് ഇട്ട് ചെയ്താലാണ് എപ്പോഴും സേഫ്.
1: നല്ലത്. പിന്നെ അത് സർജറിക്ക് വരുന്നതിന് മുന്നേ മുന്നൊരുക്കം,
0: അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും വെറ്റിനറി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സർജറി ഫിക്സ് ചെയ്യുന്നു, പിന്നെ ഓണറിനെ നമ്മൾ കാണുന്ന സർജറി ഡാണ്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി, നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സർജറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ സർജിക്കൽ കൗൺസിലിംഗ് തന്നെ ഉണ്ട്. നമുക്ക് ഓണറിന്റെ കൂടെ ഒരു അരമണിക്കൂർ ഡോക്ടർ സ്പെൻഡ് ചെയ്യണം, ചെയ്യും. അപ്പം ഓണറിന്റെ അടുത്ത് നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം പറയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സർജറിക്ക് മുമ്പായിട്ട് ഫുഡും വെള്ളവും നമ്മൾ വിത്ഡ്രോ ചെയ്യണം. എൻ പി ഒ എന്ന് പറഞ്ഞ നിൽ പെർ ഓസ്, അതാണ് അതിന്റെ ഒരു സയന്റിഫിക് പദം. അതിൽ നമ്മൾ ഇപ്പം ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 12 മണിക്കൂർ വരെ ഫുഡ് വിത്ത് ഹെൽഡ് ചെയ്യണം, ഫുഡ് കൊടുക്കാതെ നമ്മൾ എം ടി സ്റ്റൊമക്കിൽ കീപ്പ് ചെയ്യണം. കാറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 6 to 8 hours കീപ്പ് ചെയ്യണം, അതാണ് ഒരു സേഫ് പീരീഡ്. ചില ഡോക്ടേഴ്സ് 12 എന്നുള്ള 24 മണിക്കൂർ ചൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു പ്രൊസീജർ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും സർജറി കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കുന്നവരെ പേഷ്യന്റിനെ കുളിപ്പിക്കാൻ പറ്റില്ല. പെറ്റ്സ് നമുക്കറിയാം, പെറ്റ്സിന്റെ ഫറും അതേപോലെ ഇതൊക്കെ ഡേർട്ടി ആയിരിക്കാം, ഭയങ്കര സ്മെല്ലി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓണറിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കഴിവതും സർജറിക്ക് തലേന്ന് നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി കൊണ്ടുവരാം. പിന്നെ ഡോഗ്സിന് ബേസിക്കലി സർജറി ആണെന്നൊന്നും അവർക്കറിയില്ല. ഇപ്പൊ മനുഷ്യന്റെ കേസ് പറയുകയാണെങ്കിൽ മനുഷ്യനറിയാം, ഓ നാളെ എനിക്ക് സർജറിയാണ്. പക്ഷെ ഡോഗ് അങ്ങനെ ഒരു പ്രിപ്പറേറ്ററി ഫേസിൽ ഡോഗ് ഒരിക്കലും പോകില്ല. അപ്പൊ ആ ഒരു പ്രിപ്പറേറ്ററി ഫേസ് എല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ വേണം ചെയ്യാം. അപ്പൊ ഡോഗിന് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുക, തലേ ദിവസം നല്ല ഹൈഡ്രേറ്റ് ചെയ്ത്, അതായത് സ്റ്റോപ്പ് ചെയ്യുന്ന വരെ നല്ല ഫുഡ് കൊടുക്കുക. പിന്നെ കഴിവതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പം ഡോഗിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ഡിയർ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും വീട്ടിലുണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും ഇളയ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന നമ്മുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെയായിരിക്കാം. അപ്പൊ ഏറ്റവും ഡോഗിന് ഡിയർ ആയിട്ടുള്ള ഒരാളാണോ അയാളും, പിന്നെ കൂടെ ഒരു ഹെൽപ്പിന് ഒരാൾ, മിനിമം 2 bystanders എങ്കിലും നമുക്ക് ഡോഗിന് വേണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു റാഷ് ഡ്രൈവിംഗ് അതേപോലെ ഒരു ടെൻസ്ഡ് ഡ്രൈവിംഗ് ഒന്നും കൊടുക്കാണ്ട് ഇപ്പൊ നമുക്ക്
1: സമ്മർദ്ദത്തിൽ കൊണ്ടുവരും,
0: ഒരിക്കലും എത്താൻ പാടില്ല. ഇപ്പൊ നമുക്കൊരു സർജറി ആണെങ്കിൽ തലേന്ന് നമ്മൾ അഡ്മിറ്റ് ആവും. ഇപ്പൊ വെറ്റിനറിയുടെ കേസിൽ തലേന്ന് അഡ്മിറ്റ് ആവുന്ന പ്രവണത വളരെ കുറവാണ്. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ തലേന്നെ ഓൺബോർഡ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രെസ് പീരീഡ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം. ബേസിക്കലി ഫുഡ് കൊടുക്കുന്ന കാര്യം നോക്കണം, ബ്ലഡ് ടെസ്റ്റ്, ബാക്കി അനാലിസിസ്
1: ഉറപ്പായും.
0: ഇത് പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ്. നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇതിലും അതീവ ജാഗ്രത പുലർത്തണം. നേരത്തെ പറഞ്ഞതുപോലെ സർജറി കഴിഞ്ഞു എന്ന് ഡോഗിന് അറിയില്ല. അതുകൊണ്ട് ഡോഗ് ഒരു നോർമൽ ലൈഫിലേക്ക് അങ്ങ് എൻ്റർ ചെയ്യും. അവൻ ചിലപ്പോൾ ഓടും, ചാടും, തലകീഴം അറിയും, നിങ്ങളെ കാണുമ്പോൾ രണ്ട് കാലിൽ നിന്ന് പൊങ്ങും. പക്ഷെ അതൊക്കെ സർജിക്കൽ കോംപ്ലിക്കേഷൻസ് കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പം പോസ്റ്റ് സർജറിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഡോക്ടർ പറയുന്ന കൃത്യമായിട്ടുള്ള ഇഞ്ചക്ഷൻസ് കൃത്യമായി മുടങ്ങാതെ എടുക്കണം. പിന്നെ മിക്കപ്പോഴും നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഒരു 7 to 10 days ആയിരിക്കും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇഞ്ചക്ഷൻസ് വരുന്നത്. സർജറിയുടെ ആ ഒരു സങ്കീർണത അനുസരിച്ചായിരിക്കും ഡോക്ടർ അത് ചൂസ് ചെയ്യുക. അത് കൃത്യമായി ഫോളോ ചെയ്യണം. അതുപോലെ സർജറി കഴിഞ്ഞ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്റ്റഡ് ആവാൻ നോക്കണം. കാരണം ഡോഗിനെ സംബന്ധിച്ചിടത്തോളം അതിന് മൂത്രം ഒഴിക്കാനോ ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ സർജിക്കൽ വൂണ്ടിൽ മൂത്രം വീഴുകയോ അല്ലെങ്കിൽ വെള്ളം പറ്റുകയോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷനുള്ള സാധ്യത. അപ്പം ആ ഒരു പീരീഡ് 7 to 10 days പോസ്റ്റ് സർജറി നമ്മൾ തന്നെ കൂടെ

0: ഒരാൾ നിൽക്കണം. ഒരു കൊച്ചുകുട്ടിയുടെ സർജറി കഴിഞ്ഞാൽ എങ്ങനെ നോക്കുന്നു, അത്രയും ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കണം,
1: നോക്കേണ്ട
0: ആവശ്യകതയുണ്ട്. പിന്നെ സർജറി കഴിഞ്ഞിട്ടുള്ള ഫുഡിന്റെ ഷെഡ്യൂൾ, അത് ഡോക്ടർ പറയും. പ്രത്യേകിച്ച് ഇപ്പൊ ആമാശയത്തിന്റെ സർജറി ഒക്കെ കഴിയുവാണെങ്കിൽ നമുക്കൊരു ആദ്യത്തെ 2 ദിവസത്തോളം ഫുഡ് കൊടുക്കാൻ കഴിയില്ല. ഇപ്പം സ്റ്റൊമക്കിൽ വരുന്ന ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് സ്റ്റൊമക്കിൽ വരുന്നതായിട്ടുണ്ട്. നമ്മൾ സ്റ്റൊമക്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് 3 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഫുഡ് വിത്ത്ഹെൽഡ് ചെയ്യാൻ പറയും. പക്ഷെ ഡോഗിന് ക്രേവിംഗ് ഉണ്ടാവും, ഡോഗിന് ബോധം കണ്ട് കഴിയുമ്പോൾ തന്നെ ഫുഡ് ചോദിക്കും. അപ്പൊ നമുക്ക് അവരോടുള്ള സ്നേഹം നമ്മൾ ചിലപ്പോൾ ഫുഡ് കൊടുക്കും, പക്ഷെ അത് നമുക്കൊരു നെഗറ്റീവായിട്ട് ഭവിക്കും. അങ്ങനെ സർജറി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഇതേപോലെ പോസ്റ്റ് സർജിക്കൽ കൗൺസിലിംഗ് നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കും.
1: ഡോക്ടർ സൂചിപ്പിച്ച മാതിരി തന്നെ മൃഗങ്ങൾക്ക് അറിയത്തില്ല, അപ്പൊ അത് കൂടാൻ തുടങ്ങും. അപ്പൊ അതിനെയൊക്കെ റിസ്ട്രെയിൻ ചെയ്ത് വെക്കണോ, നമ്മൾ കെട്ടി വെക്കണോ, അല്ലെങ്കിൽ സപ്പോസ് എങ്ങനെ അങ്ങനത്തെ വല്ലതും സർജറി ആണെങ്കിൽ?
0: സാർ, പലപ്പോഴും നമ്മൾ കാണുമ്പോൾ നല്ല നമ്മൾ വളരെ ഡിയറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മോനെ പോലെ വളർത്തുവാണെങ്കിൽ ദർ ഈസ് എ ടെലിപ്പതി ഹാപ്പനിങ് ബിറ്റ്വീൻ ദ ഓണർ ആൻഡ് ദ ഡോഗ്.
1: പറഞ്ഞാൽ മനസ്സിലാവും.
0: ഓഫ് കോഴ്സ് യെസ്, ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് മോനെ നിനക്ക് സർജറി കഴിഞ്ഞിരിക്കുകയാണ്, നീ ചാടരുത് എന്ന് ഓണർ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഡോഗ്സിന് ഞാൻ നേരിട്ട് എന്റെ സർജറി കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഡോഗ്സ് അത്രത്തോളം സഹകരിക്കുന്നവരല്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് റിസ്ട്രെയിനിങ്ങിനേക്കാൾ കൂടുതൽ ഒരു ഡോർമെന്റ് അല്ലെങ്കിൽ ഒരു ഒരു ഡൊസൈൽ സ്റ്റേറ്റിലേക്ക് പോകുന്ന മെഡിസിൻസ് നമുക്കുണ്ട്. CNS ഡിപ്രസൻസോ അങ്ങനെയൊന്നും അല്ല, എങ്കിൽ പോലും ഒരു കാം ആയിട്ടിരിക്കാനും ഒരുപാട് അജിറ്റേറ്റഡ് ആവാതിരിക്കാനുള്ള മെഡിസിൻസ് ഉണ്ട്. അവർക്ക് അവരുടെ ഒരു ബേസിക് കാര്യങ്ങൾ നീഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് ചാടി ഓടേണ്ട കാര്യമില്ല. അപ്പൊ അവർക്ക് ഡിയർ ആയിട്ടുള്ളവർ അടുത്തിരിക്കുക, തൊട്ടടുത്ത് പാമ്പർ ചെയ്ത് വെക്കുക, സമയാസമയത്ത് വെള്ളം കൊടുക്കുക, ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ കുറച്ചൊന്ന് കാമായിട്ടിരിക്കും. നമ്മളും ഡോഗും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ട് ഉണ്ടാവണം, എന്നാലേ അത് സാധ്യമാവുള്ളൂ. അവിടെയാണ് സാർ ഈ സ്ട്രീറ്റ് ഡോഗ്സിന്റെ കേസൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മൾ സ്ട്രീറ്റ് ഡോഗ്സിനെ കോർപ്പറേഷൻ വഴി എടുത്ത് വന്ധീകരണ ശസ്ത്രക്രിയ ചെയ്ത് നമ്മൾ 3 ഡേയ്സ് അണ്ടർ സർവൈലൻസ് കീപ്പ് ചെയ്തിട്ടേ വിടുകയുള്ളൂ. കാരണം അവരെ നമുക്ക് തുറന്ന് വിട്ടു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയാണ്. അപ്പൊ ABC പ്രോഗ്രാമിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 3 ഡേയ്സ് ഡോക്ടേഴ്സ് തന്നെ പോയി നോക്കി സ്റ്റിച്ചൊക്കെ ഓക്കെ ആണെങ്കിലേ
1: വിടുകയുള്ളൂ.
0: ഇല്ല, അതാണ്. അപ്പൊ അവരുടെ ആ ഒരു കോംപ്ലിക്കേഷൻ വരാനും പാടില്ല. അതൊക്കെ സർക്കാർ വളരെ ദൃഢമായി തന്നെ നോക്കുന്ന കാര്യങ്ങളാണ്.
1: ഡോക്ടർ അനൂപ്, നല്ലൊരു രസകരമായ ചർച്ചയായിരുന്നു. ശസ്ത്രക്രിയ നമ്മള് മനുഷ്യരിൽ എന്തായാലും എല്ലാവർക്കും അറിയാം, പക്ഷെ മൃഗങ്ങളിലും അരുമ മൃഗങ്ങളിലും നമ്മൾ ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ
0: അഡ്വാൻസ്ഡ്
1: ആണ്, ഇതറിയാൻ സാധിച്ച് താങ്കൾ നമ്മുടെ ഒപ്പം ഇത്രയും സമയം ചെലവഴിച്ച് വളരെ നന്ദി.
2: ഓമന മൃഗങ്ങളെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവയുടെ പരിപാലനത്തിൽ ഒരുപാട് ശ്രദ്ധ വേണം. ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വരുമ്പോൾ മനുഷ്യരെ നോക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ ക്ഷമയും അത്യാവശ്യമാണ്. ഓമന മൃഗങ്ങൾക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമ്പോൾ എന്തൊക്കെ കരുതൽ വേണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നത് വെറ്റിനറി സർജനായ ഡോക്ടർ അനൂപ് ആറാണ്. ഡോക്ടർ അനൂപുമായി സംസാരിച്ചത് ഷിബു ജോർജ്. പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനിയൊരു ഗാനമായാലോ? ഈ മഴക്കാലം മനോഹരമല്ലേ? മഴ പെയ്ത് തോരുന്ന സമയം, മരങ്ങളുടെ ഇലകളിൽ നിന്ന് ഇറ്റിറ്റി വീഴുന്ന മഴത്തുള്ളികൾ, കാറ്റത്ത് വീഴുന്ന മാമ്പഴം, അവ ഓടി നടന്നു പറക്കുന്ന ബാല്യം. ഓ, എന്തൊരു സുഖകരമായ അന്തരീക്ഷം അല്ലേ? എന്തൊരു സുഖകരമായ ഓർമ്മ.

0: ഗാനം കേട്ടല്ലോ, ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
2: ആനപ്പുളിഞ്ചി കേരളത്തിൽ സമൃദ്ധമായി വളരുന്ന പഴമാണ് സ്റ്റാർ ഫ്രൂട്ട് അഥവാ ആനപ്പുളിഞ്ചി. വൈവിധ്യമാർന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഈ പഴത്തെ നിസാരമായി കാണരുത്. ആനപ്പുളിഞ്ചിക്ക സ്റ്റാർ ഫ്രൂട്ട്, ചതുരപ്പുളി, വൈരപ്പുളി തുടങ്ങി പ്രാദേശിക ഭേദമനുസരിച്ച് വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഇവ പോഷകങ്ങളുടെ കലവറയാണ്. കൂടാതെ പ്രത്യേക പരിപാലനമൊന്നുമില്ലാതെ വർഷത്തിൽ 8 മാസവും ഇവ സമൃദ്ധമായി വിളവ് നൽകുന്നു. പാവങ്ങളുടെ മുന്തിരിയെന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഏകദേശം 6 ഇഞ്ചോളം വലിപ്പമുള്ള ഇവയ്ക്ക് നക്ഷത്രത്തിന്റെ ആകൃതി പോലെ 5 അഗ്രങ്ങളുണ്ടാകും. പച്ചയായിരിക്കുമ്പോൾ നല്ല പുളിപ്പും പഴുത്താൽ പുളിപ്പ് കലർന്ന മധുരവുമാണ് ഇവയ്ക്ക്. ഓറഞ്ച്, മാമ്പഴം, പപ്പായ, സ്ട്രോബെറി, പൈനാപ്പിൾ എന്നിവയിൽ മാത്രമല്ല ആനപ്പുളിഞ്ചിയിലും ധാരാളം വൈറ്റമിൻ സിയും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന പ്രശ്നമുള്ളവർക്ക് ആനപ്പുളിഞ്ചി ഉത്തമമാണ്. എന്നാൽ അധികമായി കഴിക്കുന്നതും പ്രശ്നമാണ്. ഇരുമ്പ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നീ ധാതു ലവണങ്ങളും ആനപ്പുളിഞ്ചിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. മാംസളമായ ഫലമായതിനാൽ ഇത് സംസ്കരിച്ച് 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. മുടി വളർച്ച കൂട്ടാൻ ആനപ്പുളിഞ്ചി കഴിക്കുന്നതും ഉത്തമമാണെന്ന് പറയാറുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈ പഴം ഉത്തമമാണ്. ആനപ്പുളിഞ്ചി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്ക്വാഷ്, ജാം, ജെല്ലി, വൈൻ, അച്ചാറുകൾ എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. ചിലയിടങ്ങളിൽ കുടംപുളിക്ക് പകരമായി മീൻകറിയിൽ ഉണക്കിയും അല്ലാതെയും ആനപ്പുളിഞ്ചി ചേർക്കാറുണ്ട്. ജീവകം എ, ഓക്സാലിക് ആസിഡ്, ഇരുമ്പ് എന്നിവ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിലും മിക്ക വീടുകളിലും ആനപ്പുളിഞ്ചി പാഴാക്കി കളയുന്നത് കാണാം. ഇത് ഫലപ്രദമായി വിനിയോഗിച്ചാൽ വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനമാർഗം കൂടിയാണ്. ജീവിതശൈലി രോഗങ്ങൾ കൂടുന്ന ഈ കാലത്ത് നമ്മുടെ പറമ്പിലും ചുറ്റുപാടിൽ നിന്നും സുലഭമായി ലഭിക്കുന്ന ഇത്തരം വിഭവങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം.
0: ഇനി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം.
3: കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നു.

0: കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിൽ എത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: ഇനി തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, നായകളിൽ ഡോക്കിംഗ് അഥവാ വായ് മുറിച്ചു മാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ഉത്തരം, നായകളിൽ ഡോക്കിംഗ് അഥവാ വായ് മുറിച്ചു മാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. 2017 കേന്ദ്ര നിയമമായ ഡോഗ് ബ്രീഡിംഗ് റൂൾ പ്രകാരം ഇത്തരം ശസ്ത്രക്രിയകൾ അഥവാ കോസ്മെറ്റിക് സർജറികൾ നിയമവിരുദ്ധമാണ്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

0: സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 23,400 രൂപ, വടകര 23,970 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 13,200 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ, നാളികേരം 1,000 രൂപ, പാലക്കാട് 22,000 രൂപ, പൊന്നാനി 15,500 രൂപ, കോഴിക്കോട് 15,610 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 3,800 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 27,000 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാം കോഴിക്കോട് 2,800 രൂപ, മാനന്തവാടി 3,500 രൂപ. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,750 രൂപ, പൊന്നാനി 4,000 രൂപ. കോഴിക്കോട് ക്വിൻ്റലിന് 7,500 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 740 രൂപ. കൊട്ടപ്പാക്ക കോഴിക്കോട് പുതിയതിനും പഴയതിനും 36,000 രൂപ ക്വിൻ്റലിന്, മാനന്തവാടി പുതിയത് 34,000 രൂപ. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 38,000 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 67,000 രൂപ, കോഴിക്കോട് നാടൻ 67,500 രൂപ, കോഴിക്കോട് ചേട്ടൻ 68,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 27,500 രൂപ, കോഴിക്കോട് 26,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 11,000 രൂപ, മാനന്തവാടി പഴയത് 6,700 രൂപ, മാനന്തവാടി പുതിയത് 11,000 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,400 രൂപ, മാനന്തവാടി 2,200 രൂപ. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,700 രൂപ. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 4,766 രൂപ, കോഴിക്കോട് 5,200 രൂപ, മാനന്തവാടി പാണ്ടി 4,900 രൂപ. നിലക്കട കടല ക്വിൻ്റലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,500 രൂപ, കോഴിക്കോട് 13,000 രൂപ. അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18,700 രൂപ. മട്ട കോഴിക്കോട് 4,600 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,500 രൂപ, പൊന്നി 3,800 രൂപ, പാലക്കാടൻ ജിയ 4,200 രൂപ, ബോധന 3,700 രൂപ. അരി ചിറ്റൂർ ക്വിൻ്റലിന് മട്ട 4,550, പൊന്മണി 4,000 രൂപ, വെള്ളപ്പൊന്നി 5,000 രൂപ. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7,000 രൂപ, മാനന്തവാടി 6,800 രൂപ. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2,500 രൂപ. ഇനി കാലാവസ്ഥാ അറിയിപ്പുകൾ. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും മഴ ലഭിക്കുകയുണ്ടായി. അടുത്ത ഒരാഴ്ചക്കാലം കേരളത്തിലും ലക്ഷദ്വീപിലും മഴയോ ഇടിയോടുകൂടിയ മഴയോ പ്രതീക്ഷിക്കാവുന്നതാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കാലാവസ്ഥാ അറിയിപ്പുകൾ സമാപിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: അല്പസമയത്തിനുള്ളിൽ ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്.

പ്രധാന വാർത്തകൾ. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE.

0: പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം, കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗ്യാലൻഡറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷ്ണി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് വന്ദ്ര, മൊഹീന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിക്ടോറിയയിലെ നവശക്തി വിനായകർ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശ്രീ മോദി പീസ് പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്നലെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത അദ്ദേഹം പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിവിധ ധാരണാപത്രങ്ങളും ഇരു രാജ്യങ്ങളും കൈമാറി. പ്രതിരോധ ഗവേഷണ രംഗത്തെ DRDO പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക അധികാര ചട്ടക്കൂട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വ്യവസായ മേഖലയുമായും അക്കാദമിക രംഗവുമായും കൂടുതൽ ശക്തമായ സഹകരണം ഉറപ്പാക്കാനും പുതിയ ചട്ടക്കൂട് സഹായിക്കുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംയുക്ത സേനാ മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യ, DRDO ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സമിതിയുടെ 16th സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പൊതുജനാരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളാണ് ഇന്ത്യയുടേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Many new initiatives have taken place in the past 12 years. The National Health Authority and Pradhan Mantri Jan Arogya Yojana has expanded the health facility and made it accessible and affordable throughout the length and the breadth of the country. And incorporates 62 crore people. And now India is the world's largest digital public infrastructure healthcare.
0: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. ത്രിഭാഷാ പഠനം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. നിലവിലെ 10th വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10th എത്തുമ്പോൾ 3rd ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശ ഭാഷകൾ ഇതിനകം തെരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം 1 ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 8 രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും

0: തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ട്രാക്ക് ടു ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ആദ്യമായല്ല നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയല്ല ഇത്തരം സ്വകാര്യ ചർച്ചകളെന്നും ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി.
1: As far as the government of India is concerned, there is no official participation, no official support or involvement in these visits. Anybody from India who is participating in these events, whether it is retired diplomats, retired military officials, members of civil society, when they participate in such events, they speak for themselves. They represent their own point of view. They do not in any way represent the view of the government of India.
0: രാജ്യത്തെ വ്യവസായ ഉൽപാദന വളർച്ചാ നിരക്ക് മെയ് മാസത്തിൽ 5.1% രേഖപ്പെടുത്തിയതായി കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയം. ഏപ്രിലിൽ ഇത് 4.9%. തമിഴ്നാട്ടിൽ ഒരു AIADMK MLA കൂടി രാജിവെച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള MR വിജയഭാസ്കറാണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവെച്ച AIADMK MLA എണ്ണം 7. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്തിന് വെള്ളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചൈനീസ് തായ്പേയുടെ സു ലീ യാങ്ങിനോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇറാനും ഒമാനും സംയുക്തമായി രൂപീകരിച്ച ഹോർമുസ് കമ്മിറ്റിയുടെ ആദ്യ യോഗം മസ്കറ്റിൽ നടന്നു. ഒമാൻ വിദേശകാര്യ സഹമന്ത്രി അബ്ദുൾ അസീസ് അൽ ഹിനായിയും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖരീബാബാദിയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര നാവിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒമാന്റെ നയതന്ത്ര ശ്രമം. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാനും അമേരിക്കയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് ഇടിഞ്ഞ് 76728, നിഫ്റ്റി 110 പോയിന്റ് നഷ്ടത്തിൽ 23946 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. രാവിലെ പവന് 680 രൂപ കുറഞ്ഞ് 1,4,880 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ താഴ്ന്ന് 1,4,080 രൂപയും ഗ്രാമിന് 13,010 രൂപയുമായി. ഹരിയാനയും രാജസ്ഥാനും തമ്മിൽ ജലം പങ്കുവയ്ക്കൽ കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവർ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ഭരണപരമായ പ്രക്രിയകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ കൃത്യമായ നയരൂപീകരണത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര. ന്യൂഡൽഹിയിൽ നടന്ന 20th ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്ഥിതിവിവര സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്നും ശ്രീ PK മിശ്ര പറഞ്ഞു. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി അടുത്ത മാസം 11 വരെ നീട്ടി ഡൽഹി കോടതി. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കോഴിക്കോട്.

ചലച്ചിത്രഗാനങ്ങൾ ഇനി. യേശുദാസും ഗംഗയും പാടിയ ഗാനം, കൈതപ്രത്തിന്റെ രചന, ദീപക് ദേവിന്റെ സംഗീതം, ചിത്രം ക്രോണിക് ബാച്ചിലർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നജീം അർഷാദ്, അഭിരാമി അജയ് എന്നിവർ പാടിയ ഗാനം. ചിത്രം ഡയമണ്ട് നെക്ലേസ്. റഫീഖ് അഹമ്മദിന്റെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം.

മണികഴിഞ്ഞ് 42 സെക്കൻഡ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിരിയോ ചിരി എന്ന ചിത്രത്തിന് വേണ്ടി ബിജു തിരുമല രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം കാട്ടുതുളസി എന്ന ചിത്രം. പാടിയത് യേശുദാസ്, വയലാറിന്റെ രചന എം എസ് ബാബുരാജിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം കാഴ്ച എന്ന ആ ചിത്രത്തിന് വേണ്ടി കൈതപ്രം രചിച്ച് മോഹൻ സിത്താര ഈണം നൽകി ആശ മത്തു പാടിയ ഗാനം.

രാഹുൽ രാജ് ഈണം നൽകി. ശ്രീനിവാസ്, സുജാത എന്നിവർക്കൊപ്പം പാടിയ ഗാനം ചിത്രം മായാബസാർ. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ.

0: കരിമിഴി തെളിയണ് പിടയണ് ഇടനെഞ്ച് കുളിരണ് നിറയണ് ഇരുകിളി കുറുകണ് കുറുകണ്
1: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:40 കേൾക്കാം.

0: ആകാശവാണി കോഴിക്കോട്. ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, തുടർന്ന് 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപ്പാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യം

0: പുണ്യവികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിന് ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗാലന്ററി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷിനി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് മന്ദ്ര, മോഹിന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. പ്രതിപക്ഷത്തുനിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധ. ജൂൺ മാസത്തിൽ ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്ന് ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി

0: ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനി മരണങ്ങളും സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് നാളെ തുടക്കം. ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഹൈപ്പവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാ അംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച CBSE. നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 3-ാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശ ഭാഷ ഇതിനകം തിരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം ഒരു ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൗകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.government.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടരും. രാജ്യത്ത് റബ്ബറിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് റബ്ബർ ബോർഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ബോർഡ് ചെയർമാൻ എൻ ഹരി. കേരളത്തിൽ ടാപ്പിംഗ് ഇല്ലാതെ കിടക്കുന്ന തോട്ടങ്ങളിൽ റബ്ബർ കൃഷി പുനരാരംഭിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റബ്ബർ മിഷൻ അടക്കം ആവിഷ്കരിച്ചുകൊണ്ട് ബോർഡിനെ ശക്തിപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും റബ്ബർ ബോർഡ് ചെയർമാൻ കോട്ടയത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ ലഹരി പരിശോധനയിൽ 227 പേർ അറസ്റ്റിലായി. 209 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇവരിൽ നിന്ന് 37 ഗ്രാം MDMA 33 കിലോഗ്രാം കഞ്ചാവുമടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് 9497979794 അല്ലെങ്കിൽ 9497927779 എന്നീ നമ്പറുകളിൽ നേരിട്ടും 9995966666 എന്ന നമ്പറിൽ വാട്സപ്പ് മുഖേനയും പോലീസിനെ അറിയിക്കാം. ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം July 1 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്, സമയം 8 കഴിഞ്ഞ 40:19. ഇപ്പോൾ ചലച്ചിത്രകാരൻ കേൾക്കാം. ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ആ ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം, ഗിരീഷ് പുതഞ്ചേരിയുടെ രചന, എസ് ബാലകൃഷ്ണന്റെ സംഗീതം.

0: ഹിമാലയൻ വെസ്റ്റ് ബംഗാൾ, ബീഹാർ, കോക്കൺ, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, കേരള ആൻഡ് മാഹി ടുമോറോ. ഹെവി റെയിൻഫോൾ ഇസ് ഓൾസോ എക്സ്പെക്ടഡ് ഇൻ ഒഡീസ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, വിദർഭ്, ഛത്തീസ്ഗഡ്, തെലങ്കാന, തമിഴ്നാട്, പുതുച്ചേരി ആൻഡ് കരേക്കാൽ ഡ്യൂറിംഗ് ദ നെക്സ്റ്റ് ടു ഡേയ്സ്. ദ മെറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫർദർ പ്രിഡിക്റ്റഡ് ഹീറ്റ് വേവ് കണ്ടീഷൻസ് ഓവർ ഡൽഹി, ഹരിയാന ആൻഡ് ചണ്ഡിഗഡ് ഫോർ ടുമോറോ. ഫോർ ഡൽഹി IMD ഹാസ് ഫോർകാസ്റ്റ് എ പാർട്ട്ലി ക്ലൗഡി സ്കൈ ടുമോറോ. Europe continues to experience a record-breaking heat wave, with several countries including Italy, Germany, Poland, Hungary and the Czech Republic recording new temperature highs over the weekend. More than 191 million people in Europe have had to face temperatures of at least 35 degrees Celsius with extreme heat alerts. In Italy, the number of red alert cities in the country continues to increase, with 22 cities put on maximum alert today. Germany, the Czech Republic, Poland and Hungary have also reached record temperatures above 40 degrees Celsius. According to WHO, more than 1,300 deaths across Europe have been linked to extreme heat since June 21st. India's industrial output growth as measured by the Index of Industrial Production, IIP, expanded by 5.1% in May this year on an annual basis. As per the data released by the Ministry of Statistics and Program Implementation, growth in the electricity and gas supply sector expanded by 9.9% during the last month. Manufacturing as well as water supply, sewerage and waste management sectors posted a 5.5% growth. Benchmark domestic equity indices ended almost 0.5% down today. Sensex fell 372 points to close at 76,728. Nifty also dropped 110 points to settle at 23,946. On to sports now. The Indian women's cricket team has become one of the first sides to qualify for the Los Angeles 2028 Olympic Games. However, the men's team will have to finish as Asia's highest-ranked side in the ICC Men's T20 rankings by the end of this year to secure direct qualification. The International Cricket Council today confirmed that India, alongside Australia, Great Britain and South Africa, have booked their places in the Women's T20 competition at Los Angeles 2028 Olympics. India's under-19 boys team defeated Hong Kong 3-1 in the quarterfinals of the Asian Youth Championships in Bangkok today. This win has assured team of at least a bronze medal and a direct berth in the next year's World Youth Table Tennis Championships. The Indian boys will now take on top seeds China in the semi-final. In US Open badminton, Indian shuttler Kidambi Srikanth secured the silver in the men's singles after facing defeat in the final against Su Li Yang of Chinese Taipei. And now before we end the bulletin, the headlines once again. President Draupadi Murmu confers gallantry awards at Defence Investiture Ceremony in Rashtrapati Bhavan. Prime Minister Modi says 50-year-old partnership with Seychelles will now advance through innovation, sustainability and shared prosperity. Cabinet approves additional investment of 30,000 crore rupees in National Investment and Infrastructure Fund. West Bengal Assembly passes Public Safety and Control of Anti-Social Activities Bill to curb anti-social activities. IMD issues orange alert for very heavy rainfall in parts of Northeast, Sub-Himalayan West Bengal, Bihar, Goa, Maharashtra, Karnataka and Kerala tomorrow. And Indian women's cricket team earns one of the first berths for 2028 Olympics. That's all in the news at 9. Good night.
1: Akashavani. Vidyabhyasa Rangam.
2: പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
3: രസതന്ത്രം ജീവിതത്തിന്റെ അടിപ്പടവുകളിൽ നിലയുറപ്പിച്ച ശാസ്ത്രമാണ്. രസതന്ത്രം രസകരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് GHSS മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കെമിസ്ട്രി അധ്യാപകൻ നിഖിൽ KM.
4: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളുടെ അത്ഭുത ലോകത്തേക്കുള്ള ഒരു യാത്ര. അതെ, നമ്മൾ ഇന്ന് രസതന്ത്രം അഥവാ കെമിസ്ട്രിയുടെ ലോകത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ചില കുട്ടികളോടെങ്കിലും കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അവർ മുഖം ചുളിക്കാറുണ്ട്. അയ്യോ സർ, ആ പീരിയോഡിക് ടേബിളും തലതിരിഞ്ഞ കെമിക്കൽ സമവാക്യങ്ങളും ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആ പേടി മാറ്റാൻ പോവുകയാണ്. ആദ്യം തന്നെ നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാവിലെ ഉണർന്നത് മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ എഴുന്നേറ്റ് പല്ലു തേക്കാൻ ബ്രഷും പേസ്റ്റും എടുത്തു. കുളിക്കാൻ സോപ്പ് ഉപയോഗിച്ചു. അമ്മ തന്ന സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു. ഇപ്പോഴാകട്ടെ ഒരു ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ച് ഈ ഓഡിയോ കേൾക്കുന്നു. ഈ പറഞ്ഞ വസ്തുക്കളിലെല്ലാം കെമിസ്ട്രി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്.

ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റിലെ ഫ്ലൂറൈഡ്, സോപ്പിലെ സോഡിയം ലവണങ്ങൾ, മൊബൈൽ ഫോണിലെ ലിഥിയം അയോൺ ബാറ്ററി, ഇതിലൊക്കെ കെമിസ്ട്രി ഉണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മുടെ ശരീരത്തിലെ രക്തം, നമ്മൾ സന്തോഷിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഹോർമോണുകൾ, ഇതിലെല്ലാം കെമിസ്ട്രി ഉണ്ട്. ലളിതമായി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങളും തന്മാത്രകളും കൊണ്ടാണ്. ഈ ആറ്റങ്ങളും തന്മാത്രകളും എന്താണ്? അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അവ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു പദാർത്ഥം മറ്റൊന്നായി മാറുന്നത് എങ്ങനെ എന്നൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കെമിസ്ട്രി. അതുകൊണ്ട് കൂട്ടുകാരെ, കെമിസ്ട്രി എന്നത് പുസ്തകത്തിൽ മാത്രമുള്ള ഒന്നല്ല, അത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഇനി നമുക്ക് അല്പം ചരിത്രത്തിലേക്ക് പിന്നോട്ട് നടക്കാം. എങ്ങനെയാണ് മനുഷ്യൻ ഈ ശാസ്ത്രശാഖയിലേക്ക് എത്തിയത്? മനുഷ്യൻ കാടുകളിൽ ജീവിച്ചിരുന്ന കാലത്ത് അബദ്ധത്തിൽ രണ്ട് കല്ലുകൾ കൂട്ടിയുരസി തീ കണ്ടുപിടിച്ച ആ നിമിഷം ഓർക്കുക. അവിടെയാണ് മനുഷ്യൻ്റെ ആദ്യത്തെ രാസപരീക്ഷണം നടക്കുന്നത്. വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ രാസപ്രവർത്തനമാണ് മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിച്ചത്. തീയെ നിയന്ത്രിത രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചതിലൂടെയാണ് മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തിലേക്ക് ആദ്യ ചുവടെടുത്തു വെച്ചത്. പിന്നീട് മനുഷ്യൻ പരിഷ്കൃതനായപ്പോൾ കളിമണ്ണ് ചുട്ടെടുത്ത് മൺപാത്രങ്ങൾ ഉണ്ടാക്കാനും മണ്ണിൽ നിന്ന് ചെമ്പും ഇരുമ്പും പോലുള്ള ലോഹങ്ങൾ വേർതിരിക്കാനും ലോഹങ്ങൾ ശുദ്ധീകരിക്കാനും പഠിച്ചു. പക്ഷേ അക്കാലത്ത് അതിനെ ആരും കെമിസ്ട്രി എന്ന് വിളിച്ചിരുന്നില്ല. മധ്യകാലഘട്ടത്തിൽ അതൊരു വിചിത്രമായ പരീക്ഷണ ശൈലിയായിരുന്നു. അതിനെ പറഞ്ഞിരുന്ന പേരാണ് ആൽക്കെമി. എന്തായിരുന്നു ഈ ആൽക്കെമിസ്റ്റുകളുടെ ലക്ഷ്യം എന്നറിയാമോ? വളരെ കൗതുകകരമായ രണ്ട് കാര്യങ്ങളായിരുന്നു അവർ തിരഞ്ഞിരുന്നത്. ഒന്ന്, ഇരുമ്പ്, ഈയം തുടങ്ങിയ വിലകുറഞ്ഞ ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മാന്ത്രികക്കല്ല്. അതിനെ അവർ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് വിളിച്ചു. രണ്ടാമത്തേത്, മനുഷ്യന് ഒരിക്കലും വാർദ്ധക്യവും മരണവും വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ജീവൌഷധം അഥവാ അമൃത്. അവരുടെ ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും വിജയിച്ചില്ല. ചെമ്പ് ഒരിക്കലും സ്വർണമായി മാറിയില്ല. പക്ഷേ ആ തിരച്ചിലിനിടയിൽ അവർ ഒരുപാട് പുതിയ പദാർത്ഥങ്ങളും ഉപകരണങ്ങളും മൂലകങ്ങളുമെല്ലാം കണ്ടുപിടിച്ചു. ഡിസ്റ്റിലേഷൻ, ഫിൽറ്ററേഷൻ തുടങ്ങിയ പ്രധാന രാസപ്രക്രിയകൾ വികസിപ്പിച്ചെടുത്തതും സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് തുടങ്ങിയ പ്രധാന രാസവസ്തുക്കൾ വേർതിരിച്ചെടുത്തതും ഈ കാലഘട്ടത്തിൽ ആയിരുന്നു. ആദ്യകാലത്ത് കെമിസ്ട്രിക്ക് ഒരു ദാർശനിക സ്വഭാവവും ആത്മീയ അടിത്തറയും ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ശാസ്ത്രീയ രീതി ഉരുത്തിരിഞ്ഞു വന്നു. 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കെമിസ്ട്രി പൂർണ്ണമായും ഒരു ശാസ്ത്രമായി മാറി. രസതന്ത്രത്തെ വ്യക്തമായ ഒരു ശാസ്ത്രശാഖയായി ആദ്യമായി നിർവചിച്ചത് റോബർട്ട് ബോയിലാണ്. ആൽക്കെമിയെ തള്ളിക്കളഞ്ഞ് പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം മുൻഗണന നൽകി. വാതകങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനം സവിശേഷ ശ്രദ്ധാർഹിക്കുന്നതാണ്. ഈ കാലയളവിൽ തന്നെയാണ് കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ വാതകങ്ങളെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നതും. തുടർന്ന് വന്ന അൻഡോയിൻ ലാവോസിയെ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക കെമിസ്ട്രിയുടെ പിതാവായി അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്? നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എന്താണെന്നും ജ്വലനത്തിൽ അതിൻ്റെ പങ്ക് എന്താണെന്നും ലോകത്തിന് ശാസ്ത്രീയമായി തെളിയിച്ചു തന്നത് അദ്ദേഹമാണ്. മാസ് സംരക്ഷണ നിയമം രൂപീകരിക്കുന്നതും ഇദ്ദേഹമാണ്. കൂടാതെ പരീക്ഷണങ്ങളിൽ കൃത്യമായ അളവുകൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം നിർബന്ധം പിടിച്ചു. അങ്ങനെയാണ് കെമിസ്ട്രി ഊഹങ്ങളിൽ നിന്ന് മാറി കൃത്യതയുള്ള ഒരു ശാസ്ത്രമായി മാറിയത്. കെമിസ്ട്രിയുടെ ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന കണ്ടെത്തലാണ് ആറ്റം സിദ്ധാന്തം. 1808 ജോൺ ഡാൽട്ടൺ തൻ്റെ ആറ്റം സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണെന്ന ജോൺ ഡാൽട്ടൻ്റെ കണ്ടെത്തൽ രസതന്ത്രത്തെ മാറ്റിമറിച്ചു. ശരി, ചരിത്രം നമ്മൾ മനസ്സിലാക്കി. കെമിസ്ട്രി പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. സർ, ഞാൻ ഭാവിയിൽ ഒരു ഡോക്ടറോ ശാസ്ത്രജ്ഞനോ ആകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കെമിസ്ട്രി പഠിക്കുന്നത് എന്നൊക്കെയാണ് പല കുട്ടികളുടെയും മനസ്സിലുള്ള ചോദ്യം. നമ്മുടെ സമൂഹത്തിൽ കെമിസ്ട്രിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ആരോഗ്യരംഗം തന്നെ എടുക്കാം. നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ എപ്പോഴെങ്കിലും അസുഖം വന്ന് ഗുളികകളോ സിറപ്പുകളോ കഴിച്ചിട്ടുണ്ടാകും. ഈ മരുന്നുകളെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഒരു രോഗാണു കയറിയാൽ അതിനെ നശിപ്പിക്കാൻ ഏത് കെമിക്കൽ കോമ്പൗണ്ട് ഉപയോഗിക്കണം എന്ന് കണ്ടെത്തുന്നത് കെമിസ്ട്രിയാണ്. ക്യാൻസറിനുള്ള മരുന്നുകൾ മുതൽ സാധാരണ പനിക്കുള്ള പാരസെറ്റമോൾ വരെ കെമിസ്ട്രിയുടെ സംഭാവനയാണ്. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ മഹത്തായ സംഭാവനകളിലൊന്നാണ് വാക്സിനുകൾ അഥവാ പ്രതിരോധ കുത്തിവെപ്പുകൾ. വസൂരിക്കെതിരെയുള്ള കുത്തിവെപ്പ് കണ്ടുപിടിച്ച എഡ്വാർഡ് ജെന്നറും പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് കണ്ടുപിടിച്ച ലൂയി പാസ്റ്ററും ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മഹത് വ്യക്തികളായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമതായി, കൃഷിയുടെ മേഖലയിൽ കെമിസ്ട്രിയുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ലോക ജനസംഖ്യ

ജനസംഖ്യ ഏകദേശം 830 കോടിയോളം ആണ്. ഇത്രയും പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. രാസവളങ്ങളും രാസകീടനാശിനികളും ശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയ കൃഷിരീതികളാണ് ഇന്ന് ലോകത്തിൻ്റെ വിശപ്പ് മാറ്റുന്നത്. മനുഷ്യ ചരിത്രത്തിൽ പട്ടിണിക്കും ക്ഷാമത്തിനുമെതിരായി ആധുനിക രസതന്ത്രത്തിൻ്റെ സഹായത്തോടെ നടന്ന പോരാട്ടത്തിൻ്റെ ഫലമായി കാർഷികോൽപാദനത്തിൽ വലിയ മുന്നേറ്റമുണ്ടായി. ഈ മുന്നേറ്റം ഹരിതവിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. കുറഞ്ഞ സ്ഥലത്തുനിന്ന് വിളവ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന യൂറിയ, പൊട്ടാഷ് തുടങ്ങിയ രാസവളങ്ങളും വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കീടനാശിനികളും നിർമ്മിക്കുന്നത് കെമിസ്ട്രിയിലൂടെയാണ്. മൂന്നാമതായി, വ്യവസായങ്ങൾ, സാങ്കേതികവിദ്യ എന്നിവയിൽ കെമിസ്ട്രിയുടെ സ്വാധീനം എത്രയാണെന്ന് നോക്കാം. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ നോക്കൂ. പരുത്തി, സിൽക്ക് തുടങ്ങിയ പ്രകൃതിദത്ത നാരുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നൈലോൺ, പോളിസ്റ്റർ തുടങ്ങിയ കൃത്രിമ നാരുകളും നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവ കെമിസ്ട്രി ലാബുകളിൽ ഉണ്ടാക്കിയതാണ്. കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സിമൻറ്റ്, ഗ്ലാസ്, പെയിൻ്റ് എന്നിവയെല്ലാം കെമിക്കൽ പ്രോസസ്സിലൂടെയാണ് നിർമ്മിക്കുന്നത്. നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിലെ ലിക്വിഡ് ക്രിസ്റ്റലുകളും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ബാറ്ററിയും എല്ലാം കെമിസ്ട്രിയുടെ അത്ഭുതങ്ങളാണ്. സോപ്പ്, ഹാൻഡ് വാഷ്, സാനിറ്റൈസർ, വിവിധതരം നിറങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പ്രിസർവേറ്റീവുകൾ, ലോഹസങ്കരങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, ഫൈബറുകൾ എന്നിവയുടെ എല്ലാം നിർമ്മാണത്തിൽ കെമിസ്ട്രി അറിയാവുന്നവരുടെ സാന്നിധ്യം നിർബന്ധമാണ്. നാലാമതായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സംരക്ഷണം. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മലിനീകരണമാണ്. വായുമലിനീകരണവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എങ്ങനെ കുറയ്ക്കാം? ഭൂമിയുടെ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയതും അതിനു പകരമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും കെമിസ്ട്രിയിലൂടെയാണ്. ഭൂമി ജീവൻ നിലനിൽക്കുന്നതിന് അനുയോജ്യമായ ഒരു ഗ്രഹമായി തുടരണമെങ്കിൽ ഗ്രീൻ കെമിസ്ട്രിയിലെ ഗവേഷണങ്ങൾക്ക് പ്രാധാന്യം നൽകിയേ മതിയാവൂ. അതുകൊണ്ട് ഒരു നല്ല പൗരനാകാൻ പോലും കെമിസ്ട്രിയുടെ അടിസ്ഥാന അറിവ് നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നമ്മുടെ പഠനമുറിയിലേക്ക് വരാം. കെമിസ്ട്രി എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, എങ്ങനെ പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് വാങ്ങാം എന്നൊക്കെയാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതിനായി ഞാൻ നിങ്ങൾക്ക് 6 സുവർണ നിയമങ്ങൾ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ നിയമം, അടിസ്ഥാന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഒരു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അക്ഷരമാല പഠിക്കും, അല്ലേ? മലയാളത്തിന് അ, ഇ, ഇംഗ്ലീഷിന് ABCD എന്നിവ ഉള്ളതുപോലെ തന്നെ കെമിസ്ട്രിക്കും ഒരു അക്ഷരമാലയുണ്ട്. അതാണ് ആറ്റം, ആറ്റത്തിനുള്ളിലെ കണങ്ങൾ, അറ്റോമിക നമ്പർ, ഇലക്ട്രോൺ വിന്യാസം, വാലൻസി എന്നിവയെക്കുറിച്ചുള്ള അറിവുകൾ. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ വാലൻസി എത്രയാണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്കൊരിക്കലും ആ സംയുക്തത്തിൻ്റെ രാസസൂത്രം അഥവാ കെമിക്കൽ ഫോർമുല എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ സംശയമില്ലാതെ പഠിക്കുക. രണ്ടാമത്തെ നിയമം, പേനയും പേപ്പറും ഉപയോഗിക്കുക. പല കുട്ടികളും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അവർ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ വായിക്കുന്നത് പോലെ കെമിസ്ട്രിയും വെറുതെ വായിച്ചു പഠിക്കും. അങ്ങനെ ചെയ്താൽ പരീക്ഷാ ഹാളിലെത്തുമ്പോൾ എല്ലാം മറന്നുപോകും. ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടാൽ അത് ബുക്കിൽ എഴുതി നോക്കണം. ഇടതുവശത്തുള്ള റിയാക്റ്റൻറ്റുകളുടെയും വലതുവശത്തുള്ള പ്രോഡക്റ്റുകളുടെയും ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണോ എന്ന് നോക്കി ബാലൻസ് ചെയ്ത് തന്നെ പഠിക്കണം. മൂന്നാമത്തെ നിയമം, വിഷ്വലൈസ് ചെയ്യുക. കെമിസ്ട്രി എന്ന് പറയുന്നത് വെറും അക്ഷരങ്ങളല്ല. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമുണ്ടാകുന്നു എന്ന് പഠിക്കുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഒരു ഓക്സിജൻ ആറ്റവുമായി കൈകോർത്ത് പിടിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ കാണാൻ ശ്രമിക്കുക. 3D ആനിമേഷനുകൾ, ഫെറ്റ് പോലുള്ള സിമുലേഷൻ ടൂളുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ അതിസൂക്ഷ്മങ്ങളായ അറ്റങ്ങളെയും തന്മാത്രകളെയും രാസപ്രവർത്തനങ്ങളെയും ഭാവനയിൽ കാണാൻ സാധിക്കും. നാലാമത്തെ നിയമം, അടുക്കളയെ ലാബാക്കി മാറ്റുക. നമ്മുടെ വീട്ടിലെ അടുക്കളയെ യഥാർത്ഥത്തിൽ ഒരു കൊച്ചു പരീക്ഷണശാലയായി ഉപയോഗിക്കാവുന്നതാണ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പലതരം വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കും. ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെയുള്ള ചുറ്റുമുള്ള മാറ്റങ്ങളെ കെമിസ്ട്രിയുമായി കണക്ട് ചെയ്യുന്നതിലൂടെ കെമിസ്ട്രി പഠനം കൂടുതൽ രസകരമാക്കാൻ സാധിക്കും. അഞ്ചാമത്തെ നിയമം, കഥകളും ചരിത്രവും പങ്കുവയ്ക്കുക. കെമിസ്ട്രിയുടെ ചരിത്രവും കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലെ കഥകളും ശാസ്ത്രജ്ഞരുടെ ആവേശകരമായ ജീവചരിത്രവും ഒക്കെ മനസ്സിലാക്കുന്നതിലൂടെ കെമിസ്ട്രിയിൽ കൂടുതൽ താല്പര്യമുണ്ടാവും. ആറാമത്തെ നിയമം, മെമ്മറി ട്രിക്കുകൾ ഉപയോഗിക്കുക. പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 10 മൂലകങ്ങൾ ക്രമത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? ഒരു രസകരമായ കോഡ് ഉണ്ടാക്കി നോക്കൂ. ഉദാഹരണത്തിന്, ഹായ്, ഹലോ, ലിസൺ BBC News ഓൺ ഫ്രൈഡേ നൈറ്റ്. ഈ കോഡ് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നീ മൂലകങ്ങളെ ക്രമത്തിൽ ഓർക്കാൻ ഉപയോഗിക്കാം. ഇനി നമ്മൾ കെമിസ്ട്രിയുടെ ഏറ്റവും വലിയ, ഏറ്റവും മനോഹരമായ ഒരു സാമ്രാജ്യത്തിലേക്ക് കടക്കുകയാണ്. അതാണ് ഓർഗാനിക് കെമിസ്ട്രി അഥവാ ജൈവരസതന്ത്രം.

പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആദ്യ രണ്ട് പാഠഭാഗങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാമല്ലോ. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് കാർബൺ എന്ന മൂലകത്തിൻ്റെ കഥയാണ്. എന്തുകൊണ്ടാണ് കാർബണിന് മാത്രമായി ഒരു പ്രത്യേക ശാഖ തന്നെയുള്ളത്? അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത് കാർബണിൻ്റെ ചതുർസംയോജകത അഥവാ ടെട്രാവാലൻസിയാണ്. അതായത് കാർബണിന് ഒരേ സമയം നാല് രാസബന്ധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം കാറ്റിനേഷൻ എന്ന സവിശേഷതയാണ്. കാർബണാറ്റങ്ങൾക്ക് പരസ്പരം ചേർന്ന് നീളമുള്ള ചങ്ങലകളോ വളയങ്ങളോ ഉണ്ടാക്കാൻ വലിയ കഴിവുണ്ട്. ഈ കഴിവ് മറ്റേതൊരു മൂലകത്തിനേക്കാളും കൂടുതലുള്ളത് കാർബണിനാണ്. മറ്റെല്ലാ മൂലകങ്ങളും കൂടി ഉണ്ടാക്കുന്ന സംയുക്തങ്ങളുടെ ആകെ എണ്ണം ഏകദേശം 1,000,000 താഴെ മാത്രമാണെങ്കിൽ ഓർഗാനിക സംയുക്തങ്ങളുടെ എണ്ണം 1,00,000,000 പരമാണ്. ഈ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കൂ. നമ്മുടെ കോശങ്ങളിലുള്ള DNA, നമുക്ക് ഊർജം തരുന്ന കാർബോഹൈഡ്രേറ്റുകൾ, പേശികൾ നിർമ്മിക്കുന്ന പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ

0: ആണെങ്കിൽ ഓർഗാനിക സംയുക്തങ്ങളുടെ എണ്ണം 1 കോടിയിൽ പരമാണ്. ഈ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കൂ. നമ്മുടെ കോശങ്ങളിലുള്ള DNA, നമുക്ക് ഊർജം തരുന്ന കാർബോഹൈഡ്രേറ്റുകൾ, പേശികൾ നിർമ്മിക്കുന്ന പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ എന്നിവയെല്ലാം കാർബൺ അടങ്ങിയ ഓർഗാനിക സംയുക്തങ്ങളാണ്. നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, പാചകവാതകമായ LPG, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ, മരുന്നുകൾ എന്നിവയെല്ലാം ഓർഗാനിക് കെമിസ്ട്രിയുടെ ഉൽപ്പന്നങ്ങളാണ്. ലളിതമായി പറഞ്ഞാൽ കാർബൺ ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവനില്ല. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. 1, കാർബണിൻ്റെ 4 കൈകൾ. ഞാൻ നേരത്തെ പറഞ്ഞു കാർബണിൻ്റെ വാലൻസി 4 ആണ്. അതുകൊണ്ട് നിങ്ങളൊരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കുമ്പോൾ ഓരോ കാർബണാറ്റത്തിന് ചുറ്റും കൃത്യം 4 രാസബന്ധനങ്ങൾ ഉണ്ടായിരിക്കണം. 4ൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഹൈഡ്രജൻ ചേർക്കുമ്പോൾ ഇത് എണ്ണി നോക്കുന്നത് ഒരു ശീലമാക്കുക. 2, IUPAC നാമകരണം വ്യക്തമായി പഠിക്കുക. ലോകത്ത് കോടിക്കണക്കിന് ഓർഗാനിക് സംയുക്തങ്ങൾ ഉള്ളതുകൊണ്ട് അവയ്ക്ക് പേരിടാൻ ശാസ്ത്രജ്ഞർ ഒരു അന്താരാഷ്ട്ര രീതി ഉണ്ടാക്കിയിട്ടുണ്ട്, IUPAC നോമൻക്ലേച്ചർ. ഇതിന് കൃത്യമായ ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ കേവലം മനഃപ്പാടമാക്കാതെ അതിൻ്റെ യുക്തി മനസ്സിലാക്കുക. നിയമങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വലിയ സംയുക്തത്തിൻ്റെയും പേര് സ്വന്തമായി എഴുതാം. 3, ഫങ്ഷണൽ ഗ്രൂപ്പുകളെ ചങ്ങാതിമാരാക്കുക. ഓർഗാനിക് സംയുക്തങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് അവയിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. ആൽക്കഹോളിൻ്റെ OH ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡിൻ്റെ COOH ഗ്രൂപ്പ്, ആൽഡിഹൈഡിൻ്റെ CHO ഗ്രൂപ്പ് എന്നിവയൊക്കെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പഠിക്കുക. അവയുടെ പ്രത്യേകതകൾ ഗ്രൂപ്പുകളായി തിരിച്ചു പഠിച്ചാൽ പഠനഭാരം പകുതിയായി കുറയും. 4, റിയാക്ഷൻ മെക്കാനിസം മനസ്സിലാക്കുക. ഓർഗാനിക് കെമിസ്ട്രിയിലെ രാസപ്രവർത്തനങ്ങൾ ഒരിക്കലും യാന്ത്രികമായി മനഃപ്പാഠം പഠിക്കരുത്. ഒരു ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് രാസബന്ധനമാണ് വേർപെടുന്നത്, ഏതാണ് പുതിയതായി ഉണ്ടാകുന്നത് എന്നൊക്കെ യുക്തിപരമായി ചിന്തിക്കുക. അത് നിങ്ങളുടെ പഠനം കൂടുതൽ ആസ്വാദ്യകരമാക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ട നമ്മുടെ ഈ കുഞ്ഞു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കെമിസ്ട്രി എന്നത് വരണ്ട ചില സമവാക്യങ്ങളല്ല, മറിച്ച് പ്രകൃതിയുടെ അത്ഭുതകരമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു മാന്ത്രിക പെട്ടിയാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇനി പുസ്തകം തുറക്കുമ്പോൾ ഒരു ശാസ്ത്രജ്ഞന്റെ കൗതുകത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുക. സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത്, കാരണം ചെറിയ ചെറിയ ചോദ്യങ്ങളിൽ നിന്നാണ് വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
1: രസതന്ത്രം രസകരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് GHSS മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കെമിസ്ട്രി അധ്യാപകൻ നിഖിൽ KM.

ആകാശവാണി ഇപ്പോൾ ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം. രക്തഗണപതിം ഭജേഹം മോഹനരാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ആദിതാളം.

ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖഡം. കമലാംബ സംരക്ഷതു, ആനന്ദ ഭൈരവിരാഗം, മിശ്രചാപ്പ് താളം, ദീക്ഷിതർ കൃതി.

0: ശ്രീ ജെജു നാരായണന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. തൂവാനത്തുമ്പുകൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.